പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമി ആകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ? കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂൺ 18-ന്റെ തട്ടകത്തിലാണ്. 1815 ജൂൺ 18, നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന ഫ്രഞ്ച് ചരിത്രനായകന്റെ വിജയഗാഥകൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് വാട്ടർലൂ യുദ്ധം നടക്കുന്നു. 1941 ജൂൺ 18, അയ്യങ്കാളി ദിവംഗതനായിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ കഴിവുകളുണ്ടാവും, എന്നാൽ പെരുമാറ്റമോ മനോഭാവമോ മോശവുമായിരിക്കും. അവരെ പൊതുവെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് എന്നറിയുമോ? ശ്മശാനത്തിലെ പൂക്കൾ എന്നാണ്. കഴിവുകൾ എത്ര വലുതായാലും അവയ്ക്ക് പെരുമാറ്റ വൈകല്യങ്ങളെ മറച്ചുപിടിക്കാനാവില്ല. എത്ര മണമുണ്ടായാലും ശ്മശാനത്തിലെ പൂക്കൾ ആകർഷിക്കുകയുമില്ല. ഇനി ഒട്ടും കഴിവില്ലാന്നിരിക്കട്ടെ, ഉയർന്ന പെരുമാറ്റമുണ്ടെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടും. ഉന്നത സ്ഥാനത്തിരുന്നു എന്നതുകൊണ്ടായില്ല, അത് അലങ്കരിക്കാൻ കഴിയണം. ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളിന്റെ മനോഭാവമാണ് ഏറ്റവും വലിയ അലങ്കാരം. ഏത് സ്വർണ്ണ നെക്ലേസിനേക്കാൾ മൂല്യമുള്ളവയാണ് പെരുമാറ്റവും മനോഭാവവും എന്ന് മറന്നുപോകരുത്. നന്നായി വായിക്കുന്ന, ചിന്താബോധമുള്ള, ഉയർന്ന പെരുമാറ്റമുള്ള, നല്ല മനോഭാവമുള്ള ഏതൊരു പെണ്ണിനും പൊന്ന് ചേരില്ലെന്നുകൂടി മനസ്സിലാക്കണം. സ്വന്തം വിലയില്ലായ്മയാണ് പെണ്ണിനെ പൊന്നിൽ ആകൃഷ്ടയാക്കുന്നത്. അറിവിൽ, വിദ്യാഭ്യാസത്തിൽ, കഴിവിൽ, ആത്മവിശ്വാസമുള്ള ഏതൊരു പെണ്ണിനും ഉള്ളിന്റെ ഉള്ളിൽ പൊന്നിനോട് വെറുപ്പായിരിക്കും. ഓർക്കുക, സ്വർണം ആഭരണമോ അലങ്കാരമോ അല്ല, അത് ആർഭാടവും ഭ്രമവും മാത്രമാണ്. പെണ്ണിനെ പഠിക്കാൻ വിടാത്ത, വെറും ലൈംഗിക വസ്തുവായി മാത്രം കണ്ട പഴയ കാലമാണ് പെണ്ണിനെ പൊന്നുകൊണ്ട് മൂടിയത്. വശീകരണമാണ് സ്വർണത്തിനുള്ളത്. മതിപ്പാണ് ആണിനും പെണ്ണിനും ആഭരണമായി വേണ്ടത്. വിദ്യാഭ്യാസത്തെക്കാൾ തൊഴിലിനേക്കാൾ വിലയൊന്നും സ്വർണത്തിന് കൊടുക്കരുത്. ഒരാൺകുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്: വിവാഹപ്പന്തലിൽ സ്വർണ്ണ ആഭരണ വിഭൂഷിതയായിരിക്കുന്ന വധു എന്തൊരു ചളിപ്പാണ് എന്നാണ്. അവനാണ് പുതിയ കാലത്തിന്റെ ആൺകുട്ടി. കല്ലുമാല കഴുത്തിലണിയുമ്പോൾ കിട്ടുന്ന ചന്തമൊന്നും പൊന്നണിഞ്ഞാൽ കിട്ടില്ല തന്നെ. നിങ്ങൾ ജെൻസിയാണോ? എന്നിട്ടാണോ സ്വർണത്തോട്? ഓ, നിങ്ങൾക്കല്ല, നിങ്ങളുടെ രക്ഷിതാക്കൾക്കാണ് സ്വർണഭ്രമം അല്ലേ? കഷ്ടം തന്നെ. എന്തു ചെയ്യാൻ, അവർക്കൊന്നും 80കളിൽ നിന്ന് ബസ് കിട്ടിയിട്ടില്ല, കിട്ടുമെന്നും തോന്നുന്നില്ല. ആചാരങ്ങളിലും പഴമയുടെ ചപ്പുചവറുകളിലും കിടന്ന് വെന്തരിയുന്നവർ സഹതപിക്കുവാനല്ലാതെ മറ്റെന്ത് ചെയ്യുവാൻ? വെടിയുക പൊന്നിനോടുള്ള ഭ്രമം, തുടരുക പുതിയ ജീവിതഗാഥകൾ.
0: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: മോട്ടിവേഷൻ എന്നതിന്റെ മലയാള പദമാണ് പ്രചോദനം. അതിജീവനത്തിന്റെ അതിശക്തമായ ആവശ്യമുണ്ടാകുമ്പോഴാണ് ആത്മപ്രേരകം ഏറ്റവും ഉയർന്ന നിലയിലെത്തുന്നത്. അതായത് ഒരു ജീവൻ മരണ പോരാട്ടം. രക്ഷപ്പെടാൻ എന്തെങ്കിലും പഴുതുണ്ടെന്ന് ബോധ്യമായാൽ പിന്മാറും. അപ്പോൾ മോട്ടിവേഷൻ ലെവൽ ഏറ്റവും താഴെയാകും. മോട്ടിവേഷൻ ക്ലാസുകളുടെയും പരിശീലനങ്ങളുടെയും എല്ലാം ലക്ഷ്യം മോട്ടിവേഷൻ ലെവൽ ഉച്ചസ്ഥായിലെത്തിക്കുക എന്നതാണ്. എനിക്ക് ചെയ്യണമെന്നുണ്ട്, എനിക്ക് ചെയ്യാൻ കഴിയുമായിരിക്കും, എനിക്ക് ചെയ്യാം, ഞാൻ പരിശ്രമിച്ചു നോക്കാം, ഞാൻ പരിശ്രമിക്കാം, ഞാൻ ചെയ്യും മുതലായവ ആത്മപ്രചോദനത്തിന്റെ ആരോഹണക്രമമാണ്. മത്സരാധിഷ്ഠിത ലോകത്ത് എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ ആക്രമിച്ച് മുന്നേറിയാലേ സാധ്യമാകൂ എന്ന് പഠിച്ചുവെക്കുന്നു. മുന്നേറ്റത്തിന് തടസ്സമാകാൻ സാധ്യതയുള്ള കാര്യങ്ങളും വ്യക്തികളും നേരത്തെ തിരിച്ചറിഞ്ഞ് അതിനെ ഇല്ലാതാക്കുന്നതാണ് ആധുനിക മാനേജ്മെന്റ് സ്കിൽസ്. ഭാഗ്യം തുണയ്ക്കുമോ? വലിയൊരു തകർച്ചയിലായിരുന്നു ഞാൻ. ഭാഗ്യമുണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുന്നവരെ കേട്ടിട്ടുണ്ട്. ഭാഗ്യം തുണയ്ക്കുമോ? അതോ രക്ഷപ്പെടലുകളെ നാം ഭാഗ്യമായി ചിത്രീകരിക്കുകയാണോ? സമയദോഷം കൊണ്ടാണ് എന്റെ ബിസിനസ് തകർന്നത് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സമയവും കാലവും അതിന്റെ ഗുണദോഷങ്ങളും നോക്കി ജീവിതത്തിലെല്ലാം ചെയ്യാൻ ശ്രമിച്ച് ജീവിതം തകർന്നുപോയ ഒരാളുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് സദാനന്ദന്റെ സമയം. പലപ്പോഴും വീഴ്ചകൾക്ക് സമയത്തെയോ ഭാഗ്യത്തെയോ പഴിപറഞ്ഞ് നാം രക്ഷപ്പെടും. നന്മകൾക്കും നാം സമയത്തെ കൂട്ടുപിടിക്കും. 2020 സമൃദ്ധിയുടെയും അനുഗ്രഹത്തിന്റെയും വർഷമായിരിക്കുമെന്ന് പ്രവചിച്ച സിദ്ധന്മാരൊക്കെ കൊറോണ എന്ന മഹാമാരിയുടെ മുൻപിൽ ഓടിയൊളിച്ചു. ജീവിതത്തിലും ബിസിനസ്സിലും എല്ലായ്പ്പോഴും ഒരുപോലെ ഉയർച്ചയായിരിക്കില്ല. അതിന്റെ കാരണം ഭാഗ്യമോ സമയമോ അല്ല. പല കാര്യങ്ങളും മുൻകൂട്ടി കണ്ട് വിശകലനം ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുവാനും അവ ഫലപ്രദമായി നടപ്പിലാക്കുവാനും കഴിഞ്ഞില്ല എന്നതാണ്. അതിന് സമയത്തെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതിന് കണക്കുകൂട്ടലുകളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ ചിന്തകൾക്കനുസൃതമായി ജീവിതം മുന്നോട്ട് പോകണമെന്നില്ല. പ്രതീക്ഷകൾ തകടം മറിയുകയും കണക്കുകൂട്ടലുകൾ പിഴച്ചു പോവുകയും ചെയ്യുന്ന കാലങ്ങളിലും ഭാഗ്യത്തിന്റെ പിൻബലത്തിൽ ആശ്രയിക്കാൻ നമുക്കാവില്ല. വിശ്വാസം രക്ഷിക്കുമോ? ഒരുവന്റെ വിശ്വാസ ബോധ്യങ്ങളാണ് ഒരുവനെ മുന്നോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്നത്. ചിന്തകളിലാണ് വിശ്വാസവും അവിശ്വാസവും രൂപപ്പെടുന്നത്. ഏതു സ്ഥാപനവും ഏതു പ്രസ്ഥാനവും ആരംഭിക്കുമ്പോൾ അതിനൊരു വിശ്വാസ സംഹിത രൂപപ്പെടുത്തും. അവയ്ക്കനുസൃതമായി മാത്രമായിരിക്കും ആ സംഘടന പ്രവർത്തിക്കുന്നത്. എത്രമാത്രം ആ വിശ്വാസ സംഹിതയോട് അംഗങ്ങൾ കൂറു പുലർത്തുന്നുവോ അതിനനുസരിച്ച് അത് വളരുകയോ തളരുകയോ ചെയ്യാം. ഇതുപോലെ ഓരോ വ്യക്തിയും തങ്ങൾ രൂപപ്പെടുത്തുന്ന വിശ്വാസത്തിനനുസൃതമായി മാത്രമായിരിക്കും പ്രവർത്തിക്കുക. ഒരു കാര്യം തനിക്ക് ചെയ്തു പൂർത്തിയാക്കുവാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ അത് ആരംഭിക്കുവാൻ തയ്യാറാവില്ല. വിശ്വാസ പ്രമാണം ചിന്തകളെ ഉദ്ദീപിപ്പിച്ച് വ്യക്തിയെ പ്രവർത്തന സജ്ജനാക്കുന്നു. തന്റെ വാക്കുകൾ തനിക്ക് തന്നെ തിരിച്ചടിയാകും എന്ന് വിശ്വസിക്കുന്നയാൾ പരസ്യമായി ആശയപ്രകടനം നടത്തുവാൻ ഭയക്കും. സംശയം, ദേഷ്യം, ഭയം മുതലായ വികാരങ്ങൾ അതിൽ നിന്നും വ്യക്തിയെ പിന്തിരിപ്പിക്കും. ഏത് കാര്യം ചെയ്യണമെങ്കിലും പറയണമെങ്കിലും അതിനെക്കുറിച്ച് ശുഭചിന്തകളും ശുഭാപ്തി വിശ്വാസവും വേണം. ചില അവസരങ്ങളിൽ ഭയവും കോപവും ആത്മപ്രചോദനം വർദ്ധിപ്പിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഭയവും കോപവും വർദ്ധിക്കുമ്പോൾ അവയെ ഇല്ലാതാക്കുവാനായി അഥവാ കൈകാര്യം ചെയ്യുവാനായി മനുഷ്യൻ ക്രിയാത്മകനാവും. വിശ്വാസ പ്രമാണങ്ങൾക്കപ്പുറമായി സാഹചര്യങ്ങളുടെ സ്വാധീനവും പ്രവർത്തനങ്ങൾക്ക് പ്രേരകമാകാറുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. അഭിനന്ദനം ആത്മപ്രചോദനത്തിന് സഹായകരമോ? അഭിനന്ദനം ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല. ഏതു പ്രായത്തിലുള്ളവരും അഭിനന്ദനം ഇഷ്ടപ്പെടുന്നു. ഏതു സ്ഥാപനത്തിലെയും മാനവശേഷി വിഭവ വിഭാഗം നേരിടുന്ന പ്രതിസന്ധിയാണിത്. ഏത് തരത്തിലുള്ള അഭിനന്ദനമാണ് ആത്മപ്രചോദിതമാകുന്നത്? ഒരു കമ്പനിയിലെ തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു അഭിനന്ദനം നൽകുവാൻ നേതൃത്വത്തിന് കഴിഞ്ഞെന്ന് വരില്ല. ഒരു ജോലി കൃത്യസമയത്തിനകം ഭംഗിയായി പൂർത്തിയാക്കിയ ജീവനക്കാർക്ക് ഒരു അഭിനന്ദന കത്ത് കൊടുക്കാൻ തയ്യാറായപ്പോൾ അതിനോടൊപ്പം ഒരാൾക്ക് 1000 രൂപയെങ്കിലും ലഭിക്കണം എങ്കിലേ അഭിനന്ദനമാവുകയുള്ളൂ എന്നായിരുന്നു തൊഴിലാളികളുടെ നിലപാട്. കോവിഡ് പ്രതിരോധത്തിന് നേതൃത്വം നൽകിയ നഴ്സിനെയും ആരോഗ്യ പ്രവർത്തകരെയും ആദരിച്ചുകൊണ്ട് പുഷ്പവൃഷ്ടി നടത്തിയപ്പോഴും പലരുടെയും പ്രതികരണം ഇത്തരത്തിലായിരുന്നു. അഭിനന്ദനങ്ങളെ അപ്പാടെ സ്വീകരിക്കാതിരിക്കുക എന്നത് ചിലരുടെ മാത്രം ആളത്തെ പ്രത്യേകതയാണ്. അത് പൊതു അഭിപ്രായമായി രൂപപ്പെടുത്തുവാൻ അവർ വിജയിക്കുമ്പോൾ അത് പൊതു താൽപര്യമായി മാറും. എല്ലാ അഭിനന്ദനങ്ങളെയും അശുഭചിന്തയോടെ കാണുന്നവർക്കാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. അഭിനന്ദനം സ്വീകരിക്കുന്ന ആളിന്റെ മാനസിക സന്തോഷം കണക്കിലെടുത്ത് അഭിനന്ദിക്കുവാൻ സാധിച്ചാൽ അത് ഒരു മോട്ടിവേഷനായിത്തീരും. ഇതിന് അഭിനന്ദിക്കേണ്ട വിധത്തെക്കുറിച്ചുള്ള തുറന്ന ചർച്ചയോ അഭിപ്രായം ആരായാലും ഒക്കെ ഉപയോഗിക്കാം. പൊതുവായ അഭിനന്ദനങ്ങളിൽ വ്യക്തിഗത താല്പര്യങ്ങൾ ഹനിക്കപ്പെട്ടേക്കാം. എങ്കിലും പൊതുനന്മ എന്ന ലക്ഷ്യം എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അഭിനന്ദനം ഫലപ്രദമാകും. ഒരാൾ എത്ര നന്നായി ജോലി ചെയ്യുന്നു എന്നതിനനുസരിച്ച് അയാൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും സമ്മാനങ്ങളും മറ്റുള്ളവരെ ശക്തമായി പ്രചോദിപ്പിക്കും. ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത തൊഴിലാളി ഡീമോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നതും ചിലയിടങ്ങളിൽ കാണാം.
0: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തുടയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിൻ്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ അഗ്നിസുരക്ഷാ സേനയിൽ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ശക്തമായ മഴ സാധ്യതയിൽ സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മനുഷ്യ കേന്ദ്രീകൃതവുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. എഐയുടെ യഥാർത്ഥ കാര്യക്ഷമത യന്ത്രങ്ങളുടെ ശക്തിയിലല്ല, മറിച്ച് അത് സാധാരണക്കാരെ എത്രത്തോളം ശാക്തീകരിക്കുന്നു എന്നതിലാണെന്ന് പാരീസിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഫ്രാൻസിലെ ഏവിയനിൽ G7 ഉച്ചകോടിയിൽ 3 പ്രധാന പ്രഖ്യാപനങ്ങൾ അംഗീകരിച്ച് G7 നേതാക്കൾ. സന്തുലിതവും സുസ്ഥിരവും സ്ഥിരതയാർന്നതുമായ വളർച്ച പ്രോത്സാഹിപ്പിക്കുക, നിർണായക ധാതുവിതരണ ശൃംഖലകൾ സുരക്ഷിതമാക്കുക, പ്രായപൂർത്തിയാകാത്തവർക്ക് സുരക്ഷിത ഡിജിറ്റൽ ഇടം സൃഷ്ടിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രഖ്യാപനങ്ങൾ. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. പ്രധാനമന്ത്രിക്ക് പാരീസിലെ ഇന്ത്യൻ സമൂഹം ഊഷ്മള വരവേൽപ്പ് നൽകി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിനൊപ്പം യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് ഉച്ചകോടി വിവാടെക്കിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. PM വികാസ് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടത്തും. സംസ്ഥാനത്തെ അഗ്നിസുരക്ഷാ സേനയുടെ പ്രവർത്തനശേഷി കൂടുതൽ ശക്തിപ്പെടുത്താൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ പുതിയ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ട്രാഫിക് ഡ്യൂട്ടി ഉൾപ്പെടെ സേവന പ്രവർത്തനങ്ങൾക്കുമാണ് ഇവരെ വിന്യസിക്കുക. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ദുരന്ത സാഹചര്യങ്ങളും പൊതുസുരക്ഷാ ആവശ്യങ്ങളും കണക്കിലെടുത്താണ് തീരുമാനമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തമുഖങ്ങളിൽ നിർണായക സേനയായി അഗ്നിസുരക്ഷാ സേന മാറിയ സാഹചര്യത്തിൽ അധിക മനുഷ്യവിഭവശേഷി സേനയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തലെന്നും മന്ത്രി പറഞ്ഞു. വ്യക്തിയുടെ കരിയറും തൊഴിൽ സാധ്യതയും രൂപപ്പെടുത്തുന്നതിൽ നൈപുണ്യ വികസനത്തിന് നിർണായക പങ്കുണ്ടെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സ്കിൽ കേരള പദ്ധതി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജൈവ വൈവിധ്യ സംരക്ഷണം വനം വകുപ്പിന്റെ മുഖ്യ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. പ്രദേശവാസികളുടെ കൂടി സഹകരണത്തോടെ വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് തിരുവനന്തപുരത്ത് വനസംരക്ഷണ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം അറിയിച്ചു. വനത്തിനുള്ളിലെ സ്വകാര്യ എസ്റ്റേറ്റുകളിൽ വന്യമൃഗങ്ങൾക്ക് ദോഷമാകുന്ന രാത്രികാല DJ പാർട്ടികളും ഓഫ് റോഡ് റൈഡുകളും സംഘടിപ്പിക്കുന്നുണ്ടെന്ന് യോഗത്തിൽ പങ്കെടുത്ത സംഘടനാ പ്രതിനിധികൾ പരാതി ഉന്നയിച്ചു. വനത്തിനും വന്യജീവികൾക്കും ദോഷകരമായ വിധത്തിൽ നടത്തുന്ന എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും അടിയന്തരമായി നടപടിയെടുക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനും ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കുമെന്ന് മന്ത്രി PK ബഷീർ അറിയിച്ചു. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ പ്രശ്നങ്ങളും ജനങ്ങൾക്കിടയിൽ ഉയർന്ന ആശങ്കകളും പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. സമൃദ്ധിക്കും വികസനത്തിനും ലോകമാതൃകയാക്കാൻ കുടുംബശ്രീ 2.0 നടപ്പാക്കുമെന്നും അതിജീവനത്തിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി KM ഷാജി പറഞ്ഞു. കുടുംബശ്രീയും തദ്ദേശ സ്ഥാപനങ്ങളും തമ്മിലെ യോജിച്ച പ്രവർത്തനങ്ങളെ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട്ടെത്തിയ കേന്ദ്ര സംഘം മെഡിക്കൽ കോളേജിൽ രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി ചർച്ച നടത്തി. രോഗി മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിപ പ്രഭവ കേന്ദ്രത്തിന് സമീപത്തെ വളർത്തുമൃഗങ്ങളുടെ ശ്രവം, വവാലുകളുടെ കാഷ്ടം എന്നിവയുടെ സാമ്പിളുകൾ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന 5 പേരിൽ ഒരാളെ കൂടി രോഗലക്ഷണങ്ങൾ കുറഞ്ഞതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തു. കണ്ണൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. കൂത്തുപറമ്പ് മൂരിയാട്ടെ 62-വയസ്സുകാരിയിലും പാപ്പിനിശ്ശേരിയിലെ 6-വയസ്സുകാരിയിലുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ജില്ലയിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 4 ആയി. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച വയോധികയ്ക്കുൾപ്പെടെ നാലുപേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ മലപ്പുറത്തും അതീവ ജാഗ്രത. മഞ്ചേരി തൃക്കലങ്ങോട് സ്വദേശി 42-കാരിക്കും അരീക്കോട്ടെ 7-വയസ്സുകാരനും മമ്പാട്ടെ 2-വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ ഈ വർഷം ഇതുവരെ 19 പേർക്കാണ് ഷിഗല്ല പോസിറ്റീവായത്. വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച കോളയാടി മാർ ബസേലിയോസ് AUP സ്കൂളിന് June 21 വരെ അവധി തുടരുമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. മേഖലയിലെ മറ്റ് സ്കൂളുകൾ ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കാനും ഉത്തരവായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിന് കേന്ദ്ര ഗവൺമെന്റ് നിരവധി സംരംഭങ്ങളാണ് നടപ്പാക്കിയത്. രാജ്യത്തെ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കേന്ദ്ര ഗവൺമെന്റിന്റെ ഏകോപിതവും ബഹുമുഖവുമായ തന്ത്രങ്ങൾ, കുറ്റമറ്റ സുരക്ഷാ പ്രവർത്തനങ്ങൾ, ദ്രുതഗതിയിലെ വികസന പ്രവർത്തനങ്ങൾ എന്നിവ സംയോജിപ്പിച്ചാണ് നക്സലിസത്തിൽ നിന്നും മാവോയിസ്റ്റ് ഭീകരതയിൽ നിന്നും രാജ്യത്തെ മുക്തമാക്കിയത്. 2026 March 31 രാജ്യത്തുടനീളം നക്സലിസം പൂർണ്ണമായും തുടച്ചുനീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രതിജ്ഞയാണ് നിറവേറ്റിയത്. മാവോയിസ്റ്റ് ശൃംഖലയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നത് ജാർഖണ്ഡിലെ ബുദ്ധ പഹാഡ് മേഖലയാണ്. 2022 പ്രത്യേക ഓപ്പറേഷൻ ഒക്ടോപസിൽ ിലൂടെയും അതേ വർഷം ഫെബ്രുവരിയിൽ ഓപ്പറേഷൻ ഡബിൾ ബുള്ളിലൂടെയും ഗുംല, ലോഹർദാദ, ലദേഹാർ പ്രദേശത്തു നിന്നും മാവോയിസ്റ്റുകളെ തുരത്താൻ കഴിഞ്ഞു. തെലങ്കാന ഛത്തീസ്ഗഡ് അതിർത്തിയിൽ നിന്ന് 37 കിലോമീറ്റർ അകലെ 2025 ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റും കേന്ദ്രം നടപ്പാക്കി. ഛത്തീസ്ഗഡിലെ ബസ്തറിലും മാവോയിസ്റ്റ് സാന്നിധ്യത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് സമാധാനം കൊണ്ടുവരാനും കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചു.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. ഇരു ടീമും ഓരോ ഗോൾ നേടി. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരത്തിൽ 2-4 ഇംഗ്ലണ്ട് തകർപ്പൻ ജയം നേടി. പുലർച്ചെ ഘാന പനാമ മത്സരത്തിൽ അവസാന മിനിറ്റിൽ എതിരില്ലാത്ത 1 ഘാന ജയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: അരനൂറ്റാണ്ടുകൾക്കിപ്പുറം വീണ്ടും ലോകകപ്പ് യോഗ്യത നേടിയ കോംഗോ താരനിബിഡമായ പോർച്ചുഗലിനെ സമനിലയിൽ പിടിച്ചു കെട്ടി കരുത്തറിയിച്ചിരിക്കുകയാണ്. ഉറച്ച വിജയപ്രതീക്ഷയിൽ കളത്തിലിറങ്ങിയ പോർച്ചുഗൽ 6 തന്നെ തങ്ങളുടെ ലക്ഷ്യം പ്രഖ്യാപിച്ചു. ജോവാനോവിസിന്റെ തുടക്ക ഗോളിന്റെ അപകട സൂചന തിരിച്ചറിഞ്ഞ കോംഗോ പൊടുന്നനെ കാര്യങ്ങൾ കടുപ്പിച്ചു. സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പൂട്ടി, ഒപ്പം തുടർച്ചയായ അവസരങ്ങൾ സൃഷ്ടിച്ച് പറങ്കിപ്പടയെ ആക്രമിച്ചു. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ കോംഗോയുടെ ചരിത്ര ഗോൾ പിറന്നു. കിലിയൻ ഹെഡറിലൂടെ യോവാൻവിസ പന്ത് പോർച്ചുഗൽ ിയപ്പോൾ ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ഗോളും അവരുടെ ആദ്യ പോയിന്റും നേടി. ആദ്യ പകുതിയിൽ ഇംഗ്ലണ്ടിനൊപ്പം തകർത്ത് കളിച്ച ക്രൊയേഷ്യയ്ക്ക് പക്ഷേ 2 പിടിച്ചു നിൽക്കാനായില്ല. ഇന്ന് രാവിലെ 7:30 നടക്കുന്ന ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരത്തോടെ 12 ഗ്രൂപ്പുകളിലെയും ആദ്യ റൌണ്ട് മത്സരങ്ങൾ പൂർത്തിയാകും.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ

രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ രാത്രി 8-ഓടെയാണ് അവസാനിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ അഗ്നിസുരക്ഷാ സേനയിൽ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ശക്തമായ മഴ സാധ്യതയിൽ സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ, കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നു കഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണികോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നെയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

0: മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ഓടക്കുഴൽ അവാർഡിനെ കുറിച്ച് കേൾക്കാം. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡാണ് ഓടക്കുഴൽ അവാർഡ്. 1968 മഹാകവി ജി ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ച ഒരു സംഘടനയാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്. കവിക്ക് ലഭിച്ച ജ്ഞാനപീഠ സമ്മാന തുകയിൽ നിന്ന് 25,000 രൂപ നിക്ഷേപിച്ച് കൊച്ചിയിൽ സ്ഥാപിച്ച സംഘടനയാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്. ഓരോ വർഷവും മികച്ച സാഹിത്യകൃതിക്ക് ഓടക്കുഴൽ അവാർഡ് നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. 1968 മുതൽ തന്നെ ഈ പുരസ്കാരം നൽകി തുടങ്ങി. N.V. കൃഷ്ണവാര്യരായിരുന്നു ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ ആദ്യത്തെ ചെയർമാൻ. 1,000 രൂപയും പ്രശസ്തി പത്രവുമായിരുന്നു ആദ്യകാലത്ത് നൽകിയിരുന്നത്. 1991 മുതൽ 3,000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. സ്വകാര്യ വ്യക്തിയുടേതായ മലയാളത്തിൽ ഏർപ്പെടുത്തിയ ആദ്യത്തെ സാഹിത്യ അവാർഡ് ഓടക്കുഴൽ അവാർഡാണ്. തുടങ്ങിയ കാലത്ത് ഏറ്റവുമധികം തുക നൽകിയിരുന്ന ആദ്യ മലയാള അവാർഡും ഇതുതന്നെയായിരുന്നു. നാരായണീയത്തിന് തമിഴ് വിവർത്തനം നിർവഹിച്ച ബാലകവി രാമനാണ് ആദ്യത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് 2nd ഓടക്കുഴൽ പുരസ്കാരം. 3rd ഓടക്കുഴൽ പുരസ്കാരം 1970 ലഭിച്ചത് ഖസാക്കിന്റെ ഇതിഹാസത്തിനായിരുന്നു. വൈലോപ്പിള്ളി, എൻ കൃഷ്ണപിള്ള, അക്കിത്തം, കെ സുരേന്ദ്രൻ, ലളിതാംബിക അന്തർജനം, എം ലീലാവതി, പി ഭാസ്കരൻ, വിലാസിനി, സുഗതകുമാരി, വിഷ്ണുനാരായണൻ നമ്പൂതിരി, ജി കുമാരപിള്ള, എൻ കക്കാട്, യൂസഫ് അലി കേച്ചേരി, ONV, MT, ടി പത്മനാഭൻ, ആനന്ദ്, അയ്യപ്പ പണിക്കർ, സി രാധാകൃഷ്ണൻ, KG ശങ്കരപ്പിള്ള, ശ്രീകുമാരൻ തമ്പി എന്നു തുടങ്ങി നിരവധി എഴുത്തുകാർക്ക് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചു. 2023 PN ഗോപികൃഷ്ണനായിരുന്നു ഓടക്കുഴൽ അവാർഡ്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഒരു വ്യക്തി തന്റെ ഏത് കൃതിയാണോ പ്രധാനമായും ജ്ഞാനപീഠത്തിന് പരാമർശിക്കപ്പെട്ടത്, ആ കൃതിയുടെ പേരിൽ ഒരു സാഹിത്യ പുരസ്കാരം നൽകുന്നത് ഒരുപക്ഷെ ഇവിടെ മാത്രമായിരിക്കണം, നമ്മുടെ മലയാളത്തിൽ മാത്രമായിരിക്കണം. ഇനിയും എത്രയോ കൃതികൾ അതിനായി കാത്തിരിക്കുന്നു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് LR മധുജൻ.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നു. താനും കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡിൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവധ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്ന് പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ! ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിൻ ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമീ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തു പാട്ടായിരിക്കുന്നു, അതൊരു ഉറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.

കലണ്ടറിൽ നിത്യജീവിതത്തിൻ്റെ ദുഷ്കര പദപ്രശ്നം, പലിശ, പറ്റുപടി, വൈദ്യനും വാടകയും പകുത്തെടുത്ത പല

ിക വൈഖരി ശരന്നദി നദിയിൽ ബിംബിക്കയാണാദിമനിശാമുഖം ഉദയാസ്തമയങ്ങൾ ഷഡ്ജൈവതങ്ങളാം ഗഗനമഹാരാഗം ശ്രുതിയോ പുരാതന ജനജീവിതത്തിൻ്റെ ഹരിദാരുണജ്വാല

ജ്വാലയിൽ ദഹിപ്പീല കലണ്ടർ, ജ്വാലയിൽ ദഹിപ്പീല കലണ്ടർ, കലണ്ടറിൽ കാപ്പിരി ചോരച്ചെണ്ട കൊട്ടുന്ന കൊലനിലം, കാട്ടുരാത്രിയിൽ ആദിവാസി തൻ കനലാട്ടം, ദേവദാരുവിൻ കുരിശേന്തിയ നിരാലംബജ്ഞാദികൾ.

0: ഗോഷ്ടികൾ കലണ്ടറിൻ ജനലിൽ കൂടെ കാണാം. സഹസ്രദിന ചക്രചാരിയായി നെറ്റിക്കണ്ണിൽ ജ്വലിക്കുമാപൽ ദ്യുതിയോടെ ലോഹന്ധഗർഭശ്രേണി നിറയെ ശവങ്ങളെ വഹിച്ച് നദികൾ തുരങ്കങ്ങൾ നാടുകൾ നഗരങ്ങൾ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 ഉച്ചകോടിയുടെ പ്രധാനമന്ത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം ചർച്ചയായി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജ്ജിതം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് കോംഗോ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ഒരു പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ ഓങ്കാരേശ്വറിൽ അരിവാൾ രോഗദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഒഡീഷയിലെ റായ്രംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന ഒരു മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം വിവിധ പരിപാടികളിലും രാഷ്ട്രപതി സംബന്ധിക്കും. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പാരീസിലെത്തി. ഫ്രഞ്ച് തലസ്ഥാനത്ത് ഇന്ത്യൻ സമൂഹം പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം നൽകി. പ്രധാനമന്ത്രിയുടെ പാരീസ് സന്ദർശനം പ്രതിരോധം, ആണവോർജ്ജം തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യ ഫ്രാൻസ് ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും. ഒരു റിപ്പോർട്ട്.
2: പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയ്ക്കൊപ്പം പങ്കെടുക്കും. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി പാരീസിലെത്തിയത്. G7 ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി തുടങ്ങി നിരവധി ലോക നേതാക്കളുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മനുഷ്യ കേന്ദ്രീകൃതവുമായ ഒരു സമീപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം തുടങ്ങിയ മേഖലകളിലെ സഹകരണം, ഇന്ത്യ US കോംപാക്ട് സംരംഭത്തിന് കീഴിൽ കൈവരിച്ച പുരോഗതി എന്നിവ സംബന്ധിച്ച് ഇരു നേതാക്കളും വിലയിരുത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപരമായ പങ്കാളിത്തം, ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവയെ സംബന്ധിച്ചും ചർച്ച നടന്നു. പശ്ചിമേഷ്യയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിൽ ട്രംപിന്റെ ശ്രമങ്ങളോടുള്ള നന്ദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു.
3: मैरिटाइम ट्रेड की दुनिया में भारत के लाखों सी फेरर दुनिया के अलग अलग समुद्र में अपनी सेवाएं दे रहे हैं, विश्व की प्रगति में बहुत बड़ा योगदान दे रहे हैं और मैं समझता हूं कि उनकी सुरक्षा भी उतना ही महत्वपूर्ण है. मुझे पूरा विश्वास है कि समझौते में सी फेरर की सुरक्षा भी सुनिश्चित होगी और उसको प्राथमिकता मिलेगी.
1: ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരും. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അതേ ദിവസം തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. CETAയും ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷനും ഒരേ സമയം നടപ്പിലാക്കുന്നത് രാജ്യത്തിന്റെ കയറ്റുമതിക്ക് ഗണ്യമായ പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി 1.7 ലക്ഷത്തിലധികം സംഘാടകർ യോഗാ സംഗമം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം അറിയിച്ചു. യോഗയുടെ ഗുണങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിച്ചേരുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ് പറഞ്ഞു. 2026ലെ പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23ന് നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. ഒരു ഷിഗല്ല മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം സ്വദേശിയായ 75-കാരിയാണ് മരിച്ചത്. കണ്ണൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല റിപ്പോർട്ട് ചെയ്തു. കൂത്തുപറമ്പിലെ 62-വയസ്സുകാരിക്കും പാപ്പിനിശ്ശേരിയിലെ 6-വയസ്സുകാരിയിലുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന KSEB ജീവനക്കാരൻ മരിച്ചു. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. ലോകത്തുടനീളം വരും മാസങ്ങളിൽ 13 ആഗോള ഹോട്ട്സ്പോട്ടുകളിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമാകുമെന്ന് ഐക്യരാഷ്ട്രസഭ ഭക്ഷ്യ ഏജൻസിയുടെ മുന്നറിയിപ്പ്. ഏകദേശം 266 ദശലക്ഷം ജനങ്ങൾ ഇതിനകം തന്നെ ഉയർന്ന തോതിലുള്ള ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നുണ്ടെന്ന് ഭക്ഷ്യ കാർഷിക സംഘടന, ലോക ഭക്ഷ്യ പദ്ധതി എന്നിവയുടെ സംയുക്ത റിപ്പോർട്ടിൽ വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
2: സംഘർഷം, കാലാവസ്ഥാ വ്യതിയാനം, മൂലധനക്ഷാമം എന്നിവയാണ് ഭക്ഷ്യക്ഷാമത്തിന് കാരണമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാനുഷിക ആവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും 2022 മുതൽ ഭക്ഷ്യ ആവശ്യങ്ങൾക്കുള്ള ധനസഹായം ഏകദേശം 60% കുറഞ്ഞുവെന്ന് റിപ്പോർട്ട് അഭിപ്രായപ്പെട്ടു. സുഡാൻ, ദക്ഷിണ സുഡാൻ, യമൻ, പലസ്തീൻ, നൈജീരിയ, സൊമാലിയ എന്നീ രാജ്യങ്ങളെ ഉയർന്ന അപകട സാധ്യതയുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെയും കിഴക്കൻ കോംഗോയിലെ എബോള പൊട്ടിപ്പുറപ്പെടലിന്റെയും പ്രത്യാഘാതങ്ങൾ ഉപജീവന മാർഗത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടെന്ന് യുഎൻ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിന് വിജയത്തുടക്കം. അമേരിക്കയിലെ ആർലിംഗ്ടണിൽ നടന്ന മത്സരത്തിൽ ക്രൊയേഷ്യയെ 2-4 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ 2 ഗോളുകൾ നേടി. യുഎസിലെ ഹൂസ്റ്റണിൽ നടന്ന മത്സരത്തിൽ ശക്തരായ പോർച്ചുഗലിനെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ 1-1 എന്ന നിലയിൽ സമനിലയിൽ തളച്ചു. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ നടന്ന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യ 95 റൺസിനാണ് നെതർലാൻഡ്സിനെ പരാജയപ്പെടുത്തിയത്. സ്മൃതി മന്ദാനയാണ് കളിയിലെ താരം. ലക്നൌവിൽ നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ജയം. 3 മത്സര പരമ്പരയിലെ 2ാം ഏകദിനത്തിൽ അഫ്ഗാനിസ്ഥാനെ 170 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. ഇതോടെ 2 മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. 3ാമത്തെയും അവസാനത്തെയും മത്സരം ശനിയാഴ്ച ചെന്നൈയിൽ നടക്കും. ചൈനയിലെ ഗുയാങ്ങിൽ നടക്കുന്ന ലോക ബോക്സിംഗ് കപ്പിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യൻ ബോക്സർമാർ. പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ നിഖിൽ ക്വാർട്ടർ ഫൈനലിലെത്തി. 70 കിലോഗ്രാം വിഭാഗത്തിൽ ദീപക് ജപ്പാൻ താരത്തെ പരാജയപ്പെടുത്തി. വനിതകളുടെ 65 കിലോഗ്രാം വിഭാഗത്തിൽ സനേ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലോക ബോക്സിംഗ് കപ്പ് ഞായറാഴ്ച അവസാനിക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. കഴിഞ്ഞ 12 വർഷ കാലയളവിൽ രാജ്യത്തെ നക്സൽ പ്രവർത്തനങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാർ നിരവധി നടപടികളാണ് സ്വീകരിച്ചത്. 2026 മാർച്ച് 31 രാജ്യത്തു നിന്നും നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. PM വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം ചർച്ചയായി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജ്ജിതം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് കോംഗോ.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രായം എത്രയാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നാം പറയുന്നത് ജനന സർട്ടിഫിക്കറ്റിലുള്ള അക്കമാണ്, 40, 50, 60 എന്നിങ്ങനെ. എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് ചോദിക്കുന്ന ചോദ്യം മറ്റൊന്നാണ്, നിങ്ങളുടെ ശരീരത്തിന് യഥാർത്ഥത്തിൽ എത്ര പ്രായമുണ്ട് എന്നത്. ഒരേ ദിവസം ജനിച്ച രണ്ടാളുകളെ സങ്കല്പിക്കൂ, രണ്ടുപേർക്കും 50 വയസ്സുണ്ട്. പക്ഷെ ഒരാൾ ഉന്മേഷത്തോടെ നടക്കുകയും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്നു. മറ്റൊരാൾ ചെറിയ ജോലികൾ പോലും ചെയ്യാൻ ബുദ്ധിമുട്ടുകയും ഓർമ്മക്കുറവും ക്ഷീണവും അനുഭവിക്കുകയും ചെയ്യുന്നു. കലണ്ടറിലെ പ്രായം രണ്ടുപേർക്കും ഒരുപോലെയാണെങ്കിലും ശരീരത്തിന്റെയും തലച്ചോറിന്റെയും അവസ്ഥ ഒരുപോലെയല്ല. ഇവിടെയാണ് ശാസ്ത്രത്തിന്റെ ക്രോണോളജിക്കൽ ഏജ് എന്നും ബയോളജിക്കൽ ഏജ് എന്നും പറയുന്ന രണ്ടാശയങ്ങൾ പ്രസക്തമാകുന്നത്. ക്രോണോളജിക്കൽ ഏജ് എന്നത് ജനിച്ച ദിവസം മുതൽ എണ്ണുന്ന പ്രായമാണ്. എന്നാൽ ബയോളജിക്കൽ ഏജ് എന്നത് ശരീരത്തിലെ കോശങ്ങളും അവയവങ്ങളും യഥാർത്ഥത്തിൽ എത്രത്തോളം വാർദ്ധക്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നതിന്റെ അളവാണ്. ഇന്ന് ലോകമെമ്പാടുമുള്ള വാർദ്ധക്യ ഗവേഷകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന മേഖലയാണ് ഇത്. അടുത്തിടെ സ്റ്റാൻഫോർഡ് മെഡിസിനിലെ ഗവേഷകർ നടത്തിയ ഒരു വലിയ പഠനം ലോക ശ്രദ്ധ നേടിയിരുന്നു. 44,000-ലധികം ആളുകളുടെ രക്ത സാമ്പിളുകളും ആരോഗ്യ വിവരങ്ങളും വർഷങ്ങളോളം നിരീക്ഷിച്ചാണ് ഈ പഠനം നടത്തിയത്. ഹൃദയം, ശ്വാസകോശം, കരൾ, വൃക്ക, രക്തക്കുഴലുകൾ, രോഗപ്രതിരോധ സംവിധാനം, തലച്ചോർ എന്നിവ ഉൾപ്പെടെ 11 പ്രധാന അവയവങ്ങളുടെ ജൈവിക പ്രായം ശാസ്ത്രജ്ഞർ വിലയിരുത്തി. അതിൽ നിന്നാണ് വളരെ കൗതുകകരവും ഒരുപക്ഷെ അല്പം ആശങ്കാജനകവുമായ ഒരു കണ്ടെത്തൽ പുറത്തു വന്നത്. നമ്മുടെ ആയുസ്സിനെയും ഭാവിയിലെ ആരോഗ്യത്തെയും ഏറ്റവും ശക്തമായി സ്വാധീനിക്കുന്ന അവയവം തലച്ചോറാണെന്ന് അവർ കണ്ടെത്തി. സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ന്യൂറോളജിസ്റ്റായ ടോണി വൈസ് കുറേ പറഞ്ഞ ഒരു വാചകം ശാസ്ത്രലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. തലച്ചോറാണ് ദീർഘായുസിന്റെ കവാടപാലകൻ. അതായത് ശരീരത്തിലെ മറ്റവയവങ്ങൾ നല്ല നിലയിലാണെങ്കിലും തലച്ചോർ വേഗത്തിൽ വാർദ്ധക്യത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കും മരണസാധ്യതയ്ക്കും സാധ്യത കൂടുതലാകുന്നു. അതേസമയം ജൈവികമായ യുവത്വം നിലനിർത്തുന്ന തലച്ചോറുള്ളവർ കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള സാധ്യത കാണിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒരു സംശയം തോന്നാം, തലച്ചോറിന്റെ പ്രായം എങ്ങനെ അളക്കാൻ സാധിക്കും? നമ്മുടെ ശരീരത്തിൽ ആയിരക്കണക്കിന് പ്രോട്ടീനുകൾ സഞ്ചരിക്കുന്നുണ്ട്. ഇവയിൽ പലതും പ്രത്യേക അവയവങ്ങളിൽ നിന്നാണ് വരുന്നത്. ഈ പ്രോട്ടീനുകളുടെ അളവിൽ വരുന്ന മാറ്റങ്ങൾ പരിശോധിച്ചാൽ ഒരവയവം എത്രത്തോളം ആരോഗ്യകരമായി പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. സ്റ്റാൻഫോർഡ് ഗവേഷകർ ഏകദേശം 3000 പ്രോട്ടീനുകളെ വിശകലനം ചെയ്താണ് ഓരോ അവയവത്തിന്റെയും ജൈവിക പ്രായം കണക്കാക്കിയത്. പഠനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തൽ അൽഷിമോ

രോഗവുമായി ബന്ധപ്പെട്ടതാണ്. ജൈവികമായി വേഗത്തിൽ പ്രായമാകുന്ന തലച്ചോറുള്ളവരിൽ അൽഷിമേഴ്സ് രോഗം വരാനുള്ള സാധ്യത സാധാരണ ആളുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടിയിലധികം കൂടുതലാണെന്ന് കണ്ടെത്തി. മറുവശത്ത് ജൈവികമായി യുവത്വം നിലനിർത്തുന്ന തലച്ചോറുള്ളവരിൽ ഈ അപകട സാധ്യത വളരെ കുറവായിരുന്നു. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ചിലരുടെ തലച്ചോർ മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ പ്രായമാകുന്നത്? ഇതിനൊരു പ്രധാന കാരണം ശരീരത്തിലെ വിട്ടുമാറാത്ത വീക്കം അഥവാ ക്രോണിക് ഇൻഫ്ലമേഷനാണ്. ഒരു മുറിവ് സംഭവിക്കുമ്പോൾ ശരീരം അതിനെ സുഖപ്പെടുത്താൻ താൽക്കാലികമായി വീക്കം ഉണ്ടാക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന വീക്കം ശരീരത്തിന് ഗുണത്തേക്കാൾ ദോഷമാണ് ചെയ്യുന്നത്. അത് രക്തക്കുഴലുകൾക്ക് കേടുവരുത്തുകയും നാഡീകോശങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും തലച്ചോറിന്റെ സ്വാഭാവിക അറ്റകുറ്റപ്പണികളെ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നു. അമിതമായ പഞ്ചസാര, അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ, ഉറക്കക്കുറവ്, പുകവലി, വ്യായാമമില്ലായ്മ, അമിത മാനസിക സമ്മർദ്ദം എന്നിവയെല്ലാം ഈ ക്രോണിക് ഇൻഫ്ലമേഷനെ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളായി ശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെയാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കാര്യം. തലച്ചോറിന്റെ വാർദ്ധക്യം നിർണയിക്കുന്ന പല ഘടകങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലുള്ളവയാണ്. ഉറക്കം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നാം ഉറങ്ങുമ്പോൾ തലച്ചോർ വിശ്രമിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ദിവസം മുഴുവൻ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ നീക്കം ചെയ്യുകയും ഓർമ്മകളെ ക്രമീകരിക്കുകയും കോശങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് തുടർച്ചയായ ഉറക്കക്കുറവ് തലച്ചോറിന്റെ വാർദ്ധക്യത്തെ വേഗത്തിലാക്കും എന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നത്. വ്യായാമവും അതുപോലെ പ്രധാനമാണ്. നടക്കൽ, സൈക്കിൾ ചവിട്ടൽ, നീന്തൽ തുടങ്ങിയ ലളിതമായ വ്യായാമങ്ങൾ പോലും തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു. പുതിയ നാഡീകോശ ബന്ധങ്ങൾ രൂപപ്പെടാൻ സഹായിക്കുന്ന BDNF പോലുള്ള വളർച്ചാ ഘടകങ്ങളുടെ ഉൽപ്പാദനവും ഇതിലൂടെ വർദ്ധിക്കുന്നു. സാമൂഹിക ബന്ധങ്ങൾക്കും ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. ഒറ്റപ്പെടൽ, ഏകാന്തത, സാമൂഹിക ബന്ധങ്ങളുടെ അഭാവം എന്നിവ തലച്ചോറിന്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് നിരവധി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കുടുംബ അംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും സമൂഹവുമായും ആരോഗ്യകരമായ ബന്ധങ്ങൾ നിലനിർത്തുന്നത് തലച്ചോറിനെ സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നു. പോഷക സമൃദ്ധമായ ഭക്ഷണവും നിർണായകമാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, പരിപ്പുവർഗ്ഗങ്ങൾ, മത്സ്യം, നട്സ്, ഒലീവ് ഓയിൽ തുടങ്ങിയവ ഉൾപ്പെടുന്ന മെഡിറ്ററേനിയൻ ഭക്ഷണരീതി തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഗുണകരമാണെന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. മറുവശത്ത് അമിതമായി സംസ്കരിച്ച ഭക്ഷണങ്ങൾ, പഞ്ചസാര കൂടുതലുള്ള പാനീയങ്ങൾ, ട്രാൻസ് ഫാറ്റുകൾ എന്നിവ തലച്ചോറിന്റെ വാർദ്ധക്യം വേഗത്തിലാക്കാൻ സാധ്യതയുണ്ട്.

മാനസിക സമ്മർദ്ദവും ഇവിടെ ഒരു പ്രധാന കഥാപാത്രമാണ്. ജീവിതത്തിൽ ചെറിയ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാനാവില്ല. പക്ഷെ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം ശരീരത്തിൽ കോർട്ടിസോൾ പോലുള്ള ഹോർമോണുകളുടെ അളവ് വർദ്ധിപ്പിക്കുന്നു. ഇത് ഓർമ്മയുമായി ബന്ധപ്പെട്ട തലച്ചോറിന്റെ ഭാഗങ്ങളെ പ്രതികൂലമായി ബാധിക്കാം. അതിനാൽ മൈൻഡ്ഫുൾനെസ്, പ്രകൃതിയിലൂടെയുള്ള നടത്തം, സംഗീതം, കേൾക്കൽ, വായന, സൗഹൃദ സംഭാഷണങ്ങൾ തുടങ്ങിയ ലളിതമായ കാര്യങ്ങൾ പോലും തലച്ചോറിന്റെ ആരോഗ്യത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. അതുകൊണ്ട് തന്നെ തലച്ചോറിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നത് വലിയ മരുന്നുകളിലൂടെയോ സങ്കീർണമായ ചികിത്സകളിലൂടെയോ മാത്രം സാധിക്കുന്ന കാര്യമല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചില ലളിതമായ ശീലങ്ങൾ പോലും തലച്ചോറിന്റെ ജൈവിക വാർദ്ധക്യത്തെ മന്ദഗതിയിലാക്കാൻ സഹായിക്കും എന്ന് ആധുനിക ന്യൂറോ സയൻസ് വ്യക്തമാക്കുന്നു. ഉദാഹരണത്തിന്, ഇന്ന് ലോകമെമ്പാടുമുള്ള ഗവേഷകർ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് മൈൻഡ്ഫുൾനെസ്. ഇപ്പോഴുള്ള നിമിഷത്തെ പൂർണ്ണ ബോധത്തോടെ അനുഭവിക്കാൻ പരിശീലിപ്പിക്കുന്ന ഈ രീതി ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നതായി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ദീർഘകാല മാനസിക സമ്മർദ്ദം തലച്ചോറിലെ ഓർമ്മശക്തിയുമായി ബന്ധപ്പെട്ട ഹിപ്പോകാമ്പസ് എന്ന ഭാഗത്തെ ദുർബലമാക്കുമെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ പതിവായ ധ്യാനവും മൈൻഡ്ഫുൾനെസ് പരിശീലനവും ഈ ഭാഗത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കും എന്നാണ് കണ്ടെത്തൽ. അതുകൊണ്ടാണ് ദിവസവും ഏതാനും മിനിറ്റുകൾ മനസ്സിനെ ശാന്തമാക്കി ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പോലും തലച്ചോറിനുള്ള ഒരു വ്യായാമമായി കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രകൃതിയിലൂടെയുള്ള നടത്തത്തിനും അത്ഭുതകരമായ ഗുണങ്ങളുണ്ട്. നഗരങ്ങളിലെ നിരന്തരമായ ശബ്ദവും തിരക്കും മനുഷ്യന്റെ ശ്രദ്ധാ സംവിധാനത്തെ തുടർച്ചയായി ക്ഷീണിപ്പിക്കുന്നു. എന്നാൽ മരങ്ങളും പച്ചപ്പും ജലാശയങ്ങളും നിറഞ്ഞ പ്രകൃതിദത്തമായ അന്തരീക്ഷങ്ങൾ തലച്ചോറിന്റെ ക്ഷീണിച്ച ശ്രദ്ധാശേഷിയെ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുമെന്ന് പരിസ്ഥിതി മനഃശാസ്ത്ര പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. വെറും 30 മിനിറ്റ് പ്രകൃതിയിലൂടെ നടക്കുന്നത് പോലും ഉത്കണ്ഠയും സമ്മർദ്ദവും കുറയ്ക്കുകയും മാനസിക തെളിച്ചം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് നിരവധി ഗവേഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ചില പഠനങ്ങൾ പ്രകാരം പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നത് തലച്ചോറിലെ നെഗറ്റീവ് ചിന്തകളുടെ ആവർത്തനം കുറയ്ക്കാനും സഹായിക്കുന്നു. സംഗീതത്തിനും തലച്ചോറുമായി വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട്. ഒരു ഗാനം കേൾക്കുമ്പോൾ ശബ്ദം തിരിച്ചറിയുന്ന ഭാഗങ്ങൾ മാത്രമല്ല, വികാരങ്ങൾ, ഓർമ്മകൾ, ശ്രദ്ധ, ചലനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി നാഡീ ശൃംഖലകളും ഒരേ സമയം സജീവമാകുന്നു. അതുകൊണ്ടാണ് പഴയൊരു പാട്ട് കേൾക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകൾ പോലും പെട്ടെന്ന് മനസ്സിലേക്ക് തിരികെ വരുന്നത്. സംഗീതം കേൾക്കുമ്പോൾ ഡോപമിൻ പോലുള്ള സന്തോഷ രാസവസ്തുക്കളുടെ പ്രവർത്തനം വർദ്ധിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ചില ന്യൂറോളജിക്കൽ രോഗമുള്ളവരിൽ പോലും സംഗീതം വൈകാരിക ക്ഷേമം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതായി ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. വായനയും തലച്ചോറിന് അത്യന്താപേക്ഷിതമായൊരു വ്യായാമമാണ്. ഒരു പുസ്തകം വായിക്കുമ്പോൾ ഭാഷ മനസ്സിലാക്കാൻ ഓർമ്മശക്തി, സങ്കല്പശക്തി, വൈകാരിക ഗ്രാഹ്യത എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ മസ്തിഷ്ക മേഖലകൾ ഒരേ സമയം പ്രവർത്തിക്കുന്നു. ജീവിതകാലം മുഴുവൻ വായനശീലമാക്കിയവരിൽ പ്രായാധിക്യത്തിൽ ബുദ്ധിപരമായ കഴിവുകൾ നഷ്ടപ്പെടുന്ന വേഗത കുറവായിരിക്കാമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് വായനയെ പല ശാസ്ത്രജ്ഞരും തലച്ചോറിനുള്ള ജിംനേഷ്യം എന്ന് വിശേഷിപ്പിക്കുന്നത്. സൗഹൃദ സംഭാഷണങ്ങൾക്കും സാമൂഹിക ബന്ധങ്ങൾക്കും തലച്ചോറിന്റെ ആരോഗ്യത്തിൽ വലിയ പങ്കുണ്ട്. മനുഷ്യൻ അടിസ്ഥാനപരമായി ഒരു സാമൂഹിക ജീവിയാണ്. ഒറ്റപ്പെടൽ ഇന്ന് പല ഗവേഷകരും പുകവലിക്കും അമിതവണ്ണത്തിനും സമാനമായ ഒരു ആരോഗ്യ അപകട ഘടകമായാണ് കണക്കാക്കുന്നത്. നല്ല സുഹൃത്തുക്കളുമായുള്ള സംഭാഷണങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, കൂട്ടായ പ്രവർത്തനങ്ങൾ എന്നിവ ശരീരത്തിലെ സമ്മർദ്ദ പ്രതികരണങ്ങളെ കുറയ്ക്കുകയും സുരക്ഷിതത്വത്തിന്റെ ബോധം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്തരം ബന്ധങ്ങൾ ഓക്സിറ്റോസിൻ പോലുള്ള സാമൂഹിക ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട രാസവസ്തുക്കളുടെ പ്രവർത്തനത്തെയും സ്വാധീനിക്കുന്നു. പ്രായമായവരിൽ ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ ഓർമ്മശക്തി കുറയാനുള്ള സാധ്യത കുറയ്ക്കുന്നതായും ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ ഒരു വലിയ സത്യം വ്യക്തമാണ്. തലച്ചോറിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നത് കേവലം രോഗങ്ങളെ ഒഴിവാക്കുക എന്നതല്ല, മറിച്ച്
അർത്ഥപൂർണമായ ജീവിതാനുഭവങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ്. ഒരു നല്ല പുസ്തകം, പ്രകൃതിയിലൂടെ ഒരു സായാഹ്ന നടത്തം, ഇഷ്ടപ്പെട്ടൊരു സംഗീതം, മനസ്സു

മനുഷ്യ ശരീരം ഒരേ സമയം ഒരേ വേഗത്തിൽ പ്രായമാകുന്ന ഒരു യന്ത്രമല്ല. ഓരോ അവയവത്തിനും അതിൻ്റെതായ ഒരു വാർദ്ധക്യ യാത്രയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് വാർദ്ധക്യ ഗവേഷണത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എത്ര വർഷം ജീവിച്ചു എന്ന ചോദ്യത്തിലല്ല, മറിച്ച് എത്ര ആരോഗ്യകരമായി ജീവിച്ചു എന്ന ചോദ്യത്തിലാണ്. ആയുസ് നീട്ടുക എന്നത് കലണ്ടറിലെ വർഷങ്ങൾ കൂട്ടുക മാത്രമല്ല, ഓർമ്മകൾ സൂക്ഷിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പ്രിയപ്പെട്ടവരുമായി ചിരിക്കാനും സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്ന ആരോഗ്യകരമായ ഒരു തലച്ചോർ നിലനിർത്തുക കൂടിയാണ്. ഓർക്കുക, ജീവിതത്തിന്റെ യഥാർത്ഥ പ്രായം കലണ്ടറിലല്ല എഴുതിയിരിക്കുന്നത്, അത് ഓരോ ദിവസവും നമ്മുടെ തലച്ചോറിലും കോശങ്ങളിലും ജീവിതശൈലിയിലും എഴുതപ്പെടുകയാണ്. നല്ല ഉറക്കം, സ്ഥിരമായ വ്യായാമം, ആരോഗ്യകരമായ ഭക്ഷണം, നല്ല ബന്ധങ്ങൾ, നിയന്ത്രിതമായ മാനസിക സമ്മർദ്ദം എന്നിവയിലൂടെ നമുക്ക് തലച്ചോറിന്റെ ജൈവിക പ്രായത്തെ സ്വാധീനിക്കാൻ കഴിയും. കാരണം ദീർഘായുസിന്റെ രഹസ്യം വർഷങ്ങളുടെ എണ്ണത്തിലല്ല, മറിച്ച് ആ വർഷങ്ങളെ നയിക്കുന്ന തലച്ചോറിന്റെ ആരോഗ്യത്തിലാണ് എന്ന് ചുരുക്കം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: മനുഷ്യ ചരിത്രത്തിലെ ഹിമയുഗ കാലഘട്ടം കേവലം അതിജീവനത്തിന്റേത് മാത്രമല്ല, മറിച്ച് മനുഷ്യ മസ്തിഷ്കം അതിന്റെ സങ്കീർണതയിലേക്ക് ചുവടുവച്ച ഒരു കാലഘട്ടം കൂടിയായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് മനുഷ്യന്റെ അസ്തിത്വത്തെ നിർണയിച്ച സുപ്രധാനമായ പല ഘടകങ്ങളും മസ്തിഷ്കത്തോട് ചേർക്കപ്പെട്ടത്. മനുഷ്യന്റെ അസ്തിത്വ ബോധത്തെ രൂപപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഓർമ്മശക്തികളും ബോധതലങ്ങളും ഈ കാലയളവിലാണ് വികാസം പ്രാപിച്ചത്. അവ ഇവയാണ്: ആത്മകഥാപരമായ ഓർമ്മ അഥവാ ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി, അതായത് സ്വന്തം ജീവിതത്തിലെ സംഭവങ്ങളെയും അനുഭവങ്ങളെയും ഒരു കഥ എന്ന പോലെ ഓർത്തുവെക്കാനുള്ള കഴിവ്. എപ്പിസോഡിക് മെമ്മറി, മുൻപ് നടന്ന സംഭവങ്ങളെ കൃത്യമായ സമയത്തോടും സന്ദർഭത്തോടും കൂടി ഓർത്തെടുക്കാനുള്ള ശേഷി. മൂന്നാമത്തേത് ആത്മബോധം അഥവാ സെൻസ് ഓഫ് സെൽഫ്, അതായത് ഞാൻ എന്ന തിരിച്ചറിവ്. മാറാത്ത ഒരു ഞാൻ എന്ന ബോധം അതോടെ മനുഷ്യനിൽ ദൃഢമായി. ഭാവി അനുഭവിക്കാനും ഭൂതകാലത്തെ ഓർത്തെടുക്കാനുമുള്ള മനസ്സിന്റെ കഴിവ്, അതായത് സമയസഞ്ചാരം, ഇതിലൂടെ രൂപപ്പെട്ടു. മനുഷ്യ മസ്തിഷ്കത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പ്രത്യേകതയാണ് മെന്റൽ ടൈം ട്രാവൽ. ഭൂതകാലത്തെ അനുഭവങ്ങളെ ഓർത്തെടുക്കാനും അതിലൂടെ ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുമുള്ള മസ്തിഷ്കത്തിന്റെ കഴിവാണിത്. മസ്തിഷ്കത്തിലുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ കേവലം ഓർമ്മകളിൽ ഒതുങ്ങി നിന്നില്ല, മറിച്ച് അവ വലിയ വിശ്വാസധാരകൾക്ക് ജന്മം നൽകി. ആത്മബോധവും സമയസഞ്ചാരവും മനുഷ്യനെ സ്വപ്നങ്ങൾ കാണാനും ആത്മാക്കളിൽ വിശ്വസിക്കാനും പ്രേരിപ്പിച്ചു. മനുഷ്യനെ പോലെ തന്നെ എല്ലാ ചരാചരങ്ങൾക്കും ആത്മാവുണ്ടെന്ന ആനിമിസം പോലുള്ള വിശ്വാസം ഇതോടെ ഉടലെടുത്തു. ആത്മാക്കളുടെ ലോകത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ പൂർവികരെ ആരാധിക്കുന്ന രീതിയിലേക്ക് മനുഷ്യനെ നയിച്ചു. ആത്മാക്കളുടെ ലോകത്തെ നിയന്ത്രിക്കാനുള്ള മനുഷ്യന്റെ ആഗ്രഹത്തിൽ നിന്നാണ് പുരാതന മന്ത്രവാദിയായ ശാമൻ സൃഷ്ടി ഉണ്ടായതെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. മന്ത്രവാദങ്ങളുടെ തുടക്കം ഇവിടെ നിന്നാണ്. ചുരുക്കത്തിൽ, മസ്തിഷ്ക അനുഭവങ്ങളും അസ്തിത്വ ബോധവുമാണ് പിൽക്കാലത്തുണ്ടായ മതരൂപങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അടിസ്ഥാനമായത്. മനുഷ്യന്റെ ചിന്താശക്തിയിലുണ്ടായ ഈ വിസ്മയകരമായ മാറ്റങ്ങളാണ് അവനെ ഭൂമിയിലെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കി മാറ്റിയത്.

നമസ്തേ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്ക് വരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസസംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ONV ഉവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ് തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലിന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി, രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ, കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, വാസ്തുഹാര, കഥാവശേഷം, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: മതി മതി, ഇവിടെ വരെ പോവുള്ളൂ.
2: വേണേലും ഇറക്കി നോക്കാം. എന്തിനാ എന്റെ ഇഷ്ടം വെറുതെ കല്ലേ കടിച്ച് പല്ല് കളയുന്നേ?
3: ആക്സിഡന്റ് പോയാലേ ഇവിടെ കടന്നു പോവുള്ളൂ. ഒക്കെ കിരണേ കൈ കൊണ്ടുവരുന്നു.
2: അതെ, ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കല്ല എന്റെ ആശാനെ.
3: ഇത് ഭാസി നീ പറഞ്ഞതിനെക്കാട്ടി സ്റ്റൈലാണല്ലോടാ.
2: ആണോ?
3: ആ
2: എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻ ആണോ?
3: എടാ മരത്തലയാ, നിനക്കിതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് പറയുന്നത്. നീ
4: ഉണ്ടായിരിക്ക.
5: എനിക്ക് ഇങ്ങനെ ഒരു കാറിന്റെ ഹോൺ കേട്ടോ എന്ന് സംശയം തോന്നി.
2: അപ്പൂപ്പ, ഇവരൊക്കെ എല്ലാരും എന്റെ കൂടെ പഠിക്കുന്നവരാ.
5: സേമിയ, അപ്പൊ എല്ലാവർക്കും പരീക്ഷ കഴിഞ്ഞു. വെരി ഗുഡ്. ഞാൻ വിചാരിച്ചു നിങ്ങളൊരു ഏഴെട്ട് പേര് കാണുമെന്ന്.
2: അസലായി എങ്കിൽ അപ്പൂപ്പനോട് താമസം മാറ്റിയനെ. അപ്പൂപ്പ അവൻ രഞ്ജിത് മേനോൻ, അങ്ങ് വടക്ക് ചങ്ങനാശ്ശേരി കടത്താ.
5: ഓഹോ, ഇതെന്താ?
3: ഇതൊരു ക്യാമറ.
2: അദ്ദേഹം ക്യാമറാമാൻ കം ഫിലിം ഡയറക്ടർ കം ഫിലിം റൈറ്റർ കം ഫിലിം എഡിറ്റർ കം ഫിലിം ഫിലിം ആവണം എന്നുള്ള വാശിയില്ല. മെഡിസിൻ പഠിക്കുന്നത് വീട്ടുകാരുടെ തൊല്ല കാരണമാ.
5: അപ്പൊ കൈ വന്ന് പെടുന്ന രോഹിയുടെ കാര്യം കുശാലായി.
2: ഇവൻ ലോപ്പസ് കൂത്താട്ടുളംകാരനാ, ഗേൾസ് ബേബിയാ.
5: ഈ ടെസ്റ്റ് ട്യൂബ് ശിശു എന്നൊക്കെ പറയുന്ന പോലെ.
2: ഇത് കൃഷ്ണൻകുട്ടി.
6: ഹലോ.
2: ഇവനെ മാത്രമേ കൂട്ടത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂ. പാവാ ഇവന്മാര് രണ്ടും. അപ്പൂപ്പാടാ
3: ചെത്തി ചെത്തി.
2: ആഹാ, ഇതൊരു ഡോർമിറ്ററി ലൈനിലാണല്ലോ അമ്മാവൻ കാച്ചിരിക്കുന്നത്. അപ്പൊ ഇനി നാലു പേർക്ക് എന്ത് ചെയ്യും?
5: അത് സാരമില്ല, നാല് കെട്ടിലൊക്കെ മാറ്റിക്കളയാം, കൂടുതൽ സ്പേസും കിട്ടും.
3: എന്ത് സ്പേഷ്യസാ? ഒരു ട്രോളി ഇടാം.
5: അപ്പൊ ആദ്യം എല്ലാരും ഒന്ന് കുളിക്ക, കുളമുണ്ട്, എന്നിട്ട് ഭക്ഷണം.
2: അല്ല, ഒന്ന് റിവേഴ്സ് ചെയ്യണം. ആദ്യം വല്ലതും ഭക്ഷിക്ക, എന്നിട്ട് കുളി.
5: വിശപ്പുണ്ട്.
2: ഓ
5: അത് പറ. എങ്കി വാ, അത് വിശപ്പ്.
2: അല്ല ബാസി, നീയല്ലേ പറഞ്ഞ അടുത്ത് കടലുണ്ട് അവിടെ കുളിക്കാന്ന്.
7: കുളിക്കാം.
2: പിന്നെന്താ കുളത്തിന്റെ വർത്താനം കേട്ടത്?
7: വർത്താനല്ലേ കേട്ടുള്ളൂ, കുളിച്ചില്ലല്ലോ.
2: ഇല്ല, നീ വാറ ഇങ്ങോട്ട്.
5: കടലിൽ കുളിക്കല്ലേ വേണ്ടു, നമുക്കത് സാധിക്കാം. താൻ വാടോ ധൃതി വെക്കാതെ
2: നടക്കട.
5: എന്താണോ ശാരദ വന്നില്ലേ?
8: ഇല്ല, ഡ്രൈവർക്ക് സുഖമില്ല, നേരത്തെ പോയി. അപ്പൊ ഇദ്ദേഹത്തിനോടൊന്നും കൊണ്ടാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും എത്തി. താനങ്ങ് വലുതായല്ലോ. ഹി
9: ആഫ്റ്റർ എ ലോങ് ടൈം.
5: ഇത് കൃഷ്ണൻകുട്ടി.
9: ഹലോ. ഹലോ.
5: ഇത് ലോപ്പസ്. രഞ്ജിത്. പിന്നെ ഇവൻ എന്റെ പാച്ചു. ഡോക്ടറുടെ മകളുടെ ഹസ്ബൻഡാ.
9: ഹലോ. ഹലോ.
5: ഡോക്ടർ രവീന്ദ്രൻ. ഇത് മൂത്ത മോടെ മോള് ഭദ്ര. ഇരിക്കുന്നില്ലേ?
9: ഇല്ല, പോറാമ്പഴുതി ഞാൻ ഒന്നോളാം.
5: എന്താ അങ്ങനെ?
9: അതല്ല, ഹോസ്പിറ്റലിൽ സ്വല്പം പണിയുണ്ട്.
5: അല്ലെങ്കിൽ തന്നെ തനിക്കുന്നെ ഭാര്യയ്ക്ക് എപ്പോഴാ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ സമയം? മൂപ്പരാദ്യം ഒരു ആശുപത്രി ഉണ്ടാക്കി, അവിടെ ഇരുന്നുകൊണ്ട് ഒരു മോളെ ഡോക്ടറാക്കി, എന്നിട്ട് ഒരു ഡോക്ടറെ അവളുടെ ഭർത്താവാക്കി. ഇപ്പൊ എന്താ, ആശുപത്രിയുടെ ഭാരം മുഴുവൻ പിള്ളേരെ രണ്ടിനും തോളിൽ. പുള്ളി സുഖമായിട്ട് പോകും.
8: പോടോ പോടോ, അത് താ കൂട്ടിയടിക്കുക. ഞാനും ഇടയ്ക്ക് അവിടെ പോകുന്നൊക്കെ ഉണ്ട്. ഇല്ല, നിങ്ങൾ പറയട്ടെ.
10: എന്തായാലും കുടുംബസമേതം കാശു കൊയ്യുവാന്ന് ചുരുക്കം വൈദ്യകുല.
11: അമ്മാവൻ കഷ്ടപ്പെടുന്ന തോന്നുന്നേ. ശരിക്കും കൈമോശായിരുന്നു.
2: നേര് പറഞ്ഞ നല്ല അസല് കൈയായിരുന്നു. ചെലപ്പോ ലക്കൊണ്ടേലെ തൊട്ട കൈക്ക് ഹാൻഡ് റമ്മി അടിക്കാവുന്ന കൈ.
11: സാറയച്ച കത്ത് ഇന്നലെ കിട്ടി.
2: കിട്ടിയായിരുന്നോ?
11: ഇന്നലെയാണ് കിട്ടുന്നത്.
2: ഓ,
11: ജീരവെള്ളം. ചൂട് കൂടുതലാണോ?
2: ഇല്ല,
11: ചൂട് വേണോന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോ ഒന്ന് ചൂടാക്കി എടുത്തതാ. ഈ പൊന്നോട്ടം തടിച്ച് ബോറാകാനുള്ള ലക്ഷണമാ അല്ലേ കുട്ടി?
7: ആണോ?
11: ഇനിയിപ്പെന്തോ ബോറാകാൻ. അത് കലക്കി.

എന്താണ് മാനസികാരോഗ്യം? രോഗമില്ലാത്ത ഒരവസ്ഥ എന്നതിലുപരി നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ബന്ധങ്ങളെയും ദൈനംദിന വെല്ലുവിളികളെയും കൈകാര്യം ചെയ്യാനുള്ള ഒരു മനുഷ്യന്റെ പൂർണ്ണ ഉപജീവന ശേഷിയാണത്. നമ്മൾ എത്രത്തോളം ശാരീരിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നുവോ അതിലും അധികം ശ്രദ്ധ നമ്മുടെ മനസ്സിന് കൊടുക്കേണ്ടതുണ്ട്. മാനസികാരോഗ്യ വിദഗ്ധർ പറയുന്നത്, നമ്മുടെ മനസ്സിനെ ശക്തമാക്കണമെങ്കിൽ ചില പ്രധാനപ്പെട്ട ശീലങ്ങളിലൂടെയും മാറ്റങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ജീവിതത്തിലെ ഏതു പ്രശ്നത്തെയും നേരിടാൻ നമ്മെ സജ്ജരാക്കുന്ന മനഃശാസ്ത്രം ഊന്നൽ നൽകുന്ന അത്തരം 8 പ്രധാന കടമ്പകളെക്കുറിച്ച് നമുക്കിന്ന് വിശദമായി സംസാരിക്കാം. നമ്മുടെ മാനസിക ശക്തിയുടെ ഏറ്റവും വലിയ അളവുകോലാണ് വേദനിപ്പിക്കുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ ഉണ്ടാകുമ്പോൾ ഉടൻ മറുപടി പറയാതിരിക്കാനുള്ള കഴിവ്. പലപ്പോഴും ദേഷ്യത്തിലോ സങ്കടത്തിലോ പറയുന്ന വാക്കുകൾ പിന്നീട് വലിയ പശ്ചാത്താപത്തിന് കാരണമാകാറുണ്ട്. വികാരങ്ങളെ അടിച്ചമർത്തുന്നതല്ല ശരിയായ മാർഗം, മറിച്ച് ആ വികാരത്തെ ഉണ്ടാകുന്ന നിമിഷത്തിൽ നിയന്ത്രിക്കാൻ പഠിക്കുക. ഒരു നിമിഷത്തെ മൗനം നൽകുന്നത് ചിന്തിക്കാനും ശാന്തമാകാനുമുള്ള അവസരമാണ്. ഇത് ബന്ധങ്ങൾ തകരാതെ സംരക്ഷിക്കാൻ സഹായിക്കും. ജീവിതത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഓരോ ചെറിയ പ്രശ്നത്തെയും ജീവിതത്തിന്റെ അന്ത്യമാണെന്ന രീതിയിൽ വലുതാക്കി കാണുമ്പോൾ നമ്മുടെ മനസ്സ് പെട്ടെന്ന് തളർന്നു പോകും. നമ്മുടെ ശ്രദ്ധ എവിടെയാണോ അവിടെയാണ് ഊർജം ഒഴുകുന്നത്. ചെറിയ പ്രശ്നങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ വലിയ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കും. ശാന്തമായി സമീപിക്കുമ്പോഴാണ് പ്രശ്നങ്ങളുടെ യഥാർത്ഥ വലിപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ശാന്തമായ സമീപനം നമ്മുടെ മാനസിക പക്വത വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. നമ്മുടെ സന്തോഷം മറ്റൊരാളുടെ പ്രശംസയെ ആശ്രയിച്ചിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ നിയന്ത്രണം മറ്റൊരാൾക്ക് കൈമാറുകയാണ്. മറ്റുള്ളവർ പ്രശംസിക്കുമ്പോൾ സന്തോഷിക്കുകയും ആ പ്രശംസ ഇല്ലാതാകുമ്പോൾ നിരാശപ്പെടുകയും ചെയ്യുന്ന ശീലം മാനസികാരോഗ്യത്തിന് ദോഷകരമാണ്. യഥാർത്ഥ വളർച്ച എന്നത് മറ്റുള്ളവരുടെ കൈയടിയിൽ നിന്നുണ്ടാകുന്നതല്ല. സ്വന്തം കഴിവുകൾ തിരിച്ചറിയുക, അതിൽ ആത്മവിശ്വാസം സ്ഥാപിക്കുക. ആന്തരികമായ ഈ അംഗീകാരമാണ് ഒരാളെ കൂടുതൽ സന്തോഷവാനും ശക്തനുമാക്കുന്നത്. ഇന്നത്തെ ലോകത്ത് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കാരണം മറ്റുള്ളവരുടെ സന്തോഷകരമായ നിമിഷങ്ങൾ മാത്രം കണ്ട് നമ്മുടെ ജീവിതം കുറവാണെന്ന് തോന്നാനുള്ള സാധ്യത കൂടുതലാണ്. താരതമ്യം ഉത്കണ്ഠ വർദ്ധിപ്പിക്കും. മറ്റൊരാളുടെ ജീവിതം അവരുടെ യാത്രയാണ്, നമ്മുടെ ജീവിതം നമ്മുടെ യാത്രയും. ശ്രദ്ധ വളർച്ചയിലേക്ക് നയിക്കും. മറ്റൊരാളുമായി താരതമ്യം ചെയ്യുന്നതിന് പകരം ഇന്നലെ ആരായിരുന്നുവോ അതിനേക്കാൾ മെച്ചപ്പെട്ട വ്യക്തിയായി ഇന്ന് മാറാൻ ശ്രമിക്കുക. ഓരോ വ്യക്തിക്കും അവരുടേതായ വേഗതയും സമയവുമുണ്ട്. ആ സത്യം അംഗീകരിക്കുക. വിമർശനങ്ങളോ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളോ അസ്വസ്ഥതകളോ വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന മനുഷ്യന് ഒരിക്കലും വളരാൻ കഴിയില്ല. നമ്മുടെ വളർച്ചയുടെ ഏറ്റവും നല്ല അവസരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് ഈ വെല്ലുവിളികളിലാണ്. ഒരു സാഹസമായി അവയെ നേരിട്ട് മറികടന്ന് മുന്നോട്ടു പോകാനുള്ള ധൈര്യം നമ്മൾ വളർത്തിയെടുക്കണം. അസുഖകരമായ വികാരങ്ങളെയും സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കുന്നത് നമ്മുടെ പ്രശ്നപരിഹാര ശേഷി വർദ്ധിപ്പിക്കും. ദേഷ്യം, ദുഃഖം, നിരാശ തുടങ്ങിയ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ നിഷേധിക്കുകയും മറച്ചുവെക്കുകയും ചെയ്യുന്നതല്ല യഥാർത്ഥ ശക്തി. വികാരങ്ങളെ അടിച്ചമർത്തുന്നത് ഒരു താൽക്കാലിക പരിഹാരം മാത്രമാണ്. കാലക്രമേണ ഇത് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ദോഷകരമായി ബാധിക്കും. വികാരങ്ങൾ എന്തു തന്നെയായാലും അവയെ അറിയുക, അംഗീകരിക്കുക, ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുക, ഇതാണ് യഥാർത്ഥ മാനസിക ശക്തി. ദുഃഖം വന്നാൽ ദുഃഖിക്കാനുള്ള അനുവാദം മനസ്സിന് കൊടുക്കുക. ദേഷ്യം വന്നാൽ അത് ആരോഗ്യകരമായ രീതിയിൽ പ്രകടിപ്പിക്കാൻ പഠിക്കുക. നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം ശരീരത്തിന്റെ ആരോഗ്യവുമായി വളരെ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. വിശപ്പ്, ക്ഷീണം, ഉറക്കം, അകാരണമായ ഉത്കണ്ഠ തുടങ്ങിയ ശാരീരിക സിഗ്നലുകളെ അവഗണിക്കുന്നത് ആരോഗ്യത്തിന് വലിയ ആഘാതമുണ്ടാക്കും. ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാതെ, ഉറങ്ങാതെ മനസ്സിനെയും ശരീരത്തെയും സമ്മർദ്ദത്തിലാക്കുമ്പോൾ മാനസികാരോഗ്യം തകരാറിലാകും. ശരീരം പറയുന്നത് കേൾക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നത് മാനസികാരോഗ്യത്തിന്
അത്യന്താപേക്ഷിതമാണ്. ജീവിതത്തിൽ ശരിയോ തെറ്റോ ആകട്ടെ, സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള ധൈര്യം തന്നെയാണ് മാനസിക ശക്തിയുടെ അടിസ്ഥാനം. ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അതിന്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് ആലോചിക്കുക. തീരുമാനമെടുത്ത ശേഷം അതിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക. തെറ്റുകൾ സംഭവിച്ചാൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാനുള്ള മനസ്സാണ് മാനസിക ശക്തിയുടെ ലക്ഷണം. നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നതിലും ശക്തരാണ്. ആ ശക്തിയെ നമ്മൾ തിരിച്ചറിയുക മാത്രം ചെയ്താൽ മതി. മാനസികാരോഗ്യം നമ്മുടെ ജീവിതത്തിന്റെ ഡ്രൈവിംഗ് പവറാണ്. അതിനെ സംരക്ഷിക്കുകയും പോഷിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക. നമ്മൾ മാനസികമായി ശക്തരാകുമ്പോൾ ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും നമുക്ക് മറികടക്കാൻ സാധിക്കും. ഓർക്കുക, ഒടുവിൽ എല്ലാം ശരിയാകും.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകുചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: വയൽ ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി.
1: കൃഷി കുറഞ്ഞെങ്കിലും കേരളത്തിൽ ഇപ്പോഴും ആവശ്യക്കാരുള്ള ഒരു ചെറുധാന്യമാണ് റാഗി. മുത്താറി, പഞ്ഞപ്പുല്ല്, കൂവരക് എന്നീ പേരുകളിലും റാഗി അറിയപ്പെടുന്നു. റാഗി ധാന്യങ്ങളിലുള്ള അന്നജം പെട്ടെന്ന് ദഹിക്കുന്നവയായതിനാൽ രോഗികൾക്കും കുട്ടികൾക്കും അത്യുത്തമമാണ്. ഇൻസ്റ്റന്റ് ബേബി ഫുഡുകളോ മറ്റ് പാക്കറ്റ് ശിശു ആഹാരങ്ങളോ ലഭ്യമല്ലാതിരുന്ന കാലത്ത് പെട്ടെന്ന് ദഹിക്കുന്നതും അവശ്യ പോഷകങ്ങൾ നൽകുന്നതുമായ ഒന്ന് എന്ന നിലയിലാണ് ഇത് പ്രചാരത്തിലായത്. ചോളം എന്ന പേരിൽ രണ്ട് വിളകളുണ്ട്. മക്കച്ചോളം അഥവാ പൊതിച്ചോളം വലിയ ധാന്യമാണ്. എന്നാൽ ചെറിയ ധാന്യങ്ങൾ ജോവർ മില്ലറ്റ് വിഭാഗത്തിലാണ് വരുന്നത്. ഉമിയുള്ള ചെറുമില്ലറ്റുകളിൽ ഉൾപ്പെടുന്നതാണ് തിന, ചാമ, വരക്, കുതിരവാലി, പനിവരക്, കുലച്ചാമ, ജോബി തുടങ്ങിയവ. ഇവ കൂടുതലും പ്രാദേശികമായാണ് കൃഷി ചെയ്തു വരുന്നത്.
0: അവതരണം ഷാൽമ.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ഈ യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.

രണ്ട് ദിവസത്തെ ഉറക്കത്തിൻ്റെ കുടിശികയും യാത്രാക്ഷീണവുമാണ് കൈമുതലായിട്ടുണ്ടായിരുന്നതെങ്കിലും ലൈംസ്റ്റോൺ കേവിലേക്കുള്ള യാത്ര ഏവരെയും ഉന്മേഷത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ കൊണ്ടെത്തിച്ചു. ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള പ്രകൃതിയുടെ അത്ഭുത പ്രതിഭാസമാണ് ലൈംസ്റ്റോൺ കേവ്. ആൻഡമാനിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള ബാരാട്ടങ് ദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതീവ രഹസ്യമായി പ്രകൃതി തൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന ഈ അത്ഭുത ദൃശ്യം വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് മാത്രമാണ് നമുക്ക് ദർശിക്കുവാൻ അവസരമുണ്ടായത്. ബാലേട്ടൻ ദ്വീപ് എന്നത് ജാർവാസ് എന്ന ഗോത്ര സമൂഹത്തിന്റെ ആവാസ സ്ഥലമാണ്. കൊടും വനങ്ങളും കണ്ടൽക്കാടുകളും ലൈംസ്റ്റോണുകളും മഡ് വോൾക്കാനോയും കൊണ്ട് സമ്പുഷ്ടമാണ് ബാരാട്ടങ് ഐലൻഡ്. കണ്ടൽക്കാടുകൾക്ക് മുകളിലൂടെ തടിയിൽ നിർമ്മിച്ച മേൽപ്പാലത്തിലൂടെയുള്ള യാത്ര, അതും കഴിഞ്ഞ് പച്ച മണ്ണിലേക്ക് കാലുകുത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു നാട്ടിൻ പുറത്തേക്ക് കടന്നു ചെല്ലുന്നതിന്റെ സൗരഭ്യവും സൗന്ദര്യവും സൗകുമാര്യവും എല്ലാം ഒത്തിണങ്ങിയ ഒരു പ്രകൃതി നമുക്കവിടെ ദർശിക്കുവാനാകും. പാടങ്ങളും പാടങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്ന പശുക്കളും മറ്റു മൃഗങ്ങളും ഒക്കെ കടന്ന് ഒരിടവഴിയിലൂടെ കല്ലുകൾക്ക് മുകളിലൂടെ ചവിട്ടി വളരെ ശ്രദ്ധിച്ച് കുന്നും മലയും കയറുന്നത് പോലെ കയറ്റവും ഇറക്കവുമൊക്കെ കീഴടക്കി അങ്ങനെ പോകുമ്പോൾ ദുർഘടമായ പാതയാണ് യാത്രാവഴികളെന്നറിയുമ്പോഴും പ്രകൃതി തന്നെ കരിഞ്ഞരളി നൽകുന്ന ഒരു ആവേശം നമ്മിൽ പടർന്ന് പന്തലിക്കും. ഏകദേശം 2 കിലോമീറ്റർ നടന്നു കഴിയുമ്പോഴാണ് ലൈംസ്റ്റോൺ കേവിലേക്കുള്ള പ്രവേശന കവാടത്തിൽ എത്തുന്നത്. അതുവരെ അനുഭവിച്ച എല്ലാ ദുരിതങ്ങളും അവിടെ ഉരുകി ഒഴിച്ചില്ലാതാവുകയും തുടർന്ന് സ്നേഹമിശ്രണമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നാം അറിയാതെ കടക്കുകയും ചെയ്യും. തണുപ്പ് അനുഭവപ്പെടുന്ന പാറയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ പാറയിൽ സ്പർശിക്കരുത് എന്ന് പലയിടങ്ങളിലും എഴുതി വച്ചിട്ടുണ്ടെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഒക്കെ സ്പർശിച്ചു പോകും. കുളിരലകൾ മെല്ലെ തലോടുന്ന ഒരു പ്രതീതിയിൽ നാം അലിഞ്ഞു ചേരുമ്പോൾ വീണ്ടും വീണ്ടും കുളിർ ശിലകളെ തലോടുവാനുള്ള ഒരു ആഗ്രഹം നമ്മിൽ മുളപൊട്ടുന്നു. കരവിരുതുള്ള ഒരു കലാകാരൻ കാലങ്ങളായി തപസ് ചെയ്ത് നിർമ്മിച്ചെടുത്ത അതിമനോഹരമായ ഒരു ശില്പം പോലെ നമുക്ക് ലൈൻസ് ദർജിക്കുവാൻ കഴിയും. പരമാനന്ദം പകർന്നു നൽകുവാൻ പ്രകൃതിക്കുള്ള അനുഗ്രഹീതമായ സിദ്ധിവിശേഷവും കഴിവും നമുക്കിവിടെ ബോധ്യപ്പെടും. താഴെ നിന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴേക്കും നോക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ പകർന്നുകൊണ്ടാണ് ലൈംസ്റ്റോൺ കേവ് നിലനിൽക്കുന്നത്. കാൽഷ്യം നിക്ഷേപം കൊണ്ട് രൂപപ്പെടുത്തിയ വിവിധ ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. എന്നാൽ ഇതൊന്നും സ്ഥായിയായ രൂപങ്ങളുമല്ല, കാലാന്തരത്തിൽ ഇവയ്ക്ക് രൂപമാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രകൃതിയുടെ അത്ഭുത രഹസ്യം. പ്രകൃതി കരിഞ്ഞനുഗ്രഹിച്ച ആ പാറക്കൂട്ടങ്ങൾക്കിടയിൽ വെള്ളം ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുന്നു. ജലത്തെ പിരിയുവാനാകാതെ

0: ചിലയും ജലപാതകളിലൂടെ ഉരുകി താഴേക്ക് വന്ന് പല പല രൂപങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ചിലയുരുകലെന്ന പ്രകൃതി രഹസ്യം മറകളില്ലാതെ മനസ്സിലേക്ക് ഒഴുകിയെത്തും. ചിലകൾക്കുള്ളിൽ നീലക്കരിമ്പിന്റെ തുണ്ടുകൾ കണ്ടെത്തുന്ന അത്ഭുത പ്രതിഭാസമാണിത്. ഇതൊന്നും കാണാതെ തന്നെ ഭാസ്കരൻ മാസ്റ്ററിന്റെ മനസ്സിൽ പാറകൾ നീലക്കരിമ്പായി പരിണമിക്കുന്നതും നാം കണ്ടതാണ്. ഓരോരുത്തരും അവരവരുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന രൂപങ്ങൾ അതേപടി അവരുടെ മനസ്സിൽ തന്നെ തെളിയത്തക്ക രീതിയിൽ ഈ അത്ഭുത ദൃശ്യബിംബങ്ങൾ പ്രതികരിക്കുന്നു. പ്രകൃതിയുടെ ഒരു അത്ഭുത പ്രതിഭാസം തന്നെ നമുക്കിവിടെ കാണാം. കൂരാക്കൂരിട്ടത്ത് മൊബൈൽ ടോർച്ചുകളിലൂടെയും ഗൈഡുകളുടെ ടോർച്ച് ലൈറ്റിലൂടെയും എല്ലാം മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു നൂൽക്കമ്പി വെളിച്ചം അങ്ങ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അരിച്ചിറങ്ങി വരുന്നത് കാണുവാനാകുന്നത്. പാറക്കെട്ടുകൾക്കിടയിലുള്ള ഒരു സുഷിരത്തിലൂടെ സൂര്യൻ നമ്മെ ഒളിഞ്ഞു നോക്കുന്നതാണ്. ശിലയുടെ ശീതളഹൃദയ സൂര്യകിരണങ്ങളുടെ ഇളം ചൂടുള്ള നുഴഞ്ഞിറക്കം, ശിലയുടെ നനുത്ത കുളിർമയിൽ പ്രകാശരേണുകൾ ചൂടൊഴിഞ്ഞ വെളിച്ചമായി നമ്മിലേക്ക് അരിച്ചിറങ്ങി, അങ്ങനെ മൂന്നിടങ്ങളിൽ നമുക്ക് സൂര്യന്റെ ഒളിഞ്ഞു നോട്ടം ദൃശ്യമാകും. ഒടുവിൽ ഈ ഗുഹയുടെ അവസാനം എത്തിച്ചേരുമ്പോൾ ഏതോ ഒരു സ്വർഗീയാനുഭൂതിയിൽ നാം അറിയാതെ പ്രകൃതിയിലേക്ക് അലിഞ്ഞു ചേർന്നതായി അനുഭവപ്പെടുന്നു. അങ്ങനെ പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിക്കുവാൻ, മണ്ണിന്റെ മനസ്സറിയുവാൻ, പാറയുടെ മനസ്സലിയുവാൻ, ഏതൊരു പാറയുടെ ഉള്ളിലും തണുത്ത ജലമാണെന്ന സത്യം മനസ്സിലാക്കുവാനും ഒക്കെ കഴിയുന്ന അതിമനോഹരമായ ദൃശ്യങ്ങളും അനുഭവങ്ങളും നമുക്ക് ചേതന പകരും. ഏതൊരു മനസ്സിനും തന്റെ കുളിർമ സമ്മാനിച്ച് ഒരു മഹാമേരു പോലെ ലൈം സ്റ്റോൺ കേവ് നീണ്ടു നിവർന്ന് തലയുയർത്തി നിൽക്കുന്നു. അവിടെ നിന്നും കുളിർമയുള്ള ഒരു ജലഗണം നമ്മുടെ മനസ്സിലേക്ക് ഇറ്റുവീഴും. മനസ്സിന്റെ ബോധാബോധ തലങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ സൂക്ഷിക്കുന്ന എല്ലാ തമസുകളും അതോടെ അലിഞ്ഞലിഞ്ഞില്ലാതാകുന്നു. പാറയിൽ നിന്നെന്ന പോലെ നമ്മുടെ മനസ്സിൽ നിന്നും സ്നേഹത്തിന്റെ ഒരു നീരുറവ മെല്ലെ ഒലിച്ചിറങ്ങുന്നതായി നമുക്ക് ബോധ്യപ്പെടും. ഇത്തരം ഒരു ആനന്ദ നിർവൃതിയിലൂടെ മാത്രമേ ഈ ലൈം സ്റ്റോൺ കേവിൽ നിന്നും പുറത്തു വരുവാനാവുകയുള്ളൂ. മുകളിൽ നിന്നും താഴേക്ക് ഒലിച്ചിറങ്ങി വരുന്ന പാറയുടെ തൂണുകൾ പലയിടങ്ങളിലും നിലം തൊട്ടുവെങ്കിലും നിലം തൊടുവാനാകാതെ അത്ഭുതം പ്രതിഫലിപ്പിക്കുന്ന തൂണിനെയും നമുക്ക് കാണുവാനാകും. കടന്നുപോയ വഴികളിലൂടെ എല്ലാം തിരികെ എത്തി ബോട്ടിൽ കയറി. അപ്പോൾ സമയം രാവിലെ 11:30. ഉച്ചയൂണ് ഉടനാകാമെന്ന തീരുമാനം ഓട്ടിനിടാതെ വിജയം കണ്ടു. ആൻഡമാനിലെ അപൂർവ വസ്തുവായ താലി മിൽസ് അങ്ങനെ ഞങ്ങൾക്കും ലഭ്യമായി. തിരികെ യാത്രയ്ക്കായി വനപാലകരുടെ അനുമതി കാത്ത് 10 മിനിറ്റ്. അതിനുശേഷം യാത്ര തുടർന്നു. അപ്രതീക്ഷിതമായിട്ടാണ് വനമധ്യത്തിൽ ജാർവാസിനെ കാണുവാനായത്. ഡ്രൈവർ വിളിച്ചു പറഞ്ഞതിനാൽ ഏവർക്കും പെട്ടെന്ന് തന്നെ ആ ദൃശ്യം കാണുവാനായി. 7 മണിക്ക് തന്നെ തിരികെ വനാന്തര ഭാഗത്തിലേക്ക് കടക്കുന്ന ജാർവാസുകളിൽ ചിലർ കൂട്ടം തെറ്റി അവിടെ നിന്നതുപോലെ. അവരെ കണ്ട് ബഹളം വയ്ക്കുവാനോ അവർക്ക് നേരെ വിരൽ ചൂണ്ടുവാനോ അവരുടെ ഫോട്ടോ എടുക്കുവാനോ പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ കടുത്ത ശിക്ഷയും ഉറപ്പാണ്. ആൻഡമാൻ സമൂഹങ്ങളിലുള്ള 4 നെഗ്രിറ്റോ വിഭാഗങ്ങളിൽ ഒന്നാണ് ജാർവാസ്. 2018 മാർച്ചിൽ നടത്തിയ ഒരു സർവേ പ്രകാരം ഏകദേശം 504 ആളുകളാണ് ജാർവാസായി ഇന്ന് ജീവിച്ചിരിക്കുന്നത്. വന്യമൃഗങ്ങളെ വേട്ടയാടിയും വനവിഭവങ്ങൾ ഭക്ഷിച്ചും മത്സ്യബന്ധനം നടത്തിയുമാണ് ഇവർ ജീവിച്ചു പോരുന്നത്. വീട്ടുമൃഗങ്ങളോ വീട്ടുചെടികളോ ഇവർക്കില്ല. ഒരേ സ്ഥലത്ത് തന്നെ സ്ഥിരമായി താമസിക്കുന്ന പതിവും ഇവർക്കില്ല. കാട്ടുപന്നി ഇറച്ചിയും ആമ ഇറച്ചിയും ആമയുടെ മുട്ടയും ഇവർക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. മറ്റു വിഭാഗം മനുഷ്യരുമായി ഇണങ്ങിച്ചേർന്നു പോകുവാനുള്ള താല്പര്യം ഇവരിൽ വളരെ കൂടുതലാണ്. എങ്കിൽ പോലും ബ്രിട്ടീഷുകാരെ ഒരിക്കലും ഇവർ അംഗീകരിച്ചിരുന്നില്ല. ബാരാട്ടങ്ങിലേക്കുള്ള വനഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പുള്ള സ്ഥലത്തെ തട്ടുകടകൾ പ്രസിദ്ധമാണ്. രാവിലെ 5 മണിക്ക് അവിടെ നിന്നും ഇഡ്ഡലി വാങ്ങി വച്ചിരുന്നു. അതായിരുന്നു പ്രഭാത ഭക്ഷണം. തിരികെ വന്നപ്പോൾ അവിടെ മറ്റൊരു തട്ടുകടയിൽ നിന്നും ചൂട് കടിയും ചായയും. ഏവരും ഇത് ആസ്വദിച്ചു കഴിച്ചു. ഇതോടുകൂടി ഞങ്ങൾ 14 പേരും ഒരു ചരടിൽ കോർത്ത മാല പോലെ ഒന്നായി കഴിഞ്ഞിരുന്നു. 4 മണിയോടെ ഡോളിഗഞ്ചിലെ ബ്ലൂ മെർലിൻ ഹോട്ടലിലെത്തി. അതുവരെയുള്ള അനുഭവങ്ങൾ വിലയിരുത്തി. ശശിയണ്ണന്റെ മുന്നറിയിപ്പുകളും ദിലീപിന്റെ കുറുക്കിക്കൊള്ളുന്ന കമന്റുകളും മീറ്റിംഗിന്റെ പ്രധാന ഇനങ്ങളായിരുന്നു. വനിതകളുടെ ഭാഗത്തു നിന്നും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഉണ്ടായി എന്നത് ആശാവകമായി. സെല്ലുലാർ ജയിലിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് റെസ്റ്റോറൻ്റ് എങ്കിലും ആഹാരം രുചികരമായിരുന്നു. അങ്ങനെ പോയതിനേക്കാൾ സന്തോഷത്തോടെ തിരിച്ചു വരുവാൻ ഈ രുചി ഹേതുവായി.
1: ഈ യാത്ര എനിക്കിഷ്ടം തയ്യാറാക്കി അവതരിപ്പിച്ചത് ചന്ദ്രസേനൻ മിതിർമല.
2: ഈ യാത്ര എനിക്കിഷ്ടം അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.

Romania. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: സിമി കേരളയുടെ ബാനറിൽ പൊറ്റക്കാട് സംഭാഷണം, സംവിധാനം, നിർമ്മാണം എന്നിവ നിർവഹിച്ച ചിത്രമായിരുന്നു രമണൻ. യു രാജഗോപാലിന്റെ ഛായാഗ്രഹണം, കെ നാരായണൻ ചിത്രസന്നിവേശം, കണ്ണൻ കൃഷ്ണയ്യർ എന്നിവർ ചേർന്നായിരുന്നു ശബ്ദലേഖനം, എസ് കൊന്നനാട്ടിന്റെ കലാസംവിധാനം, ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കാവ്യഭാഗങ്ങളാണ് ഇതിൽ ഗാനങ്ങളായി സ്വീകരിച്ചിട്ടുള്ളത്. കെ രാഘവൻ സംഗീത സംവിധാനം നിർവഹിച്ചു. ഉദയഭാനു, പീലീല, ശാന്താപി നായർ, കരിമ്പുഴ രാധ ഇവരായിരുന്നു ഗാനങ്ങൾ ആലപിച്ചത്. 1967 ചിത്രം പ്രദർശനത്തിനെത്തിയത്. പ്രേം നസീർ, മധു, രാമു കാര്യാട്ട്, നെല്ലിക്കോട് ഭാസ്കരൻ, കോട്ടയം ചെല്ലപ്പൻ, മണവാളൻ ജോസഫ്, ശങ്കരാടി, മാസ്റ്റർ പ്രദീപ്, ഷീല, ഉഷാകുമാരി, കമലാദേവി, ബേബി ചിത്രലേഖ എന്നിവരായിരുന്നു അഭിനേതാക്കൾ. ചങ്ങമ്പുഴയുടെ രമണൻ എന്ന കാവ്യത്തിന് ചലച്ചിത്രരൂപം എന്ന സവിശേഷത ചിത്രത്തിനുണ്ട്. അതിഥി താരമായി സംവിധായകനായ രാമു കാര്യാട്ട് ഇതിൽ വേഷമിട്ടു എന്ന പ്രത്യേകതയുമുണ്ട്. 12 പാട്ടുകളായിരുന്നു രമണൻ എന്ന ചിത്രത്തിലുണ്ടായിരുന്നത്. തിരശ്ശീലയിൽ ഇപ്പോൾ കേൾക്കാം രമണൻ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ടു കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബൃഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: എന്താ കഥ എന്നത് ആരുടെ കഥയാണ്? ചോദ്യം ഒരിക്കൽ കൂടി: എന്താ കഥ എന്നത് ആരുടെ കഥയാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിനു മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: നമ്മുടെ കുട്ടികളുടെ കൈകളിൽ നിന്ന് മൊബൈൽ ഫോണുകളും ടാബ്ലറ്റുകളും ഒഴിച്ചുകൂടാനാവാത്ത വസ്തുക്കളായി മാറിക്കഴിഞ്ഞു. വിനോദത്തിനും പഠനത്തിനും സ്ക്രീൻ ടൈം ആവശ്യമാണെങ്കിലും ഇതിന്റെ അമിതമായ ഉപയോഗം നമ്മുടെ കുട്ടികളുടെ തലച്ചോറിന്റെ വളർച്ചയെയും സ്വഭാവത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് ആശങ്കയുയർത്തുന്ന ഒരു പുതിയ പഠനഫലമാണ്. ഈ പഠനം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് 10 മുതൽ 12 വയസ്സുവരെയുള്ള കുട്ടികളിൽ സ്ക്രീൻ ടൈം എങ്ങനെയാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അഥവാ ADHD എന്ന അവസ്ഥയുടെ ലക്ഷണങ്ങളെ സ്വാധീനിക്കുന്നു എന്നതിലാണ്. കുട്ടികളുടെ ഡിജിറ്റൽ ശീലങ്ങളെയും തലച്ചോറിന്റെ വളർച്ചയെയും നിരീക്ഷിച്ച് ഗവേഷകർ 2 വർഷം കുട്ടികളെ പിന്തുടർന്നു. അതിലൂടെ കണ്ടെത്തിയ കാര്യം വളരെ ഗൌരവകരമാണ്. അമിതമായ സ്ക്രീൻ ഉപയോഗം 2 വർഷത്തിനു ശേഷം ADHD ലക്ഷണങ്ങളുടെ തീവ്രതയിൽ ഗണ്യമായ വർദ്ധനവ് പ്രവചിച്ചു. ഇതൊരു താൽക്കാലിക പ്രശ്നമായിരുന്നില്ല. സ്ക്രീൻ ഉപയോഗം വർദ്ധിപ്പിച്ച കുട്ടികളിൽ ശ്രദ്ധക്കുറവ്, അമിതമായിട്ടുള്ള ചലനം അഥവാ ഹൈപ്പർ ആക്ടിവിറ്റി, എടുത്തുചാട്ടം അഥവാ ഇംപൾസിവിറ്റി തുടങ്ങിയ ADHD ലക്ഷണങ്ങൾ കൂടുതലായി കണ്ടു. ഈ സ്വഭാവ മാറ്റങ്ങൾക്ക് പിന്നിലെ കാരണം എന്തായിരിക്കുമെന്നറിയാൻ ഗവേഷകർ MRI സ്കാനുകൾ ഉപയോഗിച്ച് കുട്ടികളുടെ തലച്ചോറിന്റെ ഘടന പരിശോധിച്ചു. ഇവിടെയാണ് ഏറ്റവും നിർണായകമായ കണ്ടെത്തലുകൾ ഉണ്ടായത്. തലച്ചോറിന്റെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് കോർട്ടെക്സ്. ഓർമ്മ, ശ്രദ്ധ, ഭാഷ, ബോധം തുടങ്ങിയ ഉയർന്ന തലത്തിലുള്ള ചിന്താശേഷികളെ നിയന്ത്രിക്കുന്നത് കോർട്ടെക്സ് ആണ്. അമിതമായി സ്ക്രീൻ ഉപയോഗിച്ച കുട്ടികളിൽ ഈ കോർട്ടിക്കൽ വ്യാപ്തം കുറഞ്ഞതായി കണ്ടെത്തി. ശ്രദ്ധയെയും സ്വയം നിയന്ത്രണത്തെയും നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ചില പ്രത്യേക മേഖലകളുടെ വികാസത്തിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഘടനാപരമായ വ്യത്യാസങ്ങളാണ് ഉയർന്ന സ്ക്രീൻ ഉപയോഗം കൂടുതൽ സ്വഭാവപരമായ ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിന്റെ കാരണമെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. അതായത്, അമിതമായ സ്ക്രീൻ ഉപയോഗം തലച്ചോറിന്റെ ഘടനയെ തന്നെ മാറ്റുകയും അതുവഴി കുട്ടികളുടെ ശ്രദ്ധ, പെരുമാറ്റം, വൈകാരിക നിയന്ത്രണം എന്നിവയെ ബാധിക്കുകയും ചെയ്യുന്നു. ഈ കണ്ടെത്തലുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കൌമാരപ്രായത്തിലെ തലച്ചോറിന്റെ വികാസഘട്ടം എത്രത്തോളം നിർണായകമാണ് എന്നാണ്. ഈ പ്രായത്തിൽ കുട്ടികളുടെ തലച്ചോറ് അതിവേഗം വളരുകയും നാഡീബന്ധങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്ന സമയമാണ്. ഈ നിർണായകമായ വികാസഘട്ടത്തിൽ അമിതമായ ഡിജിറ്റൽ ഇൻപുട്ടുകൾ ലഭിക്കുന്നത് തലച്ചോറിന്റെ സ്വാഭാവികമായ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. നിരന്തരമായതും വേഗത്തിലുള്ളതുമായ സ്ക്രീൻ ഇൻപുട്ടുകൾ ലഭിക്കുമ്പോൾ തലച്ചോറ് സ്വാഭാവികമായും ശ്രദ്ധ ആവശ്യമുള്ള പതുക്കെ സംഭവിക്കുന്ന മറ്റു കാര്യങ്ങളോട് പ്രതികരിക്കാനുള്ള കഴിവ് കുറയ്ക്കുന്നു. അതുകൊണ്ട് മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം. കുട്ടികളുടെ സ്ക്രീൻ ടൈമിന് വിവേകപൂർണമായ അതിരുകൾ വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. അവരുടെ ശ്രദ്ധയും സാമൂഹിക ഇടപെടലുകളും ശാരീരിക പ്രവർത്തനങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതശൈലി ഈ നിർണായക ഘട്ടത്തിൽ അവർക്ക് നൽകണം.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളത്തിൽ ഇനിയൊരു പുതിയ പാട്ട് കേൾക്കാം.
1: ഒരു തിര മറുതിര അവളൊരു തിരമാല, ഒരു കര മറുകര അവനൊരു കര പോലെ.

നീരുറവുകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ? മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും വണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരൂ. ചന്ദ്രരശ്മികൾക്ക് കടലിൻ അഗാധമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമസ്തേ മലയാളത്തിൽ ചോദിച്ച പ്രശ്നോത്തരയുടെ ഉത്തരം കൽപ്പറ്റ നാരായണൻ എന്നാണ്.
1: നമസ്തേ മലയാളം.
0: അകലെ തിളങ്ങുന്ന ആദ്യവും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുല്ലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞണിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആതിര ബി രവീന്ദ്രൻ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
3: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മൗനത്തിന്റെ താഴ്വരകളിൽ നിന്ന് പനിനീർ റോസാദലങ്ങൾ വിടരുന്നത് പോലെ ഗന്ധർവ സംഗീതം ഉയരുന്നു. പാട്ടിന്റെ പട്ടുറുമാലുകൾ പ്രണയത്തിന്റെ മഴയായും വിപ്ലവത്തിന്റെ കനലുകളായും വിരഹത്തിന്റെ മേഘമാലകളായും അത് ഹൃദയത്തെ ഉന്മത്തമാക്കുകയും ഘനീഭൂതമാക്കുകയും ദ്രവിപ്പിക്കുകയും ചെയ്യുന്നു. പാട്ടിനോട് എനിക്കെന്താണ് ഇഷ്ടമോ, പ്രണയമോ, അതോ ഭ്രമമോ, അതുമല്ല ആസക്തിയാണോ? സ്വരഘടനകൾ സൃഷ്ടിക്കുന്ന ലയപൂർണിമ, രാഗ ചൈതന്യത്തിന്റെ മഴവിൽക്കുടികൾ, ഏകാനുചാരുതകളില്ലാത്ത ലോകം എത്രമേൽ ശുഷ്കം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം KJ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം കാലം, ഗാനരചന ബിജു തിരുമല, സംഗീതം ശങ്കർ ഗണേഷ്. ഗാനം ആവശ്യപ്പെട്ടത് തേക്കട നിന്നും രശ്മി മാധവൻ, സിജു എന്നിവർ.

സ്നേഹിച്ചും തലോടിയും നോവിച്ചും നൊമ്പരപ്പെടുത്തിയുമൊക്കെ കടന്നുപോയ ജീവിത പരിസരങ്ങളിലൊക്കെ പാട്ട് കൂട്ടിനുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഓർത്തെടുത്താൽ എത്രയെത്ര ഒറ്റനൂൽ പട്ടങ്ങൾ, ഓരോ പാട്ടും ഹൃദ്യം, ഓരോന്നിനും ഓരോ ഓർമ്മകൾ. സോപ്പ് മണമുള്ള പാട്ടുകൾ, വിരൽ സ്പർശം ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ, നിശാഗന്ധിയുടെ വെളുപ്പിൽ നിന്ന് വിരിഞ്ഞെന്ന് തോന്നുന്ന പാട്ടുകൾ, ബാല്യകൗമാരങ്ങളിൽ കേട്ടും കേൾക്കാതെയും പൂത്തുമ്പികളെപ്പോലെ കാതോരം പറന്നുപോയ പാട്ടുകൾ, ഭൂതകാലത്തിന്റെ ഇലകൾ പോലെയാണ് എനിക്കെപ്പോഴും ഈ പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ഇളക്കങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം. കാവലം നാരായണ പണിക്കരുടെ രചനയ്ക്ക് എം ബി ശ്രീനിവാസന്റെ ഈണം. ഗാനം ആലപിച്ചത് എസ് ജാനകി. ഹൃദ്യമായ ഈ ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് കല്ലട നിന്നും സുരേഷ്, അമൃതേശ്വരി എന്നിവർ.

ഇന്നലകളിൽ ഒരു കടൽ വെന്തുരുകുന്നുണ്ടെങ്കിൽ ഇന്ന് എന്റെ ആകാശങ്ങളിൽ മേഘങ്ങൾക്ക് തീപിടിക്കുന്നുണ്ട്. മൗനത്തിന്റെ കാന്താരങ്ങളിലേക്ക് ഓടിപ്പോകുവാൻ വയ്യ. ഉള്ളിൽ മർമ്മരം പോലെ പാട്ടുയരുന്നു. ഈ പാട്ടും അതിന്റെ ഹൃദ്യതയും മതി സാർത്ഥകമായ ജീവിതത്തിന്റെ സഫലതകൾ കൊണ്ട് ഒരു നന്ദാവനം തീർക്കാൻ. ഇപ്പോൾ ഞാൻ പാട്ടിന്റെ പട്ടുമെത്തയിൽ ശാന്തമായി ശയിക്കുന്നു. കടലും കായലും ശാന്തം. മേഘങ്ങൾക്ക് മഞ്ഞിന്റെ മനസ്സ്. മൗനത്തെ നേർത്തു ചീകിക്കൊണ്ട് സ്വരങ്ങൾ സന്നിഹിതമാകുന്നു. ഈ ഗാനബീജികൾക്ക് എത്ര സൗരഭ്യം. ഇഷ്ടഗാനങ്ങളിൽ ഇനി ചെറിയ കുണ്ണിയിൽ നിന്നും അജിത്, സജു, രജനി എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് ചിത്രം ഇന്നല്ലെങ്കിൽ നാളെ. രചന യൂസഫലി കേച്ചേരി, സംഗീതം ശ്യാം, ആലാപനം കെ ജെ യേശുദാസും എസ് ജാനകിയും.

നൊമ്പരവേലുകളുടെ ഇന്നലകളിൽ ബാക്കിയിട്ടുപോയ ഉച്ചവെയിലും ഓർമ്മയുടെ നിലാത്തണുപ്പും പാട്ടുകളിലൂടെ ഞാൻ അനുഭവിച്ചു തീർക്കുന്നു. അനന്തമായ കാനനവീഥികളിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അനാദിയായ കാലത്തിൻ്റെ കന്മദം പോലെ പാട്ട് എന്റെ ഹൃത്തടാകങ്ങളിൽ വിലയം പ്രാപിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. വലിയ ശാലയിൽ നിന്നും സുഭാഷ്, ഗീത, മഞ്ജു എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം ഇത് ഞങ്ങളുടെ കഥ. രചന പി ഭാസ്കരൻ, സംഗീതം ജോൺസൺ, ആലാപനം എസ് ജാനകി.

0: അമൃതമഴയായി പൊഴിയുന്ന സംഗീതം, മനസ്സിൽ ഹംസങ്ങൾ ചിറകടിച്ചുയരുന്ന മുഹൂർത്തം, മേഘങ്ങൾക്ക് ഇപ്പോൾ പ്രണയിനിയുടെ രൂപം, പ്രകാശ സഞ്ചാരങ്ങൾക്കപ്പുറം സഞ്ചരിക്കുന്ന ഗന്ധർവഗീതികൾ, ഗമകങ്ങൾ, കർണികാരങ്ങൾ പോക്കുന്ന കാലം, പാട്ടിന്റെ തോണിയിലേറി ഞാൻ വസന്തം വിരുന്നു കാണാൻ പോകുന്നു, ഇഷ്ടഗീതങ്ങൾ എന്നും പ്രിയതരം.
1: ഇഷ്ടഗാനങ്ങളിൽ എനിക്ക് ഓർമ്മയ്ക്കായി എന്ന ചിത്രത്തിലെ ഗാനം കേൾപ്പിച്ചു തരണമെന്ന് വെളിനല്ലൂരിൽ നിന്നും രാഘവൻ മാമ എഴുതുന്നു. കേൾപ്പിക്കാതിരിക്കാനാവില്ല എനിക്ക്. പാട്ടുമാത്രം കൂട്ടായ രാഘവൻ മാമയ്ക്ക് ഹൃദയപൂർവ്വം മധു ആലപ്പുഴ രചന നിർവഹിച്ച് ജോൺസൺ സംഗീതം പകർന്ന് വാണി ജയറാം ആലപിച്ച ഗാനം കേൾപ്പിക്കുന്നു.

0: എന്തുകൊണ്ടാണ് മനുഷ്യൻ വലിയ സംഭവമായിരിക്കുന്നത്? മനുഷ്യന് അടങ്ങിയിരിക്കാൻ കഴിയില്ല. മനുഷ്യന് സ്വപ്നങ്ങളുണ്ട്, സാഹസമുണ്ട്, വന്യമായ ഭാവനകളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ജന്മവും ഓരോ സംഭവമായി മാറേണ്ടിയിരിക്കുന്നു. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
3: വാക്കുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഹൃത്തടങ്ങളിലേക്ക് സംഗീതം ഒരു സുഗന്ധം പോലെ പടരുന്നു. വിരലുകൾക്കിടയിൽ നിന്ന് ഓർന്നുപോയ വസന്തത്തെ തിരയുന്ന ഒരാൾക്ക് നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ മധുരമുള്ള നോവായും തിരികെ കിട്ടിയ ഓർമ്മകളുടെ മന്ദഹാസമായും പാട്ട് പ്രകാശമാകുന്നു. ഋതുക്കളുടെ രാജകുമാരനായി വസന്തം എഴുന്നള്ളുന്നതുപോലെ പ്രകൃതിയുടെ മനസ്സിൽ നിന്നും കലകളുടെ രാജകുമാരനായ സംഗീതം വിരുന്നിനെത്തുന്നു. ഉണങ്ങിയ ഇലകളെ പുൽകുന്ന കാറ്റ് പൂത്തുനിൽക്കുന്ന കണിമരങ്ങളുടെ ചില്ലകളിൽ രാഗമാലിക പങ്കുവയ്ക്കുന്നു. ഇന്നലെ എന്നെ തേടി വന്ന കത്തിന്റെ പുറകിൽ പച്ചമഷി കൊണ്ട് ഒപ്പിട്ട് കുഞ്ഞുലക്ഷ്മിയമ്മ എന്ന് പേരെഴുതിയിരിക്കുന്ന എന്റെ ഒരു അമ്മാമ്മയ്ക്ക് ധീര എന്ന ചിത്രത്തിലെ പാട്ട് കേൾപ്പിക്കുന്നു. രചന പോച്ചൽ ഖാദർ, സംഗീതം രഘുകുമാർ, ആലാപനം എസ് ജാനകിയും സതീഷ് ബാബുവും.

നോക്കിലും വാക്കിലും അലിഞ്ഞു ചേരുന്ന ആത്മബന്ധം, പ്രണയത്തിന്റെ രസതന്ത്രം. നോക്ക്, നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തിൽ ആയിരം പൂക്കളുടെ ഗന്ധമുണ്ട്. നിന്റെ മിഴയിലെ തിളക്കം, പ്രണയത്തിന്റെ നനുത്ത മഴ നനയുന്ന നിന്റെ നക്ഷത്ര കണ്ണുകൾ, അക്ഷരങ്ങളുടെ കരുത്തും സ്വരങ്ങളുടെ ലാവണ്യവും കോർത്ത രാഗമാലകൾ. സാഹിത്യം സംഗീതത്തെ വരിച്ചു കഴിഞ്ഞു. പുറത്ത് കടുത്ത വേനലിൽ പോലും വസന്തത്തിന്റെ ചൂരാണുള്ളത്. ആ രാത്രി എന്ന ചിത്രത്തിലെ പാട്ട് വച്ചു തരണം എന്നെഴുതുന്നത് ബാലരാമപുരത്തു നിന്നും കാഞ്ചനമണിയാണ്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ഇളയരാജ, ആലാപനം കെ ജെ യേശുദാസും എസ് ജാനകിയും.

0: குளிரோளங்கள் வீசும் ஓரோ எங்கள் தீரங்கள் பூவென்று மூடும் கோடி மாதம் போனே
1: നഷ്ടപ്രണയത്തിന്റെ തീരങ്ങളിൽ തനിച്ചിരിക്കുന്ന കൂട്ടുകാര, വിരഹത്തിന്റെ നനവുള്ള പാട്ടുകൾ കുന്നിൻ പുറത്തുനിന്നെങ്ങോ ഒഴുകിവരുന്നത് നീ കേൾക്കുന്നില്ലേ? അകന്നുപോയ വസന്തത്തെ ഓർത്ത് വിതുമ്പുന്ന മനസ്സ്, വേദനകൾക്കും ഒരു സംഗീതമുണ്ടെന്ന് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. നേർത്ത മന്ദഹാസത്തിലും അലിഞ്ഞു ചേരുന്ന വിഷാദം. പ്രിയനെ, ഈ പാട്ട് നിനക്കുള്ളതാകുന്നു.
2: ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. കുയിലിനെ തേടി എന്ന ചിത്രത്തിനുവേണ്ടി ചുനക്കര രാമൻകുട്ടി രചന നിർവഹിച്ച ശ്യാം ഈണമിട്ട ഗാനം. എസ് ജാനകി ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് വട്ടപ്പാറ നിന്നും സിന്ധു, രമണി, ചിത്ര, അനിത എന്നിവർ.

0: മഴയുടെ താളവും പുഴയുടെ മർമ്മരവും ചേർന്നാണ് ഭൂമിയിൽ ആദ്യത്തെ പാട്ടുണ്ടായതെന്ന് നീ പറയുന്നു. കാറ്റിലുലയുന്ന മുളങ്കാടുകൾ, പുല്ലാങ്കുഴലിൽ ഉലാവുന്ന കാനനങ്ങൾ, മണ്ണിൻ്റെ ഗന്ധം, വനാന്തരങ്ങളുടെ നിഗൂഢത, ഒരു വേണുനാദം എൻ്റെ സ്വപ്നങ്ങളെ തഴുകിക്കടന്നു പോകുന്നു. പാട്ടിൻ്റെ പഞ്ചമങ്ങളിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു.
1: ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് അവസാനം എസ് ജാനകി ആലപിച്ച ഗാനം. രചന ഓയ്മിക്കുറിപ്പ്, സംഗീതം ജോൺസൺ, ചിത്രം കൂടെവിടെ. ഗാനം ആവശ്യപ്പെട്ടത് വിളപ്പിൽ ശാല നിന്നും വിജയൻ മേനോൻ, സുശീല മേനോൻ എന്നിവർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അത്രമേൽ ഇഷ്ടമുള്ള പാട്ടുകളും അത്രമേൽ ഇഷ്ടമുള്ള കാര്യങ്ങളും.
1: ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കാലം കേരളത്തിലെ മഴക്കാലമാണെന്ന് പറഞ്ഞത് ഉദ്ദണ്ഡ ശാസ്ത്രികളാണ്. പതിനെട്ടര കവികളിൽ ശ്രേഷ്ഠൻ. അതിലെ അരക്കവിയായ പുനന്നമ്പൂതിരിക്ക് അന്തഹന്ത കിന്തപ്പട്ട് എന്ന് പറഞ്ഞ് അഭിനന്ദനം നൽകിയ സംസ്കൃത കേസരി. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അദ്ദേഹം പറഞ്ഞതാണ് കേരളത്തിലെ മഴക്കാലം ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ കാലമാണെന്ന്. ഇപ്പോഴും ഞങ്ങൾക്കും ഈ മരങ്ങൾക്കും ഒരു അത്ഭുതം തന്നെ ഈ സ്വർഗീയ സംഭവമെന്ന് മഴയെക്കുറിച്ച് വൈലോപ്പിള്ളി പറയുന്നു. മഴപ്പാട്ടുകൾ ഒരുപാടുണ്ട്. എന്നാലും രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർകാറ്റിൽ ഇലച്ചാർ തുലഞ്ഞ നേരം എന്ന പാട്ട് കേൾക്കുമ്പോൾ മഴ ഒരു സുഖാനുഭവം തന്നെയാകും. മഴയും ആ പാട്ടും ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

കവിതകൾ എഴുതാൻ ഇഷ്ടമുണ്ടായിരുന്ന ഒരു കാലം. ഇന്നലെ വന്ന മഴ ഇന്ന് പെയ്യും മഴ, ഹൃദയതാളങ്ങളായി നിന്നു പെയ്യും മഴ, മനസ്സിലും മണ്ണിലും വന്നു നിറയും മഴ. മറ്റു ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലെങ്കിൽ മഴ ഒരു സുഖം തന്നെയാണ്. പക്ഷേ അതിന് ചോരാത്തൊരു കൂര വേണം. പേടിപ്പിക്കുന്ന ഇടിയും മിന്നലും ഉണ്ടാവാതിരിക്കണം. കുട്ടിക്കാലത്ത് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, ഇടിയും മിന്നലുമൊന്നുമില്ലാതെ മഴ പെയ്യാത്തത് എന്താണെന്ന്. ആഴ്ചയിൽ രണ്ട് ദിവസം രാത്രിയിൽ മഴ പെയ്തിരുന്നെങ്കിൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു, വെള്ളവും മുട്ടില്ലായിരുന്നു എന്നൊക്കെ. പക്ഷെ മഴയുണ്ടോ അതൊക്കെ അറിയുന്നു. പിന്നീട് രാത്രി മഴ വായിച്ചപ്പോഴും തോന്നി, മഴയ്ക്ക് പല ഭാവങ്ങളുണ്ടെന്ന്, പല രസങ്ങളുണ്ടെന്ന്. ആ ഭാവങ്ങളൊക്കെയും ഇഷ്ടം, അത്രമേലിഷ്ടം.

ചോർച്ചയുള്ള പുൽപ്പുരയിലോ ഓലപ്പുരയിലോ ഉറക്കം വരാതെ കിടക്കുമ്പോഴറിയാം അത്തരം വീടുകളെയാണ് മഴ ഇഷ്ടപ്പെടുന്നതെന്ന്, അത്തരം വീടുകളിലാണ് മഴ സ്വാതന്ത്ര്യമെടുക്കുന്നതെന്ന്. പക്ഷേ വേദനകളെപ്പോലെ മഴയ്ക്കു മറിഞ്ഞുകൂടാ ഇഷ്ടക്കൂടുതലുണ്ടാക്കുന്ന പ്രയാസങ്ങൾ. വൈലോപ്പിള്ളിയുടെ അത്യാനന്ദം എന്ന ഒരു കവിതയുണ്ട്. അതിൽ ഭാര്യ ചോദിക്കുന്നു, നാം ഒന്നു ചേർന്നതിൽ പിന്നെ അങ്ങേയറ്റം ജീവിതസുഖം കിട്ടിയ മുഹൂർത്തം ഏതാണ്? അനുവാച്യമായ ആനന്ദം അങ്ങ് നുകർന്ന മുഹൂർത്തം ഏതാണ്? ഭർത്താവ് ഇങ്ങനെ ഓർത്തു പറയുന്നു, ഒരു മൂവാണ്ടായി വരും മിഥുനത്തിൽ പാതിരാവിനു ശേഷം ഇടിയും കൊടുങ്കാറ്റും മാരിയും ഉലകത്തെ കിടിലം കൊള്ളിച്ചുഗ്രം വേരോടെ ഇലയ്ക്കുമ്പോൾ ഉണർന്നുകിടന്നു ഞാൻ വലം കൈപ്പടമാകെ കുനുന്തു ചിറകുപോലെ മാറിലണച്ചു നീ ശ്വസിച്ചു ഗാഠം നിദ്രയിൽ പുറത്തട്ടഹസിച്ചു ഭൂതങ്ങൾ തന്നുന്മാദം തകർക്കവേ. തന്നെ വിശ്വസിച്ച് സ്നേഹവിശ്വാസവും ചൂടും പകർന്ന് പുറത്തെ പ്രകൃതിക്ഷോഭത്തിൻ്റെ പകയേശാതെ അവൾ സ്വസ്ഥമായുറങ്ങുന്നത് നോക്കിക്കിടന്ന ആ മുഹൂർത്തമാണ് എന്ന് ഭർത്താവ് പറയുന്നത് വായിക്കുമ്പോൾ മഴ പ്രണയത്തോടൊപ്പം പെയ്യുന്നതുപോലെ കവിതയും ആ മഴരാത്രികളും ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: മഴയ്ക്ക് സൗന്ദര്യം നഗരത്തിലല്ല, അതിനി ആര് തർക്കിച്ചാലും ഞാൻ പറയും നാട്ടിൻ പുറത്താണ്, ഗ്രാമത്തിൻ്റെ പച്ചപ്പുകളിലാണ്, വയനാട്ടിലാണ്, അഗസ്ത്യാർകൂടത്തിലാണ്, ദേവിയാരുകുന്നിലാണ്, കുറ്റ്യാടിയിലാണ്, കുമരകത്താണ് മഴയുടെ സൗന്ദര്യമെന്ന്. ആ സൗന്ദര്യം കവടിയാറുണ്ടാവില്ല. സ്റ്റാച്യുവിലും തൈക്കാടുമൊന്നും മഴ പെയ്യുമ്പോൾ തേക്കടയിലും വിളക്കുപാറയിലും പെയ്യുന്ന സൗന്ദര്യമുണ്ടാവില്ല തന്നെ. കൊതിപ്പിച്ചു പെയ്യുന്ന ആ നാട്ടുമഴകൾ ഇഷ്ടം.

ഖസാക്കിൽ രവി ബസ് വരാൻ കാത്തു കിടന്ന നാളുകളിലെ കാലവർഷം നമുക്കല്ലാതെ മറ്റാർക്കാണ് അനുഭവിക്കാനാവുക? എല്ലാ നാട്ടിലും മഴയുണ്ട്, എന്നാലും മലയാള നാട്ടിലല്ലേ കവിതയൂറും മഴയുള്ളൂ. മലരൊളി തിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി എഴുതാനുഴറിയ ദിവ്യമൊരഴകിനെ എന്നെ മറന്നു ഞാൻ എന്ന് മലയാളിക്കല്ലേ പാടാൻ പറ്റൂ? ആ ഗാനം ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ചെതലിയിൽ കാലവർഷം പൊട്ടി. ചെതലിയുടെ നീലിച്ച പാർശ്വങ്ങൾ പായലിന്റെ നിറമായി. മലന്തേനാട്ടുകളിൽ ആലിപ്പഴങ്ങൾ വീണു. മഴ തുള്ളിച്ചു. മഴ കനത്തു പിടിച്ചു. ഇടിയും മിന്നലുമില്ലാത്ത കാലവർഷത്തിന്റെ വെളുത്ത മഴ. മഴ പെയ്യുന്നു. മഴ മാത്രമേയുള്ളൂ. അനാദിയായ മഴവെള്ളത്തിന്റെ സ്പർശം. മഴ ചെറുതായി. മഴ ഉറങ്ങി. ഇങ്ങനെയൊക്കെ മഴയെക്കുറിച്ച് മലയാളത്തിനല്ലാതെ മറ്റാർക്ക് പറയാനാവും. മഴയുടെ രൂപപരിണാമങ്ങൾ, ഭാവമാറ്റങ്ങൾ ഒക്കെയും ഇഷ്ടം. അത്രമേ.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: സ്കൂൾ കഴിഞ്ഞ് മഴ നനഞ്ഞു വരുന്ന സുഖം ഇന്നത്തെ മക്കൾക്കറിയില്ല. പുസ്തകങ്ങൾ ഉടുപ്പിനുള്ളിൽ തിരികെ വെച്ചുള്ള ഒരു നടത്തമുണ്ട്, അതായിരുന്നു യഥാർത്ഥ മഴ നടത്തം. കടലിൽ മഴ, കട്ടമരത്തിലിരുന്ന് മാഞ്ഞു മാഞ്ഞു പോയി ഞാൻ എന്ന് കവി. ജനൽ തുറന്ന് മഴ നോക്കി നിൽക്കുമ്പോഴൊക്കെ ഞാൻ ഖസാക്കിലെ വെളുത്ത മഴ കാണുന്നു, കനത്ത മഴ. മഴയെക്കുറിച്ച് എഴുതാത്ത കവികൾ ചുരുക്കമായിരിക്കും. എഴുത്തച്ഛൻ എഴുതി, നമ്പ്യാരും ചെറുശ്ശേരിയും എഴുതി, ആശാനും പി കുഞ്ഞിരാമൻ നായരും വൈലോപ്പിള്ളിയും ഒ എൻ വിയും എഴുതി. മഴ എന്നെ മറക്കുമ്പോൾ എന്ന ഷെൽവിയുടെ കവിത ഇങ്ങനെയാണ്: പുഴയോട് എനിക്ക് പറയാനുള്ളത് മഴയില്ലെങ്കിൽ നീയില്ലെന്നാണ്. കാടുകളോട് എനിക്ക് പറയാനുള്ളത് മഴയും നിങ്ങളും തമ്മിലുള്ള എഗ്രിമെൻറ്റ് പുതുക്കണമെന്നാണ്. കവികളോട് എനിക്ക് പറയാനുള്ളത് മഴ ഇനി നിങ്ങളെക്കുറിച്ച് പാടട്ടെ എന്നാണ്. മഴ ഒരു പെൺകുട്ടിയുടെ അഴിച്ചിട്ട മുടിയാണെങ്കിൽ അവളുടെ മുഖം എങ്ങനെയായിരിക്കുമെന്ന് കവി ഡി വിനയചന്ദ്രൻ ചോദിക്കുന്നു. മഴ ഒരു പെൺകുട്ടിയുടെ അഴിച്ചിട്ട മുടിയാണെങ്കിൽ അവളുടെ മുഖം എങ്ങനെയായിരിക്കുമെന്ന് കവി ഡി വിനയചന്ദ്രൻ ചോദിക്കുന്നു. മഴ കൊണ്ടെഴുതിയ ഈ അക്ഷരങ്ങളെല്ലാം മഴയെപ്പോലിഷ്ടം, അത്രമേലിഷ്ടം.

മഴ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കപ്പ് ചായ കൂടി ഉണ്ടാകുന്നതിൻ്റെ സുഖം, കാൽപ്പനികമായ ആ സുഖം എന്നെ പഠിപ്പിച്ചത് എൻ്റെ സഹോദരനാണ്. മഴത്തുള്ളി വീഴാൻ തുടങ്ങുമ്പോൾ അലക്കിയിട്ട തുണികളെടുക്കാൻ ഓടുന്ന അമ്മമാർ എന്നെ പതീർപ്പാഞ്ചിലയിലെ രംഗങ്ങളെ ഓർമ്മിപ്പിക്കും. മലയൻ കുഞ്ഞിലെ മഴ വല്ലാതെ പേടിപ്പിക്കുന്നു. തൂവാനത്തുമ്പികളിലെ മഴ വീണ്ടും പ്രണയിക്കാൻ പ്രേരിപ്പിക്കുന്നു. മഴയത്ത് ഒരു കുടയിൽ ഒരു കുടുംബം നടന്നു പോകുന്നത് കണ്ടിട്ടില്ലേ? അതൊരു വല്ലാത്ത കാഴ്ചയാണ്. ഗാന്ധിയുണ്ടായിരുന്നെങ്കിൽ മഴയത്ത് ഒരു വലിയ കുടയിൽ ഞാൻ ചേർത്ത് പിടിച്ച് നടന്നേനെ. ഗാന്ധി പാർക്കിലെ സിമെന്റ് ബെഞ്ചിൽ സന്ധ്യാനേരത്ത് മഴ നനഞ്ഞുകൊണ്ട് മാധവിക്കുട്ടി എന്നോട് വർത്തമാനം പറയുന്നു. ബെല്ലടിച്ചു, ക്ലാസ്സിൽ പോകാനല്ല, മഴ വരുന്നു, മുറ്റത്തിറങ്ങാമെന്ന് പറഞ്ഞ് മഴ നനയിച്ച ഒരാളെ ഉണ്ടാവൂ. അതൊരു അധ്യാപികയായിരുന്നു. മഴ തരുന്ന ഈ സൗഭാഗ്യങ്ങളെല്ലാം ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

0: മഴയെത്തും മുമ്പേ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. മഴക്കാലമാണ് മറക്കേണ്ട കുഞ്ഞേ, മനസ്സീർപ്പമാർന്ന് മഹാരോഗമൊന്നും വരുത്തേണ്ട കുഞ്ഞേ എന്ന അൻവറിൻ്റെ വരികളും ഇഷ്ടമാണ്. വല്ലാത്തൊരിഷ്ടം തോന്നിപ്പിക്കുന്നതാണ്. മരുഭൂമിയിൽ മഴ പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് കൂട്ടുകാരൻ എന്നോട് ചോദിക്കുന്നു. ഞാനെങ്ങനെ കാണാനാണ്? മരുഭൂമി കാണാൻ പാസ്പോർട്ട് എടുത്തു വയ്ക്കാത്ത ഞാനെങ്ങനെ മരുഭൂമിയിലെ മഴ കാണാനാണ്? പക്ഷേ ദുബായ് പുഴ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ താളുകളിൽ മണൽപ്പരപ്പിൽ മഴ പെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ മരുമഴകളും ഇഷ്ടമാണ്. എല്ലാ മഴകളും ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.
1: മഴയോ മഴ മഴ മഴ.

അത്രമേൽ ഇഷ്ടം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രായം എത്രയാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നാം പറയുന്നത്

ജനന സർട്ടിഫിക്കറ്റിലുള്ള അക്കമാണ്, 40, 50, 60 എന്നിങ്ങനെ. എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് ചോദിക്കുന്ന ചോദ്യം മറ്റൊന്നാണ്, നിങ്ങളുടെ ശരീരത്തിന് യഥാർത്ഥത്തിൽ എത്ര പ്രായമുണ്ട് എന്നത്. ഒരേ ദിവസം ജനിച്ച രണ്ടാളുകളെ സങ്കല്പിക്കൂ, രണ്ടു പേർക്കും 50 വയസ്സുണ്ട്. പക്ഷെ ഒരാൾ ഉന്മേഷത്തോടെ നടക്കുകയും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്നു. മറ്റൊരാൾ ചെറിയ ജോലികൾ പോലും ചെയ്യാൻ ബുദ്ധിമുട്ടുകയും ഓർമ്മക്കുറവും ക്ഷീണവും അനുഭവിക്കുകയും ചെയ്യുന്നു. കലണ്ടറിലെ പ്രായം രണ്ടുപേർക്കും ഒരുപോലെയാണെങ്കിലും ശരീരത്തിന്റെയും തലച്ചോറിന്റെയും അവസ്ഥ ഒരുപോലെയല്ല. ഇവിടെയാണ് ശാസ്ത്രത്തിന്റെ ക്രോണോളജിക്കൽ ഏജ് എന്നും ബയോളജിക്കൽ ഏജ് എന്നും പറയുന്ന രണ്ടാശയങ്ങൾ പ്രസക്തമാകുന്നത്. ക്രോണോളജിക്കൽ ഏജ് എന്നത് ജനിച്ച ദിവസം മുതൽ എണ്ണുന്ന പ്രായമാണ്. എന്നാൽ ബയോളജിക്കൽ ഏജ് എന്നത് ശരീരത്തിലെ കോശങ്ങളും അവയവങ്ങളും യഥാർത്ഥത്തിൽ എത്രത്തോളം വാർദ്ധക്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നതിന്റെ അളവാണ്. ഇന്ന് ലോകമെമ്പാടുമുള്ള വാർദ്ധക്യ ഗവേഷകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന മേഖലയാണ് ഇത്. അടുത്തിടെ സ്റ്റാൻഫോർഡ് മെഡിസിനിലെ ഗവേഷകർ നടത്തിയ ഒരു വലിയ പഠനം ലോക ശ്രദ്ധ നേടിയിരുന്നു. 44,000-ലധികം ആളുകളുടെ രക്ത സാമ്പിളുകളും ആരോഗ്യ വിവരങ്ങളും വർഷങ്ങളോളം നിരീക്ഷിച്ചാണ് ഈ പഠനം നടത്തിയത്. ഹൃദയം, ശ്വാസകോശം, കരൾ, വൃക്ക, രക്തക്കുഴലുകൾ, രോഗപ്രതിരോധ സംവിധാനം, തലച്ചോർ എന്നിവ ഉൾപ്പെടെ 11 പ്രധാന അവയവങ്ങളുടെ ജൈവിക പ്രായം ശാസ്ത്രജ്ഞർ വിലയിരുത്തി. അതിൽ നിന്നാണ് വളരെ കൗതുകകരവും ഒരുപക്ഷെ അല്പം ആശങ്കാജനകവുമായ ഒരു കണ്ടെത്തൽ പുറത്തു വന്നത്. നമ്മുടെ ആയുസ്സിനെയും ഭാവിയിലെ ആരോഗ്യത്തെയും ഏറ്റവും ശക്തമായി സ്വാധീനിക്കുന്ന അവയവം തലച്ചോറാണെന്ന് അവർ കണ്ടെത്തി. സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ന്യൂറോളജിസ്റ്റായ ടോണി വൈസ് കുറെ പറഞ്ഞ ഒരു വാചകം ശാസ്ത്രലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. തലച്ചോറാണ് ദീർഘായുസിന്റെ കവാടപാലകൻ. അതായത് ശരീരത്തിലെ മറ്റവയവങ്ങൾ നല്ല നിലയിലാണെങ്കിലും തലച്ചോർ വേഗത്തിൽ വാർദ്ധക്യത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കും മരണസാധ്യതയ്ക്കും സാധ്യത കൂടുതലാകുന്നു. അതേസമയം ജൈവികമായ യുവത്വം നിലനിർത്തുന്ന തലച്ചോറുള്ളവർ കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള സാധ്യത കാണിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒരു സംശയം തോന്നാം, തലച്ചോറിന്റെ പ്രായം എങ്ങനെ അളക്കാൻ സാധിക്കും? നമ്മുടെ ശരീരത്തിൽ ആയിരക്കണക്കിന് പ്രോട്ടീനുകൾ സഞ്ചരിക്കുന്നുണ്ട്. ഇവയിൽ പലതും പ്രത്യേക അവയവങ്ങളിൽ നിന്നാണ് വരുന്നത്. ഈ പ്രോട്ടീനുകളുടെ അളവിൽ വരുന്ന മാറ്റങ്ങൾ പരിശോധിച്ചാൽ ഒരവയവം എത്രത്തോളം ആരോഗ്യകരമായി പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. സ്റ്റാൻഫോർഡ് ഗവേഷകർ ഏകദേശം 3000 പ്രോട്ടീനുകളെ വിശകലനം ചെയ്താണ് ഓരോ അവയവത്തിന്റെയും ജൈവിക പ്രായം കണക്കാക്കിയത്. പഠനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തൽ അൽഷിമോസ് രോഗവുമായി ബന്ധപ്പെട്ടതാണ്. ജൈവികമായി വേഗത്തിൽ പ്രായമാകുന്ന തലച്ചോറുള്ളവരിൽ അൽഷിമോസ് രോഗം വരാനുള്ള സാധ്യത സാധാരണ ആളുകളെ അപേക്ഷിച്ച് 3 ഇരട്ടിയിലധികം കൂടുതലാണെന്ന് കണ്ടെത്തി. മറുവശത്ത് ജൈവികമായി യുവത്വം നിലനിർത്തുന്ന തലച്ചോറുള്ളവരിൽ ഈ അപകട സാധ്യത വളരെ കുറവായിരുന്നു. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ചിലരുടെ തലച്ചോർ മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ പ്രായമാകുന്നത്? ഇതിനൊരു പ്രധാന കാരണം ശരീരത്തിലെ വിട്ടുമാറാത്ത വീക്കം അഥവാ ക്രോണിക് ഇൻഫ്ലമേഷനാണ്. ഒരു മുറിവ് സംഭവിക്കുമ്പോൾ ശരീരം അതിനെ സുഖപ്പെടുത്താൻ താൽക്കാലികമായി വീക്കം ഉണ്ടാക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന വീക്കം ശരീരത്തിന് ഗുണത്തേക്കാൾ ദോഷമാണ് ചെയ്യുന്നത്. അത് രക്തക്കുഴലുകൾക്ക് കേടുവരുത്തുകയും നാഡീകോശങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും തലച്ചോറിന്റെ സ്വാഭാവിക അറ്റകുറ്റപ്പണികളെ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നു. അമിതമായ പഞ്ചസാര, അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ, ഉറക്കക്കുറവ്, പുകവലി, വ്യായാമമില്ലായ്മ, അമിത മാനസിക സമ്മർദ്ദം എന്നിവയെല്ലാം ഈ ക്രോണിക് ഇൻഫ്ലമേഷനെ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളായി ശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെയാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കാര്യം. തലച്ചോറിന്റെ വാർദ്ധക്യം നിർണയിക്കുന്ന പല ഘടകങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലുള്ളവയാണ്. ഉറക്കം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നാം ഉറങ്ങുമ്പോൾ തലച്ചോർ വിശ്രമിക്കുക മാത്രമല്ല ചെയ്യുന്നത്,
ദിവസം മുഴുവൻ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ നീക്കം ചെയ്യുകയും ഓർമ്മകളെ ക്രമീകരിക്കുകയും കോശങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് തുടർച്ചയായ ഉറക്കക്കുറവ് തലച്ചോറിന്റെ വാർദ്ധക്യത്തെ വേഗത്തിലാക്കും എന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നത്. വ്യായാമവും അതുപോലെ പ്രധാനമാണ്. നടക്കൽ, സൈക്കിൾ ചവിട്ടൽ, നീന്തൽ തുടങ്ങിയ ലളിതമായ വ്യായാമങ്ങൾ പോലും തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു. പുതിയ നാഡീകോശ ബന്ധങ്ങൾ രൂപപ്പെടാൻ സഹായിക്കുന്ന BDNF പോലുള്ള വളർച്ചാ ഘടകങ്ങളുടെ ഉൽപ്പാദനവും ഇതിലൂടെ വർദ്ധിക്കുന്നു. സാമൂഹിക ബന്ധങ്ങൾക്കും ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. ഒറ്റപ്പെടൽ, ഏകാന്തത, സാമൂഹിക ബന്ധങ്ങളുടെ അഭാവം എന്നിവ തലച്ചോറിന്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് നിരവധി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കുടുംബ അംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും സമൂഹവുമായും ആരോഗ്യകരമായ ബന്ധങ്ങൾ നിലനിർത്തുന്നത് തലച്ചോറിനെ സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നു. പോഷക സമൃദ്ധമായ ഭക്ഷണവും നിർണായകമാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, മത്സ്യം, നട്സ്, ഒലീവ് ഓയിൽ തുടങ്ങിയവ ഉൾപ്പെടുന്ന മെഡിറ്ററേനിയൻ ഭക്ഷണ രീതി തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഗുണകരമാണെന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. മറുവശത്ത് അമിതമായി സംസ്കരിച്ച ഭക്ഷണങ്ങൾ, പഞ്ചസാര കൂടുതലുള്ള പാനീയങ്ങൾ, ട്രാൻസ് ഫാറ്റുകൾ എന്നിവ തലച്ചോറിന്റെ വാർദ്ധക്യം വേഗത്തിലാക്കാൻ സാധ്യതയുണ്ട്.

മാനസിക സമ്മർദ്ദവും ഇവിടെ ഒരു പ്രധാന കഥാപാത്രമാണ്. ജീവിതത്തിൽ ചെറിയ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാനാവില്ല. പക്ഷെ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം ശരീരത്തിൽ കോർട്ടിസോൾ പോലുള്ള ഹോർമോണുകളുടെ അളവ് വർദ്ധിപ്പിക്കുന്നു. ഇത് ഓർമ്മയുമായി ബന്ധപ്പെട്ട തലച്ചോറിന്റെ ഭാഗങ്ങളെ പ്രതികൂലമായി ബാധിക്കാം. അതിനാൽ മൈൻഡ്ഫുൾനെസ്, പ്രകൃതിയിലൂടെയുള്ള നടത്തം, സംഗീതം, കേൾക്കൽ, വായന, സൗഹൃദ സംഭാഷണങ്ങൾ തുടങ്ങിയ ലളിതമായ കാര്യങ്ങൾ പോലും തലച്ചോറിന്റെ ആരോഗ്യത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. അതുകൊണ്ട് തന്നെ തലച്ചോറിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നത് വലിയ മരുന്നുകളിലൂടെയോ സങ്കീർണമായ ചികിത്സകളിലൂടെയോ മാത്രം സാധിക്കുന്ന കാര്യമല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചില ലളിതമായ ശീലങ്ങൾ പോലും തലച്ചോറിന്റെ ജൈവിക വാർദ്ധക്യത്തെ മന്ദഗതിയിലാക്കാൻ സഹായിക്കും എന്ന് ആധുനിക ന്യൂറോ സയൻസ് വ്യക്തമാക്കുന്നു. ഉദാഹരണത്തിന്, ഇന്ന് ലോകമെമ്പാടുമുള്ള ഗവേഷകർ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് മൈൻഡ്ഫുൾനെസ്. ഇപ്പോഴുള്ള നിമിഷത്തെ പൂർണ്ണ ബോധത്തോടെ അനുഭവിക്കാൻ പരിശീലിപ്പിക്കുന്ന ഈ രീതി ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നതായി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ദീർഘകാല മാനസിക സമ്മർദ്ദം തലച്ചോറിലെ ഓർമ്മശക്തിയുമായി ബന്ധപ്പെട്ട ഹിപ്പോകാമ്പസ് എന്ന ഭാഗത്തെ ദുർബലമാക്കുമെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ പതിവായ ധ്യാനവും മൈൻഡ്ഫുൾനെസ് പരിശീലനവും ഈ ഭാഗത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കും എന്നാണ് കണ്ടെത്തൽ. അതുകൊണ്ടാണ് ദിവസവും ഏതാനും മിനിറ്റുകൾ മനസ്സിനെ ശാന്തമാക്കി ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പോലും തലച്ചോറിനുള്ള ഒരു വ്യായാമമായി കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രകൃതിയിലൂടെയുള്ള നടത്തത്തിനും അത്ഭുതകരമായ ഗുണങ്ങളുണ്ട്. നഗരങ്ങളിലെ നിരന്തരമായ ശബ്ദവും തിരക്കും മനുഷ്യന്റെ ശ്രദ്ധാ സംവിധാനത്തെ തുടർച്ചയായി ക്ഷീണിപ്പിക്കുന്നു. എന്നാൽ മരങ്ങളും പച്ചപ്പും ജലാശയങ്ങളും നിറഞ്ഞ പ്രകൃതിദത്തമായ അന്തരീക്ഷങ്ങൾ തലച്ചോറിന്റെ ക്ഷീണിച്ച ശ്രദ്ധാശേഷിയെ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുമെന്ന് പരിസ്ഥിതി മനഃശാസ്ത്ര പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. വെറും 30 മിനിറ്റ് പ്രകൃതിയിലൂടെ നടക്കുന്നത് പോലും ഉത്കണ്ഠയും സമ്മർദ്ദവും കുറയ്ക്കുകയും മാനസിക തെളിച്ചം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് നിരവധി ഗവേഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ചില പഠനങ്ങൾ പ്രകാരം പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നത് തലച്ചോറിലെ നെഗറ്റീവ് ചിന്തകളുടെ ആവർത്തനം കുറയ്ക്കാനും സഹായിക്കുന്നു. സംഗീതത്തിനും തലച്ചോറുമായി വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട്. ഒരു ഗാനം കേൾക്കുമ്പോൾ ശബ്ദം തിരിച്ചറിയുന്ന ഭാഗങ്ങൾ മാത്രമല്ല, വികാരങ്ങൾ, ഓർമ്മകൾ, ശ്രദ്ധ, ചലനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി നാഡീ ശൃംഖലകളും ഒരേ സമയം സജീവമാകുന്നു. അതുകൊണ്ടാണ് പഴയൊരു പാട്ട് കേൾക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകൾ പോലും പെട്ടെന്ന് മനസ്സിലേക്ക് തിരികെ വരുന്നത്. സംഗീതം കേൾക്കുമ്പോൾ ഡോപമിൻ പോലുള്ള സന്തോഷ രാസവസ്തുക്കളുടെ പ്രവർത്തനം വർദ്ധിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ചില ന്യൂറോളജിക്കൽ രോഗമുള്ളവരിൽ പോലും സംഗീതം വൈകാരിക ക്ഷേമം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതായി ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. വായനയും തലച്ചോറിന് അത്യന്താപേക്ഷിതമായൊരു വ്യായാമമാണ്. ഒരു പുസ്തകം വായിക്കുമ്പോൾ ഭാഷ മനസ്സിലാക്കാൻ ഓർമ്മശക്തി, സങ്കല്പശക്തി, വൈകാരിക ഗ്രാഹ്യത എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ മസ്തിഷ്ക മേഖലകൾ ഒരേ സമയം പ്രവർത്തിക്കുന്നു. ജീവിതകാലം മുഴുവൻ വായനശീലമാക്കിയവരിൽ പ്രായാധിക്യത്തിൽ ബുദ്ധിപരമായ കഴിവുകൾ നഷ്ടപ്പെടുന്ന വേഗത കുറവായിരിക്കാമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് വായനയെ പല ശാസ്ത്രജ്ഞരും തലച്ചോറിനുള്ള ജിംനേഷ്യം എന്ന് വിശേഷിപ്പിക്കുന്നത്. സൗഹൃദ സംഭാഷണങ്ങൾക്കും സാമൂഹിക ബന്ധങ്ങൾക്കും തലച്ചോറിന്റെ ആരോഗ്യത്തിൽ വലിയ പങ്കുണ്ട്. മനുഷ്യൻ അടിസ്ഥാനപരമായി ഒരു സാമൂഹിക ജീവിയാണ്. ഒറ്റപ്പെടൽ ഇന്ന് പല ഗവേഷകരും പുകവലിക്കും അമിതവണ്ണത്തിനും സമാനമായ ഒരു ആരോഗ്യ അപകട ഘടകമായാണ് കണക്കാക്കുന്നത്. നല്ല സുഹൃത്തുക്കളുമായുള്ള സംഭാഷണങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, കൂട്ടായ പ്രവർത്തനങ്ങൾ എന്നിവ ശരീരത്തിലെ സമ്മർദ്ദ പ്രതികരണങ്ങളെ കുറയ്ക്കുകയും സുരക്ഷിതത്വത്തിന്റെ ബോധം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്തരം ബന്ധങ്ങൾ ഓക്സിറ്റോസിൻ പോലുള്ള സാമൂഹിക ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട രാസവസ്തുക്കളുടെ പ്രവർത്തനത്തെയും സ്വാധീനിക്കുന്നു. പ്രായമായവരിൽ ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ ഓർമ്മശക്തി കുറയാനുള്ള സാധ്യത കുറയ്ക്കുന്നതായും ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ ഒരു വലിയ സത്യം വ്യക്തമാണ്. തലച്ചോറിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നത് കേവലം രോഗങ്ങളെ ഒഴിവാക്കുക എന്നതല്ല, മറിച്ച്
അർത്ഥപൂർണമായ ജീവിതാനുഭവങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ്. ഒരു നല്ല പുസ്തകം, പ്രകൃതിയിലൂടെ ഒരു സായാഹ്ന നടത്തം, ഇഷ്ടപ്പെട്ടൊരു സംഗീതം, മനസ്സു തുറന്നുള്ള ഒരു സുഹൃത്ത് സംഭാഷണം, അല്ലെങ്കിൽ ഏതാനും നിമിഷത്തെ നിശബ്ദ ധ്യാനം, ഇവയൊന്നും വെറും വിനോദങ്ങളല്ല. നമ്മുടെ നാഡീവ്യൂഹത്തെ പരിപാലിക്കുകയും തലച്ചോറിന്റെ ജൈവിക വാർദ്ധക്യത്തെ മന്ദഗതിയിലാക്കുകയും ജീവിതത്തിന്റെ ഗുണനിലവാരം ഉയർത്തുകയും ചെയ്യുന്ന പ്രകൃതിദത്തമായ ആരോഗ്യ നിക്ഷേപങ്ങളാണ് അവ. ഈ പഠനം മറ്റൊരു പ്രധാന സത്യം കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വാർദ്ധക്യം എന്നത് ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും ഒരേ വേഗത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയല്ല. ചിലരുടെ ഹൃദയം ചെറുപ്പമായിരിക്കാം, പക്ഷെ തലച്ചോർ വേഗത്തിൽ പ്രായമാകാം. ചിലരുടെ വൃക്കകൾ മികച്ച നിലയിലായിരിക്കാം, എന്നാൽ രോഗപ്രതിരോധ സംവിധാനം വേഗത്തിൽ ക്ഷയിക്കാം. അതായത് മനുഷ്യ ശരീരം ഒരേ സമയം ഒരേ വേഗത്തിൽ പ്രായമാകുന്ന ഒരു യന്ത്രമല്ല. ഓരോ അവയവത്തിനും അതിൻ്റെതായ ഒരു വാർദ്ധക്യ യാത്രയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് വാർദ്ധക്യ ഗവേഷണത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എത്ര വർഷം ജീവിച്ചു എന്ന ചോദ്യത്തിലല്ല, മറിച്ച് എത്ര ആരോഗ്യകരമായി ജീവിച്ചു എന്ന ചോദ്യത്തിലാണ്. ആയുസ് നീട്ടുക എന്നത് കലണ്ടറിലെ വർഷങ്ങൾ കൂട്ടുക മാത്രമല്ല, ഓർമ്മകൾ സൂക്ഷിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പ്രിയപ്പെട്ടവരുമായി ചിരിക്കാനും സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്ന ആരോഗ്യകരമായ ഒരു തലച്ചോർ നിലനിർത്തുക കൂടിയാണ്. ഓർക്കുക, ജീവിതത്തിന്റെ യഥാർത്ഥ പ്രായം കലണ്ടറിലല്ല എഴുതിയിരിക്കുന്നത്, അത് ഓരോ ദിവസവും നമ്മുടെ തലച്ചോറിലും കോശങ്ങളിലും ജീവിതശൈലിയിലും എഴുതപ്പെടുകയാണ്. നല്ല ഉറക്കം, സ്ഥിരമായ വ്യായാമം, ആരോഗ്യകരമായ ഭക്ഷണം, നല്ല ബന്ധങ്ങൾ, നിയന്ത്രിതമായ മാനസിക സമ്മർദ്ദം എന്നിവയിലൂടെ നമുക്ക് തലച്ചോറിന്റെ ജൈവിക പ്രായത്തെ സ്വാധീനിക്കാൻ കഴിയും. കാരണം ദീർഘായുസിന്റെ രഹസ്യം വർഷങ്ങളുടെ എണ്ണത്തിലല്ല, മറിച്ച് ആ വർഷങ്ങളെ നയിക്കുന്ന തലച്ചോറിന്റെ ആരോഗ്യത്തിലാണ് എന്ന് ചുരുക്കം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പാരീസിൽ നടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിലും 6 ജില്ലകളിൽ തത്സമയം പ്രത്യേക പരിപാടി. സംസ്ഥാനത്ത് ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി വ്യാപനം തടയാനും കർശന നടപടികൾ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് തുടക്കമായി. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ഒരു പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കുകയാണ്. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയ്ക്കൊപ്പം പങ്കെടുക്കും. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. യോഗയിലും ആയുർവേദത്തിലും സ്ലൊവാക്യൻ ജനതയ്ക്ക് വലിയ താൽപര്യമാണുള്ളതെന്ന് സ്ലൊവാക്യയിലെ ഇന്ത്യൻ അംബാസഡർ അപൂർവ ശ്രീവാസ്തവ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലൊവാക്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആകാശവാണിയോട് സംസാരിക്കുകയായിരുന്നു ഇന്ത്യൻ അംബാസഡർ. കൂടുതൽ വിവരങ്ങളുമായി സ്ലൊവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കേരളത്തെക്കുറിച്ചും അതിന്റെ ആയുർവേദ പാരമ്പര്യത്തെക്കുറിച്ചും അവബോധമുള്ള നിരവധി പേരാണ് സ്ലോവാക്യയിൽ ഉള്ളതെന്ന് ഇന്ത്യൻ അംബാസഡർ അപൂർവ ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. കേരള ടൂറിസത്തിനും ആയുർവേദ മേഖലയ്ക്കും ഇവിടെയെത്തി അത് പ്രചരിപ്പിക്കാൻ വലിയ തോതിലുള്ള അവസരങ്ങളാണുള്ളത്. നിരവധി സ്ലോവാക്യൻ ടൂറിസ്റ്റുകൾ ആയുർവേദ ചികിത്സയ്ക്കായി കേരളത്തിലേക്ക് പോകുന്നുണ്ടെന്നും അപൂർവ ശ്രീവാസ്തവ ചൂണ്ടിക്കാട്ടി.
0: നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോടെത്തിയ കേന്ദ്ര സംഘം നിപ ബാധിത പ്രദേശവും രോഗി ചികിത്സ തേടിയ ആശുപത്രികളും കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംഘം വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കും. മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്ന രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി സംഘം ചർച്ച നടത്തി. സംസ്ഥാനത്ത് ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. കണ്ണൂർ ജില്ലയിൽ ഷിഗല്ല രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നടപടികൾ കർശനമാക്കി. ഈ വർഷം 6 പേർക്ക് ഷിഗല്ല രോഗം ബാധിച്ചിട്ടുണ്ട്. ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണവും ജില്ലയിൽ വർദ്ധിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: കൂത്തുപറമ്പ് മൂരിയാട്ടെ 62 വയസ്സുകാരിയിലും പാപ്പിനിശ്ശേരിയിലെ 6 വയസ്സുകാരിയിലുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. മൊകേരി പഞ്ചായത്തിൽ 2 കുട്ടികളിൽ കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചിരുന്നു. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ നേരിട്ടെത്തി ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിവരികയാണ്. കഴിഞ്ഞയാഴ്ച 113 ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ജില്ലയിലെ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാതല സംയോജിത രോഗനിരീക്ഷണ സമിതി യോഗം ചേർന്നു. വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിൽ ഡ്രൈഡേ ആചരിക്കുന്നതിനും ആഴ്ചയിലൊരിക്കൽ പൊതുയിടങ്ങളിൽ ഡ്രൈഡേ കർശനമായി ആചരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്.
0: വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച കോളിയാടി മാർ ബസേലിയോസ് എ യു പി സ്കൂളിൽ അവധി ഈ മാസം 21 വരെ തുടരുമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മറ്റു സ്കൂളുകൾ ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കും. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിർദ്ദേശങ്ങൾ പാലിച്ചാണ് തുറന്നു പ്രവർത്തിക്കുന്നതെന്ന് ബന്ധപ്പെട്ട സ്ഥാപന മേധാവികൾ ഉറപ്പാക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന KSEB ജീവനക്കാരൻ മരിച്ചു. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിന്റെ കർശന പ്രോട്ടോകോൾ പാലിച്ചാണ് ഇവരെ ഐസൊലേഷനിലാക്കിയത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോ ടി ജി തോമസ് ജേക്കബ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ കോട്ടയം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ നാളെ സംഘടിപ്പിക്കുന്ന PMVBRY പരിപാടിയിൽ പദ്ധതിക്ക് കീഴിലുള്ള ഗുണഭോക്താക്കളായ തൊഴിലുടമകളെയും തൊഴിലാളികളെയും ആദരിക്കും. കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്ദ്ലാജ എന്നിവർ ചടങ്ങിൽ വെർച്വലായി സംബന്ധിക്കും. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റാണ് അവതരിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
4: ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതു ചർച്ച നടക്കും. July 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധിയും വികസന ലക്ഷ്യങ്ങളും തമ്മിൽ സന്തുലിതമാക്കിക്കൊണ്ടുള്ള ബജറ്റായിരിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ക്ഷേമ പെൻഷൻ വർധന ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനങ്ങളും ഗ്യാരന്റികളും ബജറ്റിൽ ഇടം പിടിക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: PM ശ്രീ ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയെന്നും കുട്ടികൾക്ക് ഉപകാരപ്രദമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. PM ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങളുണ്ടെങ്കിൽ LDFും UDFും തീർക്കട്ടെയെന്നും കേന്ദ്ര സഹമന്ത്രി തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയിലെ ജലവിതാനം ക്രമീകരിക്കുന്നതിനായി കഴിഞ്ഞ ദിവസങ്ങളിൽ തുറന്നിരുന്ന 6 ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചു. നീരൊഴുക്ക് കുറഞ്ഞതോടെയാണ് ഷട്ടറുകൾ അടച്ചത്. കാലവർഷം ശക്തി പ്രാപിക്കാത്തതിനാൽ സംഭരണിയിലെ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന കളിയിൽ ക്രൊയേഷ്യക്കെതിരെ ഇംഗ്ലണ്ട് 2-4 ഗോളുകൾക്ക് വിജയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും മഞ്ചേരി പ്രസ് ക്ലബ്ബും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഏകദിന മാധ്യമ ശില്പശാല വാർത്താലാബ് മഞ്ചേരിയിൽ പുരോഗമിക്കുന്നു. മലപ്പുറം ജില്ലാ കളക്ടർ വിനയ് ഗോയൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. PIB തിരുവനന്തപുരം റീജിയണൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി അധ്യക്ഷത വഹിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇടനിലക്കാരുടെ വീട്ടിൽ ED പരിശോധന നടത്തുന്നു. പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജയുടെ വീട്ടിലും കൊല്ലം സ്വദേശി സുധീരന്റെ വീട്ടിലുമാണ് പരിശോധന. ഇവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പത്തനംതിട്ടയിലെ വൃദ്ധസദനത്തിൽ ജോലിക്ക് നിന്ന കുട്ടിക്ക് ക്രൂരമർദ്ദനമേറ്റെന്ന മാധ്യമ വാർത്തയെ തുടർന്ന് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ സ്ഥാപനത്തിൽ പരിശോധന നടത്തി. പരിശോധനയിൽ 17 വയസ്സുള്ള കുട്ടിയെ വൃദ്ധസദനത്തിൽ ബാലവേല ചെയ്യിപ്പിച്ചതായി കണ്ടെത്തി. പാരീസിൽ നടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. PM വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിലും 6 ജില്ലകളിൽ തത്സമയം പ്രത്യേക പരിപാടി. സംസ്ഥാനത്ത് ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി വ്യാപനം തടയാനും കർശന നടപടികൾ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ മധ്യപ്രദേശ് സന്ദർശനത്തിന് തുടക്കം. ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണം സംബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പാരീസിലെ ബിബാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. നിർമ്മിത ബുദ്ധി, നവീകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജാർഖണ്ഡിലും മിസോറാമിലും രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനുമായി 14-ന് സമാധാന കരാറിൽ ഒപ്പുവെച്ച് അമേരിക്ക. വാർത്തകൾ വിശദമായി. മധ്യപ്രദേശ് സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇൻഡോറിലെത്തി. ഗവർണർ മാങ്കുഭായ് പട്ടേലും മുഖ്യമന്ത്രി മോഹൻ യാദവും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള പരിപാടിയിൽ ശ്രീമതി മുർമു പങ്കെടുത്തു. ഓംകാരേശ്വറിൽ അരിവാൽ രോഗദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ നാളെ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഒഡീഷയിലെ റായ്റംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിവാടെക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റാണ് വിവാടെക് 2026. ഇന്ത്യയുടെ വളർന്നു വരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഫ്രഞ്ച് തലസ്ഥാനത്ത് ഇന്നലെ എത്തിയ ശ്രീ നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹം ഊഷ്മള സ്വീകരണം നൽകി. നിർമ്മിത ബുദ്ധി, നവീകരണം, സാങ്കേതിക വിദ്യാധിഷ്ഠിത ആഗോള സഹകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിവാടെക് ഉച്ചകോടിക്ക് മുന്നോടിയായി പാരീസിൽ ഒരു മാധ്യമ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവീകരണം കൂടുതൽ വേഗത്തിൽ നടപ്പാക്കാൻ അനുയോജ്യമായ അന്തരീക്ഷമാണ് ഇന്ത്യയിലുള്ളതെന്നും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
1: Young Indian today is very inquisitive. He's been exposed to the internet for the last 20 years, right from a very young age. To my mind, there's no better place than India today to locate your facilities, to locate data centers, to get a pool of talent to help you innovate smarter, faster. And we see India providing that enabling environment to encourage these innovators.
0: ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15-ന് പ്രാബല്യത്തിൽ വരും. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അതേ ദിവസം തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജാർഖണ്ഡിലെ 2 രാജ്യസഭാ സീറ്റുകളിലേക്കും മിസോറാമിലെ 1 സീറ്റിലേക്കുമുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. ജാർഖണ്ഡ് മുക്തി മോർച്ച, കോൺഗ്രസ് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും ഒരു സ്വതന്ത്രനുമാണ് ജാർഖണ്ഡിൽ മത്സരിക്കുന്നത്. മിസോറാമിൽ ഭരണകക്ഷിയായ സോറം പീപ്പിൾസ് മൂവ്മെന്റും പ്രതിപക്ഷത്തെ മിസോ നാഷണൽ ഫ്രണ്ടും മത്സരരംഗത്തുണ്ട്. ബിജെപിയും കോൺഗ്രസും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിലുണ്ടായ റോഡപകടത്തിൽ 7 മരണം. മരിച്ചവരിൽ 4 പുരുഷന്മാരും 3 സ്ത്രീകളും ഉൾപ്പെടുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21-ന് നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. കഴിഞ്ഞ 12 വർഷ കാലയളവിൽ രാജ്യത്തെ നക്സൽ പ്രവർത്തനങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാർ നിരവധി നടപടികളാണ് സ്വീകരിച്ചത്. 2026 മാർച്ച് 31-ഓടെ രാജ്യത്ത് നിന്നും നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണം, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണം, പ്രമുഖ വെറ്ററിനറി ഫാർമക്കോളജിസ്റ്റ് ഡോക്ടർ പുണ്യമൂർത്തി നടേശന് പത്മശ്രീയും സമ്മാനിക്കും. പിഎം വികസിത് ഭാരത് റോസ്കാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് BJP അംഗം BB ഗോപകുമാർ അറിയിച്ചു. കേരളത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വിവിധ ജില്ലകളിൽ നിപ, ഷിഗല്ല, മലേറിയ, ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ ഇംഗ്ലണ്ട് 2-4 വിജയിച്ചു. ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുക, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങി 14 വിഷയങ്ങൾ ഉൾപ്പെട്ട ധാരണാപത്രത്തിൽ അമേരിക്കയും ഇറാനും ഒപ്പുവച്ചു. ഒരു റിപ്പോർട്ട്.
3: പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. ധാരണാപത്രത്തിലെ നിബന്ധനകൾ ഇരുപക്ഷവും അന്തിമമാക്കുകയും ഒപ്പിടുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. അന്തിമ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ 60 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കണമെന്ന് ധാരണാപത്രത്തിൽ പറയുന്നു. US നാവിക ഉപരോധം നീക്കം ചെയ്യാനും ഹോർമുസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് 60 ദിവസത്തേക്ക് കടന്നുപോകാനുള്ള സൌകര്യം ഒരുക്കാനും ഉപരോധങ്ങൾ ഘട്ടംഘട്ടമായി പിൻവലിക്കാനും ധാരണാപത്രത്തിൽ പരാമർശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: PM-ശ്രീ ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയെന്നും കുട്ടികൾക്ക് ഉപകാരപ്രദമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. PM-ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങളുണ്ടെങ്കിൽ LDFും UDFും തീർക്കട്ടെ എന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി മലപ്പുറം മഞ്ചേരിയിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ബിനോയ് ഗോയൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരള

50 രൂപയുമാണ് ഇന്നത്തെ വില. ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനും മുറിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാരമുള്ള ഉപകരണങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ രാജ്യത്തെ എല്ലാ ഭക്ഷ്യ വ്യവസായ സംരംഭകർക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. ഗുണനിലവാരമില്ലാത്ത കത്തി, ബ്ലൈഡ് തുടങ്ങിയ ഉപകരണങ്ങൾ ആരോഗ്യത്തിന് ഭീഷണി ഉയർത്തുമെന്നും FSSAI വ്യക്തമാക്കി. കേരളത്തിൽ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇടനിലക്കാരുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജയുടെ വീട്ടിലും കൊല്ലം സ്വദേശി സുധീറിന്റെ വീട്ടിലുമാണ് പരിശോധന. ഇവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മധ്യപ്രദേശ് സന്ദർശനത്തിന് തുടക്കം. ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണം സംബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പാരീസിലെ വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. നിർമ്മിത ബുദ്ധി, നവീകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജാർഖണ്ഡിലും മിസോറാമിലും രാജ്യസഭാ സീറ്റിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനുമായി 14-ഇന സമാധാന കരാറിൽ ഒപ്പുവെച്ച് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: നോവൽ ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന നോവൽ, പ്രഥമ വയലാർ പുരസ്കാരം. ഒരേയൊരു നോവൽ, ബാക്കി മിക്കവാറും കഥകളാണ്. കുറച്ച് കവിതകൾ, വളരെ കുറച്ച് ലേഖന സമാഹാരങ്ങൾ. 1976 ഓടക്കുഴൽ അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും. 1977 വയലാർ പുരസ്കാരം.
3: ചെറുപ്പകാലത്ത് തങ്കം എന്ന ഓമനപ്പേരിൽ അറിയപ്പെട്ടിരുന്ന മിസ്സിസ് KMK നായർ ഗംഗയിൽ ഉണ്ണിയേട്ടന്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യുന്നതിന് എത്തുന്നിടത്ത് നിന്നാണ് അഗ്നിസാക്ഷി ആരംഭിക്കുന്നത്. തങ്കം നായരോടൊപ്പം മകനും മകന്റെ മകൾ ദേവകിയുമുണ്ട്. ദേവകിയെക്കൊണ്ട് തർപ്പണം ചെയ്യിക്കണമെന്നത് അനവത്യനായ ഉണ്ണി നമ്പൂതിരിയുടെ അന്ത്യാഭിലാഷമായിരുന്നു. തീർത്ഥഘട്ടത്തിൽ വെച്ച് കണ്ടുമുട്ടുന്ന

0: ധ്യാന നിമഗ്നയായ സുമിത്രാനന്ദ യോഗിനി തന്റെ തേദി എടുത്തിയാണെന്ന് തങ്കം നായർ മനസ്സിലാക്കുന്നു. ദുർബല മനസ്കനാണ് ഉണ്ണി നമ്പൂതിരി. അഫൻ നമ്പൂതിരിയുടെ നിയന്ത്രണത്തിലാണ് അയാൾ വളർന്നത്. തേദി ഒരിക്കൽ തങ്കത്തോട് മനസ്സു തുറന്നു.
1: ഏട്ടന് ആരെ സ്നേഹമില്ല എന്ന് തോന്നുന്നു. ഒക്കെ പേടിയാ. അഫനെ, അമ്മ, ആചാരങ്ങളെ, ദൈവത്തെ പോലും പേടിയാണ് ഏട്ടന്. ഓപ്പ പറയും പോലെ ഇതിനകത്ത് കഴിഞ്ഞാൽ ഞാനും പേടിച്ച് പ്രാന്ത് പിടിച്ചു പോകുമെന്ന് തോന്നുന്നു. കച്ചേരി മാളികയിൽ ധാരാളം പത്രങ്ങളും മാസികകളും വരുത്തിയിരുന്നു. അച്ഛൻ വായിക്കാറില്ല, ഏട്ടനും വായിക്കാറില്ല. പക്ഷേ നേത്യാരമ്മയ്ക്ക് നേരം പോക്കിനൊരു വക വേണമല്ലോ. അമ്മ നോക്കിക്കഴിഞ്ഞാൽ അവയൊക്കെ ഏടത്തേക്ക് എത്തിക്കാമെന്ന് തങ്കമേറ്റു. തന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതും പരിഷ്കാരത്തിൽ വളർത്തുന്നതും ഒന്നും അഭൻ നമ്പൂതിരിക്ക് ഇഷ്ടമായിട്ടില്ല. നേത്യാരമ്മ നിർബന്ധിച്ചു. ഇനിയുള്ള കാലത്ത് തമ്പുരാക്കന്മാരെയും നമ്പൂരാരെയും ഒന്നും കിട്ടിയെന്ന് വരില്ല. നല്ലൊരു വരനെ വേണമെങ്കിൽ നാലക്ഷരം പഠിപ്പിക്കണം. പണിക്കര് വീട്ടിലെ പെൺകിടാവ് എത്ര മോശമായിരുന്നു കണ്ടാൽ. പത്താംതരം പാസ്സായിരുന്നു. അതല്ലേ സബ് ജഡ്ജി വന്ന് മാലയിട്ട് കൊണ്ടുപോയത്. പഠിപ്പ് എന്തായാലും ഒരു പാപമൊന്നുമല്ലോ. അങ്ങനെ അമ്മയുടെ വാശി മൂലം ഞാൻ സ്കൂളിൽ പോയി തുടങ്ങി. പുസ്തകങ്ങൾ വായിച്ചു. ചിന്തിക്കാൻ കഴിവുണ്ടായി. തേദിയടത്തിയുടെ വെളിച്ചത്തിൽ വിളർന്ന കണ്ണുകൾ ഇരുട്ടിൽ മാഴുകുന്നത് തനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നു. പത്രക്കടലാസുകൾ മടക്കി പിടിച്ച് മച്ചിലേക്ക് കയറുമ്പോൾ ഏട്ടൻ്റെ അമ്മ പുരികം ചുളിക്കുന്നു. ജലപിശാജ മുത്തശ്ശി പിറുപിറുക്കുന്നു. ഭ്രാന്തിച്ചെറിയമ്മ കാർക്കിച്ചു തുപ്പുന്നു. അഭൻ നമ്പൂതിരിയുടെ സാരക്കുട്ടിയാണല്ലോ, നായരി വീട്ടിലെ സന്തതിയാണല്ലോ. ഇവിടെ ഉണ്ട് ഒരാത്തേര് മിളയച്ചത്തി. ഭൂ, ഈ ശകാരം കേൾക്കുന്നതിൽ സങ്കടം തോന്നിയതേയില്ല. അടുത്തൊരു നാൾ ഏട്ടനെ കണ്ടപ്പോൾ പറഞ്ഞു, ഉണ്ണിയേട്ടാ, ഞാനൊരു പുസ്തകം തരാം, അത് വായിക്കോ. വായിച്ചിട്ട് ഏടത്തിയെയും വായിച്ച് കേൾപ്പിക്കണം. ഏത് പുസ്തകമാണ് തങ്കം? തരൂ. ഈയിടെ പുറത്തു വന്ന ഒരു നല്ല നോവലാണ്. എന്നുവച്ചാൽ കഥാപുസ്തകം. ഏട്ടനെ പോലെ വേദവും വേദാന്തവും പഠിച്ച ഒരാഠ്യൻ നമ്പൂതിരിയ എഴുതിയിരിക്കണതും. പേര് കേൾക്കണോ? അഫൻ്റെ മകൾ. ഉണ്ണിയേട്ടൻ ചിരിച്ചു. അത് വായിക്കാൻ പുസ്തകം വേണ്ടല്ലോ തങ്കം, പ്രത്യേകിച്ചും കുട്ടി മുന്നിൽ നിൽക്കുമ്പോൾ. താനും ചിരിച്ചുപോയി. ചിലർക്ക് കണ്ടാൽ മനസ്സിലാവില്ല ഏട്ടാ, കേട്ടാലും മനസ്സിലാവില്ല. അനുഭവിച്ചറിയണം. അങ്ങനെ അനുഭവിച്ചവരുടെ കഥയായത്. ഏടത്തിയോട് ചോദിച്ചു നോക്കൂ. 15 വയസ്സുകാരിയുടെ വായിൽ നിന്ന് വീണതെങ്കിലും ഈ വാക്കുകൾ മറ്റാരുടെയോ ആണെന്ന് ഏട്ടൻ മനസ്സിലാക്കിയിരിക്കണം. തെല്ലുകഴിഞ്ഞ് ക്ഷമാപണം പോലെ പറഞ്ഞു, ഏടത്തിക്ക് നല്ല വിവരമുണ്ടെന്ന് എനിക്കറിയാം. അവരോട് സംസാരിക്കുന്നത് എനിക്കും ഇഷ്ടമാണ്. പക്ഷേ എപ്പോഴും ഇങ്ങനെ അകായിൽ ചെന്നിരുന്നാൽ ആളോളെന്ത് പറയും? ഒക്കയ്ക്കും ഒരു മട്ടില്ലേ തങ്കം. പറയണോര് പറയട്ടെ ഏട്ടാ, നമുക്കെന്ത് ചെയ്താം? ഇത്ര നല്ലൊരു ഏടത്തി വന്നിരിക്കുന്നു. ഏട്ടനും ഏടത്തി സ്നേഹിക്കുന്നു, സംസാരിക്കുന്നു. വേട്ട നമ്പൂരിയല്ലേ, ആത്തേമാരല്ലേ, ഇതിൽ മറ്റുള്ളവർക്ക് എന്താ കാര്യം? ഒന്നുമില്ലായിരിക്കും. പക്ഷേ ഏട്ടൻ സംശയിച്ചു തുടർന്നു, പക്ഷെ നമുക്ക് നമ്മുടെ ഇഷ്ടം നോക്കിയാൽ പോരല്ലോ, മറ്റുള്ളവരുടെ ഹിതം കാക്കണമല്ലോ. മാനമ്പിള്ളി ഇല്ലത്ത് ഇതൊന്നും കീഴ്നടപ്പില്ല. ഇവിടെ സുഖത്തിനല്ല ധർമ്മത്തിനാണ് ഗൃഹസ്ഥാശ്രമം, ഭോഗത്തിനല്ല ത്യാഗത്തിനാണ് ദാമ്പത്യം. ജീവിതം ഒരു യജ്ഞമാണ് കുട്ടി, അഗ്നിഹോത്രമാണ്.
2: ഇപ്പോൾ കേട്ടത് ലളിതാംബിക അന്തർജനം രചിച്ച അഗ്നിസാക്ഷി എന്ന നോവലിന്റെ സംഗ്രഹ വിവരണം. തുടർഭാഗം അടുത്തയാഴ്ച.
3: നോവൽ
4: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

മികച്ചത് തേടി മികച്ചത് തേടി നമ്മൾ യാത്രയ്ക്കിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല. കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും മിച്ചമുള്ള ജീവിതത്തിന് തിരശീല വീഴാൻ തുടങ്ങിയിരിക്കും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

എൻ്റെ പേര് സച്ചിയാണ്. ഞാൻ എം എ സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുന്നു, സെക്കൻഡ് ഇയറാണ്. എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമുള്ള പാട്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓടി വരണ കെ കെൻ്റെ യാറുമാണ്. എന്തിനാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, പക്ഷേ ആ പാട്ട് ഫ്രണ്ട്ഷിപ്പിൻ്റെ കുറച്ചാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഒത്തിരി വാല്യുബിളാണ്. ആ പാട്ടിൻ്റെ രണ്ട് വരി ഞാനിപ്പോൾ പാടാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: റേഡിയോ ചരിത്രവും സംസ്കാരവും.
1: റേഡിയോ കേവലം ഒരു വിനോദ മാധ്യമം മാത്രമല്ല, അതിന് സാമൂഹിക പരിഷ്കരണം എന്ന ലക്ഷ്യം കൂടിയുണ്ട്. സ്റ്റുഡിയോയിൽ മൈക്കിന് മുന്നിലിരുന്ന് നിരർത്ഥകമായി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് റേഡിയോ ആവില്ല. റേഡിയോയ്ക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്. ശ്രോതാക്കൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന പാട്ടുകളും പരിപാടികളും പ്രക്ഷേപണം ചെയ്യുന്നതിനോടൊപ്പം ബോധവൽക്കരണ പരിപാടികളും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഡോക്യുമെന്ററികൾ, അഭിമുഖങ്ങൾ, നാടകങ്ങൾ, കഥകൾ, നോവലുകൾ, പ്രഭാഷണങ്ങൾ, വിദ്യാഭ്യാസ പരിപാടികൾ തുടങ്ങിയവ അടുക്കും ചിട്ടയുമോടെ അവതരിപ്പിക്കുമ്പോഴാണ് അത് റേഡിയോ ആകുന്നത്. ഏതു മാധ്യമത്തെക്കാളും കൂടുതൽ സ്വാധീനം ആളുകളിൽ ചെലുത്താനാവുന്നത് റേഡിയോയ്ക്കാണ്. അതുകൊണ്ട് തന്നെ റേഡിയോയിൽ സമയം പാഴാക്കി കളയുന്ന പരിപാടികൾ ഒഴിവാക്കുക. നിരർത്ഥക വർത്തമാനങ്ങൾ കൊണ്ട് അതിനെ മലിനപ്പെടുത്താതിരിക്കുക. ഒരു വാക്ക് പ്രയോഗിക്കുന്നത് പോലും സൂക്ഷിച്ചായിരിക്കണം. റേഡിയോ മാധ്യമ പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാന നൈതിക ബോധമാണത്. റേഡിയോ നാടകങ്ങളുടെ പ്രത്യേകത അത് ശ്രോതാവിന് ഭാവനാസമ്പന്നത പകർന്നു നൽകും എന്നതാണ്. നാടകത്തിലെ കഥാപാത്രങ്ങളെയും സന്ദർഭങ്ങളെയും ഓരോ ശ്രോതാവിനും തന്റെ ഭാവനയ്ക്കനുസരിച്ച് സങ്കല്പിക്കുവാനാവും. റേഡിയോയിലൂടെയാണ്

0: സംശയമേതുമില്ല. പാട്ടുകളില്ലാതെ നമുക്ക് റേഡിയോയെക്കുറിച്ച് ചിന്തിക്കാനേ ആവില്ല. എന്നാൽ കേവലം ചലച്ചിത്ര ഗാനങ്ങൾ മാത്രമല്ല, ലളിതഗാനങ്ങളും ക്ലാസിക്കൽ സംഗീതവും എല്ലാം സംഗീത പരിപാടികൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. സാഹിത്യമാണ് റേഡിയോയുടെ അടിസ്ഥാനം. നല്ല സ്ക്രിപ്റ്റും നല്ല ഉള്ളടക്കവും ഉണ്ടെങ്കിൽ ഒരു റേഡിയോ ആളുകൾ കൈയും നീട്ടി സ്വീകരിക്കും. പക്ഷേ പുതിയ തലമുറയ്ക്ക് എഴുതാൻ മടി. അതുകൊണ്ടാണ് വാചാടോപം പല പുതിയ റേഡിയോകളുടെയും ശാപമായി മാറുന്നത്. എന്നാൽ ആ വാചാടോപം മാത്രം ഇഷ്ടപ്പെടുന്നവരുമുണ്ടാകും, അവരും വായിക്കാത്തവരാകും, കഥയും കവിതയും നോവലും അയലത്ത് പോലും കണ്ടിട്ടില്ലാത്തവരാകും. അങ്ങനെയുള്ളവരെ അത് കേൾപ്പിക്കുക എന്ന ബാധ്യത ഏത് റേഡിയോയ്ക്കുമുണ്ട്. ബൗദ്ധിക നവോത്ഥാനം അഥവാ വൈജ്ഞാനിക നവോത്ഥാനം എന്നത് റേഡിയോയുടെ പ്രഥമവും പ്രധാനവുമായ അജണ്ടയാണ്. പ്രഭാഷണവും നോവലും കഥയും ഒന്നും ആളുകൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് വാചാടോപമാണ് നല്ലതെന്ന് ഒരു റേഡിയോ മാധ്യമവും പറയാൻ പാടില്ല. സാംസ്കാരികമായ താല്പര്യമുണ്ടാക്കുകയും ഉണർത്തുകയും ചെയ്യുക എന്നത് ഏതൊരു മാധ്യമത്തിന്റെയും കർത്തവ്യമാണ്. അത് ചെയ്യാത്ത മാധ്യമം സാമ്പത്തിക വിജയം നേടുമായിരിക്കാം, പക്ഷേ അതൊരു പരാജയ മാധ്യമമാണ്. അതിൽ ജോലിയെടുക്കുന്നതും ഒരു അന്തസ് കേടാണ്. റേഡിയോ എന്ന മാധ്യമത്തിന് നാളിതുവരെയുള്ള ദേശചരിത്രങ്ങളിൽ വലിയ പങ്കാണുള്ളത്. ആളുകൾ പലതും അറിഞ്ഞതും ആസ്വദിച്ചതും ശീലിച്ചതും കേട്ടു പഠിച്ചതും ഒക്കെ റേഡിയോയിലൂടെ ആയിരുന്നു. ഒരു കമ്മ്യൂണിറ്റിയിൽ വലിയ സ്വാധീനം ചെലുത്താൻ കമ്മ്യൂണിറ്റി റേഡിയോയ്ക്ക് കഴിയും.
1: റേഡിയോ ചരിത്രവും സംസ്കാരവും അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

0: ധരുണാ സായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
1: മനസ്സോട് ചേർക്കാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: തമിഴകം കേൾക്കാം. തമിഴ് ഗാനങ്ങൾ.
1: തമിഴകത്തിൽ ഇന്ന് കേൾക്കാം. എസ് തമൻ സംഗീതം നൽകി.

0: കലയുടെയും സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും സാമൂഹിക സേവനത്തിന്റെയും ആകാശവിധാനങ്ങളിൽ ശുക്രതാരങ്ങളായി തിളങ്ങുന്ന വ്യക്തിത്വങ്ങളിലൂടെ, അവരുടെ സംഭാവനകളിലൂടെ, സ്വപ്നങ്ങളിലൂടെ, ആശയങ്ങളിലൂടെ പാട്ടിന്റെ തോണിയേറി ഒരു യാത്ര. ഒരേ ഒരു താരം എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്കും.
1: ഏത് ജീവിതത്തിന്റെയും അടിസ്ഥാനം അടുക്കളയാണ്. വീടിന്റെ അടിസ്ഥാനവും അടുക്കളയാണ്. ആനന്ദത്തിന്റെ ഉറവിടവും അടുക്കള തന്നെ. ഒരുമയുടെ പ്രകാശവും അവിടുന്ന് തന്നെ. വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി കുറേയേറെ അടുക്കള കാര്യങ്ങൾ. അടുക്കള എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്കും.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: തമിഴകത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എസ് തമൻ സംഗീതം നൽകിയ ഗാനങ്ങൾ.

ഒരു ചോദ്യം പല ചോദ്യം പല പല ചോദ്യങ്ങൾ എന്ന പരിപാടിയിലേക്ക് ശ്രോതാക്കൾക്ക് ചോദ്യങ്ങൾ പോസ്റ്റ് കാർഡിൽ എഴുതി ചോദിക്കുകയോ വാട്സാപ്പിൽ സന്ദേശമായി അയക്കുകയോ ചെയ്യാം. കത്തുകൾ എഴുതേണ്ട വിലാസം പ്രോഗ്രാം കോർഡിനേറ്റർ കരുണാസായ റേഡിയോ വെള്ളനാട് PO 6955543. വാട്സാപ്പ് സന്ദേശമായി അയക്കേണ്ട നമ്പർ 8891773912.

ഉറങ്ങുന്നതിന് മുൻപ് ഹൃദയത്തെ തൊട്ട് കടന്നു പോകുന്ന ഇളം കാറ്റുപോലെ കുറച്ച് വർത്തമാനങ്ങൾ, കിനാവുകൾക്ക് മുൻപേ പോക്കുന്ന നീലനിലാവിന്റെ മാറ്റുരച്ചു നോക്കുന്ന

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

ഏത് ജീവിതത്തിന്റെയും അടിസ്ഥാനം അടുക്കളയാണ്. വീടിന്റെ അടിസ്ഥാനവും അടുക്കളയാണ്. ആനന്ദത്തിന്റെ ഉറവിടവും അടുക്കള തന്നെ. ഒരുമയുടെ പ്രകാശവും അവിടുന്ന് തന്നെ. വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി കുറേയേറെ അടുക്കളക്കാര്യങ്ങൾ. അടുക്കള എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്കും.

0: പാട്ടുകളുടെ പൂർണ്ണ ചന്ദ്രപ്രഭ, ആസ്വാദനത്തിന്റെ ആകാശവിധാനങ്ങളിൽ ചാലിച്ചു ചേർക്കുന്ന ഗായകർ, സംഗീത പ്രതിഭകൾ, ഗാനരചയിതാക്കൾ, വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി പാട്ടുകളുടെ പല്ലക്കിലേറി ഒരു രാത്രിയാത്ര. ഒറ്റക്കമ്പിനാദം എല്ലാ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ രാത്രി 9 മണിക്ക്. പുനഃപ്രക്ഷേപണം ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 11 മണിക്ക്.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: തമിഴകത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എസ് തമൻ സംഗീതം നൽകിയ ഗാനങ്ങൾ.

0: കലയുടെയും സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും സാമൂഹിക സേവനത്തിന്റെയും ആകാശവിധാനങ്ങളിൽ ശുക്രതാരങ്ങളായി തിളങ്ങുന്ന വ്യക്തിത്വങ്ങളിലൂടെ, അവരുടെ സംഭാവനകളിലൂടെ, സ്വപ്നങ്ങളിലൂടെ, ആശയങ്ങളിലൂടെ പാട്ടിന്റെ തോണിയേറി ഒരു യാത്ര. ഒരേ ഒരു താരം എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്കും.
1: ഏത് ജീവിതത്തിന്റെയും അടിസ്ഥാനം അടുക്കളയാണ്. വീടിന്റെ അടിസ്ഥാനവും അടുക്കളയാണ്. ആനന്ദത്തിന്റെ ഉറവിടവും അടുക്കള തന്നെ. ഒരുമയുടെ പ്രകാശവും അവിടുന്ന് തന്നെ. വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി കുറേയേറെ അടുക്കളക്കാര്യങ്ങൾ. അടുക്കള എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്കും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: തമിഴകത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എസ് തമൻ സംഗീതം നൽകിയ ഗാനങ്ങൾ.

ഒരു ചോദ്യം പല ചോദ്യം പല പല ചോദ്യങ്ങൾ എന്ന പരിപാടിയിലേക്ക് ശ്രോതാക്കൾക്ക് ചോദ്യങ്ങൾ പോസ്റ്റ് കാർഡിൽ എഴുതി ചോദിക്കുകയോ വാട്സാപ്പിൽ സന്ദേശമായി അയക്കുകയോ ചെയ്യാം. കത്തുകൾ എഴുതേണ്ട വിലാസം പ്രോഗ്രാം കോർഡിനേറ്റർ കരുണാസായ റേഡിയോ വെള്ളനാട് PO 6955543. വാട്സാപ്പ് സന്ദേശമായി അയക്കേണ്ട നമ്പർ 8891773912.

ഉറങ്ങുന്നതിന് മുൻപ് ഹൃദയത്തെ തൊട്ട് കടന്നു പോകുന്ന ഇളം കാറ്റുപോലെ കുറച്ച് വർത്തമാനങ്ങൾ, കിനാവുകൾക്ക് മുൻപേ പോക്കുന്ന നീലനിലാവിന്റെ മാറ്റുരച്ചു നോക്കുന്ന ഹൃദ്യമായ പാട്ടുകൾ, കേട്ടുകേട്ടുറങ്ങാൻ ഉന്മേഷത്തോടെ ഉണരാൻ സുഖദമീ രാത്രി. എല്ലാ ദിവസവും രാത്രി 10 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ, തമിഴകത്തിൽ ഇതുവരെ കേട്ടത് എസ് തമൻ സംഗീതം നൽകിയ ഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.
0: കരുണാസായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 3 മണി.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കഥയും കവിതയും സംഗീതകലയുമായി ഇത്തിരി നേരം കരുണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

0: മനസ്സിൽ മഴ പെയ്യിക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തളിയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇന്ന് ജോർജ് ഓണക്കൂർ സംസാരിക്കുന്നു.
1: എനിക്ക് തോന്നുന്നു നമ്മുടെ എഴുത്തുകാരിൽ ഏറ്റവും കൂടുതൽ കാലം ക്യാമ്പസിൽ കഴിയാനുള്ളൊരു ഭാഗ്യം ഉണ്ടായ ആൾ ഞാനാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ കോളേജിൽ പഠിച്ചു, ബി എ കഴിഞ്ഞു, എം എ കഴിഞ്ഞു, എം ഫില്ല് കഴിഞ്ഞു, പി എച്ച് ഡി കഴിഞ്ഞു. അപ്പം ഇത്രയും വർഷം കോളേജിൽ അല്ലെങ്കിൽ ക്യാമ്പസിൽ കഴിച്ചു കൂട്ടാനുള്ളൊരു അവസരം എനിക്കുണ്ടായി.
2: ഇപ്പോൾ വിദ്യാർത്ഥിയായും പിന്നീട്
1: അധ്യാപകനായി അത് പിന്നെ അങ്ങനെ വിദ്യാർത്ഥിയായി തന്നെ വളരെ വർഷങ്ങൾ, അത് കഴിഞ്ഞ് അധ്യാപകനായിട്ട് 33 വർഷം ഞാൻ കോളേജിൽ പഠിപ്പിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ ഒരു വളരെ സുദീർഘമായ ഒരു കാലഘട്ടം നമ്മുടെ കലാലയ ക്യാമ്പസിൽ കഴിച്ചു കൂട്ടാനുള്ളൊരു അവസരം എനിക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ഒരു ജീവിതം എന്ന് ഞാൻ വായിച്ചെടുക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ വളരെ ഒതുങ്ങി ഒരു മൂലയിലിരുന്ന് പഠിച്ച് മിടുക്കനായ ഒരാളല്ല, വലിയ മിടുക്കനൊന്നും അല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. മറിച്ച് അന്ന് തന്നെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഒക്കെ ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്നൊരു അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പം നാട്ടിൻപുറത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഒരു കാർഷിക പാരമ്പര്യത്തിൽ വളർന്ന് ഒത്തിരി ചങ്ങാതിമാരുമായിട്ട് കുട്ടിക്കാലത്ത് എന്താണ് നാടകം അഭിനയിച്ച് നൃത്തം പഠിച്ച് ഒക്കെ വളർന്ന ഒരാളാണ് ഞാൻ. അപ്പം ഇനി അങ്ങനൊരു നല്ല പൈതൃകം വാസ്തവത്തിൽ എൻ്റെ ഗ്രാമം എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു സത്യം. ഒത്തിരി കൂട്ടുകാരികളുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നത് എൻ്റെ ഗ്രാമത്തിൽ അധികം പെൺകുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടയിൽ ഒരു ആൺതിരി, ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാനേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഏകദേശം പറയാൻ എനിക്ക് സാധിക്കും. അപ്പം അങ്ങനെ വരുമെന്നുവെച്ചാൽ ഈ പെൺകുട്ടികളുമായിട്ട് അല്ലെങ്കിൽ ഒരു നമ്മുടെ സഹോദരിമാരുമായിട്ട് സുന്ദരിമാരുമായിട്ടുള്ളൊരു ചങ്ങാത്തത്തിൻ്റെ ഒരു രസ ഭംഗികളിലൂടെയാണ് ഞാൻ വളർന്ന് വരുന്നത്. പിന്നെ എന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ സ്കൂൾ സാഹിത്യ സമാജം സെക്രട്ടറി ആയിരുന്നു. ആ സമയത്ത് കേരളത്തിലെ എഴുത്തുകാരെയൊക്കെ കൊണ്ടുവന്ന് ഓഹരി കുറിപ്പൊക്കെ ഉൾപ്പെടെയുള്ള ആളുകളെ എൻ്റെ സ്കൂളിൽ കൊണ്ടുവന്ന് ഞാൻ സാഹിത്യ സമാജത്തെ പ്രസംഗിപ്പിച്ചിട്ടുണ്ട്. കോളേജ് വന്നപ്പോൾ ഞാൻ കോളേജ് സാഹിത്യ സമാജത്തിൻ്റെ ചെയർമാനായിരുന്നു, ജനറൽ സെക്രട്ടറി ആയിരുന്നു, പല വർഷം വളരെ ആക്റ്റീവായിട്ട് ജീവിച്ചയാളാണ് ഞാൻ. എം എക്ക് പഠിക്കാൻ വന്നപ്പോൾ ഞാൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു സെൻറ്റ് പെർക്കമൻസ് കോളേജിൽ. മഹാനായ പ്രേം നസീറിന് ശേഷം എസ് പി കോളേജിൽ ഒരു ഷേക്സ്പീരിയൻ നാടകം പ്രസൻറ്റ് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി എനിക്കാണ്. കാരണം മർച്ചൻ്റ് ഓഫ് വെനീസ് പ്രേം നസീർ അവിടെ ആർട്സ് ക്ലബിൻ്റെ ചുമതല സെക്രട്ടറി ആയിരുന്ന കാലത്ത് എസ് പി കോളേജിൽ അവതരിപ്പിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, ക്യാമ്പസിൽ വളരെ സജീവമായിട്ട് നിൽക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായതുകൊണ്ട് ഈ ക്യാമ്പസ് എനിക്ക് അന്യമായ അനുഭവമല്ല. പല ആളുകളും നമ്മുടെ കോളേജ് ജീവിതത്തെക്കുറിച്ചോ വിദ്യാർത്ഥി ജീവിതത്തെക്കുറിച്ചോ ഒക്കെ എഴുതിയിട്ടുണ്ട്. എങ്കിലും ക്യാമ്പസിനെ ഒരു കഥാപാത്രം ആക്കി രൂപാന്തരപ്പെടുത്തുക, അതിൻ്റെ എല്ലാ ഭംഗികളോടും കൂടി, സൗന്ദര്യത്തോടും കൂടി, സ്നേഹത്തോടും പ്രണയത്തോടും കൂടി രൂപാന്തരപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് മാറി നിന്ന് നോക്കിക്കാണുന്ന ഒരാൾക്ക് എഴുതാൻ പറ്റില്ല. കോളേജിൽ പഠിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു നല്ല ക്യാമ്പസ് നോവൽ എഴുതാനായിട്ട് സാധിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നുവെച്ചാൽ നമ്മൾ അനുഭവിച്ചത് എഴുതാവൂ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുക, പക്ഷെ നമ്മുടെ അനുഭവത്തിൻ്റെ ഒരു ഭൂമികയിൽ നിൽക്കുമ്പോൾ അതിന് കൂടുതലൊരു സാന്ദ്രത ഉണ്ടാകും എന്നുള്ളത് ഒരു സത്യമാണ്. അങ്ങനെ ഈ ക്യാമ്പസിൻ്റെ തുടിപ്പുകൾ, ഹൃദയത്തുടിപ്പുകൾ നേരിട്ട് അറിഞ്ഞ അനുഭവിച്ച ഒരാൾ എന്നുള്ള നിലക്ക് എൻ്റെ ഉൾക്കടൽ രൂപം കൊള്ളുകയാണ്. എനിക്ക് തോന്നുന്നത് 70s ഒടുവിൽ 80s ആദ്യം വന്ന കുറേ സിനിമകളുണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ സിനിമ ഉൾക്കടലാണ്. നമ്മൾ ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ സിനിമ എന്ന് നമ്മൾ പറയുന്നത് പോലെ അന്ന് പറഞ്ഞിരുന്ന ഒരു സിനിമയായിരുന്നു ഉൾക്കടൽ എന്ന് പറയുന്നത്. കാരണം ഉൾക്കടലിലെ നായകൻ വേണു നാഗവള്ളി, ഒരിക്കലും വേണു നാഗവള്ളിയെ ഒരു നായകനാക്കി, ഒരു ചലച്ചിത്രത്തിൻ്റെ നായകനാക്കി സങ്കല്പനം ചെയ്യാൻ പോലും കഴിയാതിരുന്ന ഒരു കാലത്താണ് വേണുവിനെ കാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ അതിനകത്ത് രതീഷായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വേഷം അഭിനയിച്ച ആൾ. എല്ലാം പുതിയ ആളുകളാണ്. വേണുവിൻ്റെ ആദ്യത്തെ ചിത്രം, രതീഷിൻ്റെ ആദ്യത്തെ ചിത്രം, തിലകൻ്റെ രണ്ടാമത്തെ ചിത്രം. അപ്പോൾ ഒരു പുതിയ ടീമിനെ വെച്ചിട്ട്, ഒരു പുതുമയുള്ള പ്രമേയം വെച്ചിട്ട് കോളേജ് ക്യാമ്പസിനെ ഒരു കഥാപാത്രമാക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് എൻ്റെ നോവൽ സ്ക്രിപ്റ്റ് എൻ്റേത്, ഞാൻ എഴുതിയ കഥ, ഞാൻ എഴുതിയ തിരക്കഥ, അത് വെച്ച് പ്രിയപ്പെട്ട അന്നത്തെ ഏറ്റവും മൗലികമായ പ്രതിഭയുള്ള ഒരു ചലച്ചിത്രകാരൻ എന്ന് നമുക്ക് അടയാളപ്പെടുത്താൻ കഴിഞ്ഞിരുന്ന കെ ജി ജോർജാണ് അത് ചെയ്യുന്നത്. പിന്നെ ഉൾക്കടൽ നോവൽ എന്നുള്ള നിലയിലും എന്നെ വല്ലാതെ ഒരു സുഖം തന്ന രണ്ടാമത്തെ നോവലാണ് ഉൾക്കടൽ. ഇതിലെ സംഭവം പോയി എൻ്റെ ജീവിതത്തിലൂടെ പോയതാണ്. രാഹുലൻ വളരെ വലിയൊരളവിൽ എൻ്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന കഥാപാത്രമാണ്, രണ്ടാമത്തെ നോവലാണ്. ആദ്യത്തെ നോവൽ അകലെ ആകാശം എൻ്റെ ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ നോവലാണ്. രണ്ടാമത്തെ അപ്പോൾ ക്യാമ്പസായി എന്നെ ഞാൻ ജീവിച്ച, ഇപ്പോഴും സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ നല്ല ഭാഗം, എൻ്റെ ദുഃഖങ്ങളും എൻ്റെ സന്തോഷങ്ങളും എൻ്റെ പ്രണയങ്ങളും എല്ലാം അലയടിച്ചത് ക്യാമ്പസിലാണ്. അപ്പോൾ അതുകൊണ്ട് ക്യാമ്പസ് വേറൊരു ഒരു കാര്യം പറഞ്ഞാൽ മലയാളത്തിലെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ നോവലിസ്റ്റായ കോളേജ് അധ്യാപകനും ഞാൻ തന്നെയാണ്. സാധാരണ എഴുത്തുകാർ പറയും ഓഹ് എൻ്റെ നോവൽ സിനിമയാക്കി കോളവാക്കി എന്ന് പറയും, ഇല്ലേ, ഞാൻ അങ്ങനെ പറയില്ല ഒരിക്കലും. അത് രണ്ടും രണ്ട് കലാരൂപമാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ സംതൃപ്തനാണ്, നോവലിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്, ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് സംതൃപ്തിയുണ്ട്. ഞാൻ എൻ്റെ വളരെ ചെറിയൊരു കുട്ടിയായിരിക്കുന്ന കാലം തൊട്ട് എൻ്റെ മനസ്സിൽ രൂപം കൊണ്ട ചില ആശയങ്ങളും ആദർശങ്ങളുമുണ്ട്. ഞാൻ ആദ്യം എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയ സമ്മാനമായി ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കയ്യിൽ കിട്ടിയൊരു പുസ്തകം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥയാണ്, അൻ ഓട്ടോബയോഗ്രഫി. ആ പുസ്തകം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വായിക്കുമ്പോൾ അതിൻ്റെ സമർപ്പണ വാക്യം എന്നെ വല്ലാതെ സ്പർശിച്ചതാണ്. അതിങ്ങനെയാണ്, ടു കമല ഹു ഈസ് നോ മോർ, അങ്ങനെയാണ് ആ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ആ പുസ്തകം വായിച്ചു. ഇത് കഴിഞ്ഞ് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മൂവാറ്റുപുഴ ജവഹർലാൽ നെഹ്റു ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നു. മൂവാറ്റുപുഴ നെഹ്റു പാർക്ക് എന്ന് പറഞ്ഞ് മൂവാറ്റുപുഴ സ്ഥലമുണ്ട്, അടയാളപ്പെടുത്തി. ജവഹർലാൽ നെഹ്റു നെഹ്റു പാർക്കിൽ വന്ന് സംസാരിക്കുമ്പോൾ ഒരു മാലയിടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അന്ന് ഒരു ഓപ്പൺ ജീപ്പിൽ ഒരു സുന്ദരിയായ സ്ത്രീയും രണ്ട് കൊച്ചുങ്ങളും കൂടെ വന്ന് പോയതും എൻ്റെ മനസ്സിൽ നിൽക്കുന്നു. ശ്രീമതി ഇന്ദിരാഗാന്ധിയും രാജീവും സഞ്ജയും ആയിരുന്നു അത്. അത് കഴിഞ്ഞ് 1980 എനിക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. ഈ അവാർഡ് എനിക്ക് തന്നത് ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോഴേക്ക് തൃശ്ശൂർ റീജിയണൽ തിയേറ്റർ വെച്ചിട്ടാണ് അവാർഡ് തരുന്നത്. പത്രക്കാരുടെ എല്ലാം വലിയൊരു തള്ളുണ്ടായി. അന്ന് ടെലിവിഷനില്ല, ക്യാമറകളങ്ങ് നിരന്നു റീജിയണൽ തിയേറ്ററിൻ്റെ താഴെ. ഞങ്ങൾ അവാർഡ് വിന്നേഴ്സിനെല്ലാം ഇങ്ങനെ ഫ്രണ്ടിൽ ഇരുത്തിയിരിക്കുകയാണ്, ഈ ഓഡിറ്റോറിയത്തിൽ ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ ഇരുത്തിയിരിക്കുക. ആദ്യത്തെ അവാർഡ് എനിക്കാണ് ഇല്ലം എന്ന നോവലിനാണ് അവാർഡ് തരുന്നത്. ഇല്ലം ഇല്ലം എൻ്റെ പേര് വിളിച്ചു. എനിക്ക് സ്റ്റേജിലേക്ക് കയറാൻ യാതൊരു മാർഗ്ഗവുമില്ല, കാരണം ഈ ക്യാമറകൾ വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മുടെ മാധ്യമപ്രട നമുക്ക് പറയാം ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ഞാനിങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നു, തൊഴുതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് ശ്രീമതി ഗാന്ധി മുമ്പോട്ട് വന്നിട്ട് ഈ പത്രക്കാരെ മാറ്റിയിട്ട് എൻ്റെ കൈ പിടിച്ച് സ്റ്റേജിലേക്ക് കയറ്റി. എനിക്ക് വളരെ വലിയൊരു ത്രിൽ ഉണ്ടാക്കിയൊരു സംഗതിയാണ്. എഴുത്തുകാരെ ആദരിക്കുന്ന ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ് ഞാൻ അവരെ കുറിച്ചൊരു ലേഖനം എഴുതിയിട്ടുണ്ട്.
0: ക്യാമ്പസുകളേക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയൽ ഗാർസിയ മാർക്യൂസിൻ്റെയും എം മുകുന്ദൻ്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ഡി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമനാശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിൻ്റെ ആശയങ്ങളോട് ചേർത്തു വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻഗോഗും വർഗീസും ചെഗുവേരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂമൻ ഹസാരികയും സന്താൾ നൃത്തവും ബാവുൽ സംഗീതവും ഭൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്തരകളിൽ വച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകൾ ആവർത്തിച്ചു ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിയൻ കഥകളിലെ നവോത്ഥാനങ്ങളെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽ വേവിൻ്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ, കണ്ണാന്തലയിൽ ഇനി കനൽ.

0: എന്തിനാ പ്രത്യാശിതെല്ലാം?
1: ഇന്ന് പൂതൻ വരണ ദിവസല്ലേ.
0: പൂതനോ? അതെന്താ സാധനം?
1: അയ്യേ, പട്ടണത്തില് വളരണ അമ്മൂന് ഇതൊന്നും അറിയില്ലേ. പൂതൻ എന്ന് വെച്ചാ ഭൂതം. നങ്ങേലി എന്നൊരു അന്തർജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കട്ടോണ്ടു പോയി. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ?
0: ഇല്ല മുത്തശ്ശി, എനിക്ക് ആ കഥ ഒന്ന് പറഞ്ഞു തരുമോ മുത്തശ്ശി?
1: പിന്നെന്താ, പറഞ്ഞു തരാലോ. പൂതൻ വരാൻ ഇനി സമയമുണ്ട്, അതിനു മുൻപ് തന്നെ പറഞ്ഞു തരാം. നമുക്ക് തറയിലിരിക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി പൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാവമായി മാറിയ കഥയാ അത്. അത് കേട്ടാൽ അമ്മുവിന്റെ സംശയങ്ങളൊക്കെ മാറും.
0: എനിക്കതൊന്ന് കേൾപ്പിച്ചു തരുമോ?
1: പിന്നെന്താ, ദാ കേട്ടോളൂ.

അങ്ങനെ നങ്ങേരി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു. ദിവസവും ഭംഗിയിൽ ഒരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഉണ്ണി പോണതും നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, എന്തൊരു ഭംഗിയുള്ള കുട്ടി! ഭൂതാണേലും അവളൊരു സ്ത്രീയല്ലേ! ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോന്ന്. അതെന്ത് ചെയ്തു നോ, അവള് മന്ത്രം കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ടങ്ങനെ നിന്നു. അവള് പറഞ്ഞു,

0: എഴുത്താണി ഇരുമ്പല്ലേ, അതങ്ങട് കളഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി. ഇസ്കൂളിൽ പോണ്ടല്ലോ ഓർത്തപ്പോ ഉണ്ണിക്കും സന്തോഷായി. ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറമടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.
1: പാവമ്മ, ഉണ്ണിയെ കാണാതെ സങ്കടപ്പെടണ്ടാവും.
0: സങ്കടപ്പെടണ്ടാവുന്നു, കേട്ടോളൂ.

0: ഭൂതത്തിന് കാര്യം മനസ്സിലായി. അവൾ എന്തു ചെയ്തു?
1: പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം, പേടിക്കാതങ്ങിനേ നിന്നാളമ്മ. കാറ്റിൻ ചുഴലിയായി ചെന്നു ഭൂതം, കുറ്റി കണക്കങ്ങു നിന്നാളമ്മ. കാട്ടുതീയായിട്ടും ചെന്നു ഭൂതം, കണ്ണീരലൊക്കെ കെടുത്താളമ്മ. ഹരിയായും ഹരിയായും ചെന്നു ഭൂതം, തരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ.
2: പിന്നെ ഭൂതം എന്താ ചെയ്തേ?

ഉണ്ണിയെ കിട്ടിയില്ലേ, അമ്മക്ക് സന്തോഷായി. പാവം ഭൂതം സങ്കടം സഹിക്ക വയ്യാണ്ട് ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. കണ്ണു തുറച്ച് കരഞ്ഞും കൊണ്ട് അങ്ങനെ നിന്നു. അമ്മക്ക് പാവം തോന്നി. അവള് പറഞ്ഞു,

0: മുത്തശ്ശി എത്ര പാവഭൂതം അല്ലേ.
1: മനുഷ്യനായാലും ഭൂതായാലും അമ്മയുടെ മനസ്സൊന്നാ. അത് അമ്മുന് ഇപ്പൊ മനസ്സിലാവില്ല.

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാഠകം, കാക്കാരിശി നാടകം, ചവിട്ടുനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനങ്ങൾ.

കണ്ണാന്തളിയിൽ ഇനി പാട്ടിൻ്റെ പൊരുൾ. പാട്ടിൻ്റെ പൊരുളിൽ ഇന്ന് കായലിനക്കരെ പോകാൻ എന്ന പാട്ടിൻ്റെ സൗന്ദര്യത്തിലേക്ക് ഒരു സഞ്ചാരം.

ലളിതമായ വാക്കുകളിൽ ഗൃഹാതുരതയുടെയും നഷ്ടബോധത്തിന്റെയും കായലോരങ്ങൾ തീർക്കുന്ന മനോഹരമായ ഒരു കവിതയാണ് വയലാർ രാമവർമ്മ വിശറയ്ക്ക് കാറ്റുവേണ്ട എന്ന ചിത്രത്തിനുവേണ്ടി രചിച്ച കായലിനക്കരെ പോകാൻ എനിക്കൊരു എന്ന പാട്ട്. ഒരു നാടൻ പാട്ടിന്റെ ലാളിത്യത്തോടെ ജീവിതത്തിന്റെ അനിവാര്യമായ ദുരന്തത്തെയാണ് അവതരിപ്പിക്കുന്നത്. മലയാളിയുടെ ഗ്രാമീണ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ബിംബങ്ങളിലൊന്നാണ് കായലും തോണിയും. ഈ ഗാനം കേൾവിക്കാരനെ കൊണ്ടുപോകുന്നത് ഒരു കുട്ടിയുടെ ഓർമ്മയിലെ ആമ്പൽ പൂക്കൾ വിരിഞ്ഞ കായൽ തീരത്തേക്കും അവിടെ സ്നേഹത്തിന്റെ വള്ളം തുഴഞ്ഞിരുന്ന മുത്തശ്ശി എന്ന ലോകത്തിലേക്കുമാണ്.

0: കവിതയുടെ ആദ്യഭാഗം സൃഷ്ടിക്കുന്നത് നിഷ്കളങ്കതയുടെയും സുരക്ഷിതത്വത്തിന്റെയും ഒരു ലോകമാണ്. കായലിനക്കരെ പോകാൻ എനിക്കൊരു കളിവെള്ളമുണ്ടായിരുന്നു. ഒത്തിരി ദൂരം തുഴഞ്ഞു തരുവാനൊരു മുത്തശ്ശിയുണ്ടായിരുന്നു. ഇവിടെ കായലുണ്ട്, കളിവെള്ളമുണ്ട്, തുഴയാൻ മുത്തശ്ശിയുമുണ്ട്. വള്ളം എന്നത് കേവലം യാത്ര ചെയ്യാനുള്ള ഉപാധി മാത്രമല്ല, കുട്ടിയും മുത്തശ്ശിയും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രതീകമാണ്. ജീവിതമാകുന്ന കായലിലൂടെയുള്ള കുട്ടിയുടെ യാത്രയ്ക്ക് ദിശാബോധം നൽകുന്നത് മുത്തശ്ശിയാണ്. മുത്തശ്ശി കേവലം സ്നേഹമൂർത്തിയല്ല, മറിച്ച് അറിവിന്റെയും കലയുടെയും വാഹക കൂടിയാണ്. അന്തിക്ക് അമ്പലമുറ്റത്ത് പോവുക, കഥകളിപ്പാട്ടുകൾ പാടുക, കളിവഞ്ചിപ്പാട്ടുകൾ പാടുക, ഈ വരികളിലൂടെ മുത്തശ്ശി എന്ന ബിംബം കേരളീയ സാംസ്കാരിക പൈതൃകത്തെ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന ഒരു സാംസ്കാരിക ആങ്കറായി മാറുന്നു. അങ്ങനെയുള്ള മുത്തശ്ശിയുള്ള ലോകം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണവും സുരക്ഷിതവുമാണ്. നിഷ്കളങ്കമായ ആ ലോകത്തേക്ക് യാഥാർത്ഥ്യത്തിന്റെ ഇരുട്ടും ദുരന്തവും കടന്നുവരുന്നത് വളരെ ലളിതവും എന്നാൽ തീവ്രവുമായ ഒരു ബിംബത്തിലൂടെയാണ്. കർക്കിടക കാറ്റത്തോരന്തിക്ക് കായലിൽ മുത്തശ്ശി ഒറ്റയ്ക്കു പോയി. മലയാള കവിതയിൽ കർക്കിടകം എന്നത് ദുരിതത്തിന്റെയും രോഗത്തിന്റെയും കാലമാണ്. ഇവിടെ അത് മരണത്തിന്റെ നിഴലിനെ സൂചിപ്പിക്കുന്നു. മുൻപ് അവർ ഞങ്ങൾ എന്ന ഭാവത്തിൽ ഒന്നിച്ചു തുഴഞ്ഞ കായലിലൂടെ മുത്തശ്ശി ഒറ്റയ്ക്ക് പോയി. ഈ ഒറ്റപ്പെടലാണ് കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ നഷ്ടം. കുട്ടിയെ കൂടാതെ ജീവിതത്തിന്റെ അങ്ങേ അറ്റത്തേക്കുള്ള മുത്തശ്ശിയുടെ ഏകാന്ത യാത്രയുടെ സൂചനയാണിത്. കണ്ടില്ല എന്ന ഒറ്റവാക്കിൽ മരണത്തിന്റെ കഠിനമായ യാഥാർത്ഥ്യം കുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെ കവി പറയുന്നു. മുത്തശ്ശിയുടെ മരണം ഒരു പ്രകൃതി നിയമമായി മാറുമ്പോൾ കുട്ടിയുടെ ലോകം പെട്ടെന്ന് ഇരുണ്ടുപോകുന്നു. ഗാനത്തിന്റെ അവസാനത്തെ വരികളാണ് ഏറ്റവും കാവ്യാത്മകവും ദുഃഖാർദ്രവുമായ രംഗം. കുട്ടിയുടെ നിസ്സഹായതയെ വർണ്ണിക്കാൻ കവി ഉപയോഗിക്കുന്ന ബിംബം അസാധാരണമാണ്. അമ്പലക്കായലിൽ വള്ളം കിടന്നു, പമ്പി നടന്നു പങ്കായം. വള്ളം ഇപ്പോൾ അമ്പലക്കായലിൽ കിടക്കുന്നു. മുൻപ് അവർ ലക്ഷ്യത്തിലേക്ക് തുഴഞ്ഞെത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ലക്ഷ്യത്തിനടുത്ത് വള്ളം നിശ്ചലമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. ഇത് കുട്ടിയുടെ ജീവിതത്തിൽ വന്ന നിശ്ചലതയെയും ലക്ഷ്യബോധമില്ലായ്മയെയും സൂചിപ്പിക്കുന്നു. ഏറ്റവും ശക്തമായ പ്രതീകമാണ് പങ്കി നടന്ന പങ്കായം. പങ്കായം എന്നത് ചലനത്തിന്റെയും ദിശാബോധത്തിന്റെയും പ്രതീകമാണ്. മുത്തശ്ശി ഉണ്ടായിരുന്നപ്പോൾ പങ്കായം കൃത്യമായ ദിശയിലേക്ക് വള്ളത്തെ നയിച്ചു. എന്നാൽ ഇപ്പോൾ അത് ലക്ഷ്യമില്ലാതെ നിസ്സഹായതയോടെ പമ്പി നടക്കുന്നു. മുത്തശ്ശി നഷ്ടപ്പെട്ടതോടെ ജീവിതമാകുന്ന കായലിൽ എങ്ങോട്ട് തുഴയണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു കുട്ടിയുടെ ഹൃദയഭേദകമായ ചിത്രം ഈ ഒരൊറ്റ വരിയിലൂടെ കവി പൂർണ്ണമാക്കുന്നു. ഗൃഹാതുരമായ ഒരു പാട്ടിൽ ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ അനിവാര്യമായ നഷ്ടബോധത്തിന്റെ സൗന്ദര്യമാണ് ഈ കവിതയുടെ കാതൽ.
1: കണ്ണന്തലയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്. പെണ്ണെഴുത്തിൽ ഇന്ന് ആത്മാവിൽ തീ പടർത്തുന്ന ഉതറിംഗ് ഹൈറ്റ്സ് എന്ന നോവലിനെ കുറിച്ച് കേൾക്കാം. ലോക സാഹിത്യ ചരിത്രത്തിൽ ഒരേ ഒരു നോവൽ കൊണ്ട് അനശ്വരയായ എഴുത്തുകാരിയാണ് എമിലി ബ്രോണ്ടെ. 1847 പുറത്തിറങ്ങിയ ഉതറിംഗ് ഹൈറ്റ്സ് വെറുമൊരു പ്രണയകഥയല്ല, അത് മനുഷ്യനിലെ വന്യമായ വികാരങ്ങളുടെ, അടക്കാനാവാത്ത പകയുടെ, മരണത്തെപ്പോലും തോൽപ്പിക്കുന്ന ആത്മബന്ധത്തിന്റെ തീക്ഷ്ണമായ ആവിഷ്കാരമാണ്. ഇംഗ്ലണ്ടിലെ യോർക്ക്ഷയർ മൂസിലെ വിജനവും കാറ്റടിക്കുന്നതുമായ എസ്റ്റേറ്റുകളെ പശ്ചാത്തലമാക്കി വിരിഞ്ഞ ഈ ഗോത്തിക് നോവൽ ഇന്നും വായനക്കാരെ ഭ്രാന്തമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്ന ഇടം ഈ നോവലിലെ വെറുമൊരു പശ്ചാത്തലമല്ല. യോർക്ക്ഷയറിലെ ആ വിജനഭൂമി ഹീത്ക്ലിഫിന്റെ കാടത്തമാണ്, കാതറിന്റെ അസ്ഥിരതയാണ്. അവിടെ അടിക്കുന്ന ഓരോ കാറ്റും മനുഷ്യന്റെ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളുടെ ഗർജനമാണ്. ഒറ്റപ്പെട്ട എസ്റ്റേറ്റും മഞ്ഞും കാറ്റും മനുഷ്യനെ മാനസികമായി തകർക്കുകയും മാറ്റുകയും ചെയ്യുന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഈ ആഴമേറിയ ബന്ധം എമിലി ബ്രോണ്ടെ അത്രമേൽ മനോഹരമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നോവലിന്റെ ഹൃദയം ഹീത്ക്ലിഫും കാതറിൻ എൻഷോയും തമ്മിലുള്ള ബന്ധമാണ്. സ്നേഹം ലഭിക്കാതെ വളർന്ന അനാഥനായ ഹീത്ക്ലിഫിന് കാതറിൻ എല്ലാമായിരുന്നു. സാമ്പത്തിക നിലയും സ്റ്റേറ്റസും എല്ലാമുള്ള കാതറിൻ ഹീത്ക്ലിഫുമായി പ്രണയത്തിലാകുന്നു. അവരുടെ പ്രണയത്തെ കാതറിൻ അടയാളപ്പെടുത്തുന്നത് ഐ എം ഹീത്ത്ക്ലിഫ് എന്ന വാക്കുകളിലൂടെയാണ്. ഇത് വെറുമൊരു പ്രണയമായിരുന്നില്ല, മറിച്ച് രണ്ടാത്മാക്കൾ ഒന്നായി തീരുന്ന മാന്ത്രികതയായിരുന്നു. എത്ര ആഴമേറിയ പ്രണയമുണ്ടായാലും സാമൂഹിക പദവി നിലനിർത്താൻ കാതറിന് എഡ്ഗർ ലിൻഡനെ വിവാഹം ചെയ്യേണ്ടി വരുന്നു. ഈ തീരുമാനമാണ് കഥയുടെ ഗതി മാറ്റുന്നത്. നഷ്ടപ്പെട്ട സ്നേഹം ഹീത്ത്ക്ലിഫിന്റെ ഉള്ളിൽ പകയായി എരിയുന്നു. ആ സ്നേഹം പിന്നീട് പ്രതികാരമായി മാറി തന്റെ ശത്രുക്കളെ മാത്രമല്ല അവരുടെ വരും തലമുറകളെപ്പോലും വേട്ടയാടുന്നു. സ്നേഹത്തെ ആയുധമാക്കി പക തീർക്കുന്ന ഹീത്ത്ക്ലിഫ് സാഹിത്യത്തിലെ ഏറ്റവും ക്രൂരനും എന്നാൽ ദയ അർഹിക്കുന്നവനുമായ നായകനായി മാറുന്നു. ഉത്തറിംഗ് ഹൈറ്റ്സിൽ മരണം ഒരു അവസാനമല്ല. കാതറിന്റെ മരണശേഷവും ഹീത്ത്ക്ലിഫ് അവളെ വിട്ടുപോകുന്നില്ല. അവളുടെ കുഴിമാടത്തിനരികിൽ മറ്റൊരു കുഴിയെടുത്ത് കിടന്നുറങ്ങുന്ന ഹീത്ത്ക്ലിഫ് പ്രണയത്തിന്റെ ഭ്രാന്തമായ അവസ്ഥയെയാണ് കാണിക്കുന്നത്. ആത്മാക്കൾക്ക് പോലും സമാധാനം കണ്ടെത്താൻ കഴിയാത്ത, പ്രേതങ്ങളും ഭ്രാന്തും പ്രകൃതിയും ഒന്നാകുന്ന ഒരു ഗോത്തിക് വിസ്മയമായി ഈ നോവൽ മാറുന്നു. സ്നേഹം എല്ലാം നേരെയാക്കും എന്ന മിഥ്യയെ എമിലി ബ്രോണ്ടെ ഇവിടെ തകർക്കുന്നുണ്ട്. എല്ലാ പ്രണയങ്ങളും വിശുദ്ധമല്ല. ചില പ്രണയങ്ങൾ നാശം വിതയ്ക്കുന്നവയാണ്. ഇന്നത്തെ കാലത്ത് നാം ചർച്ച ചെയ്യുന്ന ടോക്സിക് ലവ് എന്താണെന്ന് 1847 തന്നെ എമിലി ലോകത്തിന് കാണിച്ചു തന്നു. നിയന്ത്രണമില്ലാത്ത വികാരങ്ങൾ എങ്ങനെ ഒരാളെ അയാൾക്ക് ചുറ്റുമുള്ളവരെയും നരകത്തിലേക്ക് നയിക്കുമെന്ന് ഈ കൃതി ഓർമ്മിപ്പിക്കുന്നു. എമിലി ബ്രോണ്ടെ തന്റെ വരികളിലൂടെ നമ്മോട് പറയുന്നത് ഇതാണ്: സ്നേഹം സ്വർഗത്തിലേക്കുള്ള വഴിയാകാം, പക്ഷേ നിയന്ത്രണമില്ലാത്ത സ്നേഹം അത് നരകത്തിലേക്കുള്ള വാതിലുമാണ്. ഹീത്ത്ക്ലിഫിനോടുള്ള കാതറിന്റെ പ്രണയം ഭൂമിക്കടിയിലെ പാറകൾ പോലെ നിശ്ചലവും ശാശ്വതവുമാണ്. പക്ഷേ ആ പാറകൾ തകർക്കുന്നത് പല ജീവിതങ്ങളെയാണ്. ഇന്നും പ്രസക്തമായ ഈ കൃതി മനുഷ്യ മനസ്സിന്റെ ഇരുണ്ട വശങ്ങളിലേക്കുള്ള ഒരു തീർത്ഥാടനമാണ്.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമായ ജീവിതം, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ, കഥയായും കവിതയായും മനസ്സിലൂടൊഴുകിയ വാക്കുകൾ, ഇന്നത്തെ കണ്ണാന്തളി ഇവിടെ സമാപിക്കുന്നു.

വാക്കുകൾ താക്കോലുകൾ പോലെയാണ്. തുറക്കാത്ത ഏത് ഹൃദയത്തിൻ വാതിലും തുറക്കുവാൻ അതിനാകും. വീണ്ടും ഒരിക്കലും തിരിച്ചു കയറാനാവാത്ത വിധം പൂട്ടുവാനും അതിനാകും. വാക്കുകൾക്ക് അർത്ഥമുണ്ട്, അത് സൂക്ഷിച്ചുപയോഗിക്കാനാവണം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

നിങ്ങൾ സംഭാവന ചോദിച്ചിട്ട് തരാത്ത വ്യക്തിയെ ഏതു വിധേനയും തകർക്കണമെന്ന ചിന്തയാണ് നിങ്ങൾക്കുണ്ടാകുന്നതെങ്കിൽ മാനസിക വൈകല്യത്തിന് ഉടമയാണ് നിങ്ങൾ. പിരിവ് ചോദിച്ചിട്ട് തരാത്ത കടക്കാരനെ കിണിയിൽപ്പെടുത്തണമെന്ന ചിന്തയും മാനസിക വൈകല്യമാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മലയാള ചലച്ചിത്ര പുരസ്കാര വിശേഷങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക പരിപാടി.
2: പുരസ്കാര ഗീതങ്ങൾ
3: 2018 മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം ബി കെ ഹരിനാരായണനായിരുന്നു. ജോസഫ്, തീവണ്ടി എന്നീ ചിത്രങ്ങളിലെ ഗാനരചനകളായിരുന്നു പ്രധാനം. രഞ്ജൻ രാജിന്റെ സംഗീതം. വിജയ് യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം.

2018 മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് വിശാൽ ഭരദ്വാജനായിരുന്നു. കാർബൺ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടതിനായിരുന്നു പുരസ്കാരം. ഗാനരചന നിർവഹിച്ചത് റഫീഖ് അഹമ്മദ് ആയിരുന്നു. രേഖ ഭരദ്വാജ് ആലപിച്ച ഗാനം കേൾക്കാം.

2018 മികച്ച ഗായകൻ വിജയ് യേശുദാസും മികച്ച ഗായിക ശ്രേയ ഘോഷാലുമായിരുന്നു. ആമി എന്ന ചിത്രത്തിലെ പാട്ടുകളെ മുൻനിർത്തിയായിരുന്നു ശ്രേയയ്ക്ക് പുരസ്കാരം. സംഗീതം നിർവഹിച്ചത് എം ജയചന്ദ്രൻ. നീർമാതള പൂവിനുള്ളിൽ എന്ന പാട്ട് കേൾക്കാം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പുരസ്കാര ഗീതങ്ങൾ.
1: ദേഷ്യം വന്നാൽ ഉച്ചത്തിൽ സംസാരിക്കാൻ വലിയ ശക്തിയൊന്നും വേണ്ട, പക്ഷേ നിശബ്ദമായി നിൽക്കാൻ നല്ല ശക്തി വേണ്ടിവരും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ഒന്നിനെയും അധികമായി സ്നേഹിക്കരുത്. നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ഒന്നിനെക്കുറിച്ചും അധികമായി ആലോചിക്കരുത്. അത് നിങ്ങളുടെ സമാധാനം കെടുത്തും. ഒന്നിനു വേണ്ടിയും വ്യാജിക്കരുത്. അത് ചിലപ്പോൾ അപമാനത്തിന് കാരണമായി എന്ന് വരാം. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: വെറുക്കപ്പെടുമോ എന്ന് ഭയന്ന് ഒന്നും മൂടിവെക്കേണ്ടതില്ല. മുഖസ്തുതി പറഞ്ഞു കൂടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് തെറ്റുകൾ ചൂണ്ടിക്കാട്ടി മുന്നോട്ട് പോകുന്നതാണ്. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണ സൈ റേഡിയോ.
1: സ്റ്റുഡിയോ
2: ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: വയൽ ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി.
1: കൃഷി കുറഞ്ഞെങ്കിലും കേരളത്തിൽ ഇപ്പോഴും ആവശ്യക്കാരുള്ള ഒരു ചെറുധാന്യമാണ് റാഗി. മുത്താറി, പഞ്ഞപ്പുല്ല്, കൂവരക് എന്നീ പേരുകളിലും റാഗി അറിയപ്പെടുന്നു. റാഗി ധാന്യങ്ങളിലുള്ള അന്നജം പെട്ടെന്ന് ദഹിക്കുന്നവയായതിനാൽ രോഗികൾക്കും കുട്ടികൾക്കും അത്യുത്തമമാണ്. ഇൻസ്റ്റന്റ് ബേബി ഫുഡുകളോ മറ്റ് പാക്കറ്റ് ശിശുആഹാരങ്ങളോ ലഭ്യമല്ലാതിരുന്ന കാലത്ത് പെട്ടെന്ന് ദഹിക്കുന്നതും അവശ്യ പോഷകങ്ങൾ നൽകുന്നതുമായ ഒന്ന് എന്ന നിലയിലാണ് ഇത് പ്രചാരത്തിലായത്. ചോളം എന്ന പേരിൽ രണ്ട് വിളകളുണ്ട്. മക്കച്ചോളം അഥവാ പൊതിച്ചോളം വലിയ ധാന്യമാണ്. എന്നാൽ ചെറിയ ധാന്യങ്ങൾ ജോവർ മില്ലറ്റ് വിഭാഗത്തിലാണ് വരുന്നത്. ഉമിയുള്ള ചെറു മില്ലറ്റുകളിൽ ഉൾപ്പെടുന്നതാണ് തിന, ചാമ, വരക്, കുതിരവാലി, പനിവരക്, കുലച്ചാമ, ജോബി തുടങ്ങിയവ. ഇവ കൂടുതലും പ്രാദേശികമായാണ് കൃഷി ചെയ്തു വരുന്നത്.
0: അവതരണം ഷാൽമ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഭിക്ഷാടനം ഒരു കുറ്റകൃത്യമാണ്. യാചക പുനരധിവാസം സാമൂഹിക പ്രതിബദ്ധതയും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി. തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വം. ഗാലക്സിയുടെ പ്രവർത്തനം. സ്മൈൽ. സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എൻ്റർപ്രൈസസ്. ഒപ്പം ചേരാം, ഒരു പുതുനഗരം പണിയാം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം ഗാലക്സി സ്മൈൽ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.

രണ്ട് ദിവസത്തെ ഉറക്കത്തിൻ്റെ കുടിശികയും യാത്രാക്ഷീണവുമാണ് കൈമുതലായിട്ടുണ്ടായിരുന്നതെങ്കിലും ലാമിസ്റ്റോൺ കേവിലേക്കുള്ള യാത്ര ഏവരെയും ഉന്മേഷത്തിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ കൊണ്ടെത്തിച്ചു. ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള പ്രകൃതിയുടെ അത്ഭുത പ്രതിഭാസമാണ് ലൈംസ്റ്റോൺ കേവ്. ആൻഡമാനിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള ബാരാട്ടങ് ദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതീവ രഹസ്യമായി പ്രകൃതി തൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന ഈ അത്ഭുത ദൃശ്യം വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് മാത്രമാണ് നമുക്ക് ദർശിക്കുവാൻ അവസരമുണ്ടായത്. ബാലേട്ടൻ ദ്വീപ് എന്നത് ജാർവാസ് എന്ന ഗോത്രസമൂഹത്തിൻ്റെ ആവാസ സ്ഥലമാണ്. കൊടും വനങ്ങളും കണ്ടൽക്കാടുകളും ലൈംസ്റ്റോണുകളും മഡ് വോൾക്കാനോയും കൊണ്ട് സമ്പുഷ്ടമാണ് ബാരാട്ടങ് ഐലൻഡ്. കണ്ടൽക്കാടുകൾക്ക് മുകളിലൂടെ തടിയിൽ നിർമ്മിച്ച മേൽപ്പാലത്തിലൂടെയുള്ള യാത്ര, അതും കഴിഞ്ഞ് പച്ച മണ്ണിലേക്ക് കാലുകുത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു നാട്ടിൻ പുറത്തേക്ക് കടന്നു ചെല്ലുന്നതിൻ്റെ സൗരഭ്യവും സൗന്ദര്യവും സൗകുമാര്യവും എല്ലാം ഒത്തിണങ്ങിയ ഒരു പ്രകൃതി നമുക്കവിടെ ദർശിക്കുവാനാകും. പാടങ്ങളും പാടങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്ന പശുക്കളും മറ്റു മൃഗങ്ങളും ഒക്കെ കടന്ന് ഒരിടവഴിയിലൂടെ കല്ലുകൾക്ക് മുകളിലൂടെ ചവിട്ടി വളരെ ശ്രദ്ധിച്ച് കുന്നും മലയും കയറുന്നതുപോലെ കയറ്റവും ഇറക്കവുമൊക്കെ കീഴടക്കി അങ്ങനെ പോകുമ്പോൾ ദുർഘടമായ പാതയാണ് യാത്രാവഴികളെന്നറിയുമ്പോഴും പ്രകൃതി തന്നെ കരിഞ്ഞരളി നൽകുന്ന ഒരു ആവേശം നമ്മിൽ പടർന്ന് പന്തലിക്കും. ഏകദേശം 2 കിലോമീറ്റർ നടന്നു കഴിയുമ്പോഴാണ് ലൈംസ്റ്റോൺ കേവിലേക്കുള്ള പ്രവേശന കവാടത്തിൽ എത്തുന്നത്. അതുവരെ അനുഭവിച്ച എല്ലാ ദുരിതങ്ങളും അവിടെ ഉരുകി ഒഴിച്ചില്ലാതാവുകയും തുടർന്ന് സ്നേഹമിശ്രണമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നാം അറിയാതെ കടക്കുകയും ചെയ്യും. തണുപ്പ് അനുഭവപ്പെടുന്ന പാറയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ പാറയിൽ സ്പർശിക്കരുത് എന്ന് പലയിടങ്ങളിലും എഴുതി വച്ചിട്ടുണ്ടെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഒക്കെ സ്പർശിച്ചു പോകും. കുളിരലകൾ മെല്ലെ തലോടുന്ന ഒരു പ്രതീതിയിൽ നാം അലിഞ്ഞു ചേരുമ്പോൾ വീണ്ടും വീണ്ടും കുളിർ ശിലകളെ തലോടുവാനുള്ള ഒരു ആഗ്രഹം നമ്മിൽ മുളപൊട്ടുന്നു. കരവിരുതുള്ള ഒരു കലാകാരൻ കാലങ്ങളായി തപസ് ചെയ്ത് നിർമ്മിച്ചെടുത്ത അതിമനോഹരമായ ഒരു ശില്പം പോലെ നമുക്ക് ലൈൻസ് ദർജിക്കുവാൻ കഴിയും. പരമാനന്ദം പകർന്നു നൽകുവാൻ പ്രകൃതിക്കുള്ള അനുഗ്രഹീതമായ സിദ്ധിവിശേഷവും കഴിവും നമുക്കിവിടെ ബോധ്യപ്പെടും. താഴെ നിന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴേക്കും നോക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ പകർന്നുകൊണ്ടാണ് ലൈംസ്റ്റോൺ കേവ് നിലനിൽക്കുന്നത്. കാൽഷ്യം നിക്ഷേപം കൊണ്ട് രൂപപ്പെടുത്തിയ വിവിധ ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. എന്നാൽ ഇതൊന്നും സ്ഥായിയായ രൂപങ്ങളുമല്ല, കാലാന്തരത്തിൽ ഇവയ്ക്ക് രൂപമാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രകൃതിയുടെ അത്ഭുത രഹസ്യം. പ്രകൃതി കരിഞ്ഞനുഗ്രഹിച്ച ആ പാറക്കൂട്ടങ്ങൾക്കിടയിൽ വെള്ളം ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുന്നു. ജലത്തെ പിരിയുവാനാകാതെ ശിലയും ജലപാതകളിലൂടെ ഉരുകി താഴേക്കുമെന്ന് പല പല രൂപങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ശിലയുരുകലെന്ന പ്രകൃതി രഹസ്യം മറകളില്ലാതെ മനസ്സിലേക്ക് ഒഴുകിയെത്തും. ശിലകൾക്കുള്ളിൽ നീലക്കരിമ്പിൻ്റെ തുണ്ടുകൾ കണ്ടെത്തുന്ന അത്ഭുത പ്രതിഭാസമാണിത്. ഇതൊന്നും കാണാതെ തന്നെ ഭാസ്കരൻ മാസ്റ്ററിൻ്റെ മനസ്സിൽ പാറകൾ നീലക്കരിമ്പായി പരിണമിക്കുന്നതും നാം കണ്ടതാണ്. ഓരോരുത്തരും അവരവരുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന രൂപങ്ങൾ അതേപടി അവരുടെ മനസ്സിൽ തന്നെ തെളിയത്തക്ക രീതിയിൽ ഈ അത്ഭുത ദൃശ്യബിംബങ്ങൾ പ്രതികരിക്കും.

0: പ്രകൃതിയുടെ ഒരു അത്ഭുത പ്രതിഭാസം തന്നെ നമുക്കിവിടെ കാണാം. കൂരാക്കൂരിട്ടത്ത് മൊബൈൽ ടോർച്ചുകളിലൂടെയും ഗൈഡുകളുടെ ടോർച്ച് ലൈറ്റിലൂടെയും എല്ലാം മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു നൂൽക്കമ്പി വെളിച്ചം അങ്ങ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അരിച്ചിറങ്ങി വരുന്നത് കാണുവാനാകുന്നത്. പാറക്കെട്ടുകൾക്കിടയിലുള്ള ഒരു സുഷിരത്തിലൂടെ സൂര്യൻ നമ്മെ ഒളിഞ്ഞു നോക്കുന്നതാണ്. ശിലയുടെ ശീതള ഹൃദയം, സൂര്യകിരണങ്ങളുടെ ഇളം ചൂടുള്ള നുഴഞ്ഞിറക്കം, ശിലയുടെ നനുത്ത കുളിർമയിൽ പ്രകാശരേണുകൾ ചൂടൊഴിഞ്ഞ വെളിച്ചമായി നമ്മിലേക്ക് അരിച്ചിറങ്ങി, അങ്ങനെ മൂന്നിടങ്ങളിൽ നമുക്ക് സൂര്യൻ്റെ ഒളിഞ്ഞുനോട്ടം ദൃശ്യമാകും. ഒടുവിൽ ഈ ഗുഹയുടെ അവസാനം എത്തിച്ചേരുമ്പോൾ ഏതോ ഒരു സ്വർഗീയാനുഭൂതിയിൽ നാം അറിയാതെ പ്രകൃതിയിലേക്ക് അലിഞ്ഞു ചേർന്നതായി അനുഭവപ്പെടുന്നു. അങ്ങനെ പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിക്കുവാൻ, മണ്ണിൻ്റെ മനസ്സറിയുവാൻ, പാറയുടെ മനസ്സലിയുവാൻ, ഏതൊരു പാറയുടെ ഉള്ളിലും തണുത്ത ജലമാണെന്ന സത്യം മനസ്സിലാക്കുവാനുമൊക്കെ കഴിയുന്ന അതിമനോഹരമായ ദൃശ്യങ്ങളും അനുഭവങ്ങളും നമുക്ക് ചേതന പകരും. ഏതൊരു മനസ്സിനും തൻ്റെ കുളിർമ സമ്മാനിച്ച് ഒരു മഹാമേരുപോലെ ലൈംസ്റ്റോൺ കേവ് നീണ്ടു നിവർന്ന് തലയുയർത്തി നിൽക്കുന്നു. അവിടെ നിന്നും കുളിർമയുള്ള ഒരു ജലഗണം നമ്മുടെ മനസ്സിലേക്ക് ഇറ്റുവീഴും. മനസ്സിൻ്റെ ബോധാബോധ തലങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ സൂക്ഷിക്കുന്ന എല്ലാ തമസുകളും അതോടെ അലിഞ്ഞലിഞ്ഞില്ലാതാകുന്നു. പാറയിൽ നിന്നെന്ന പോലെ നമ്മുടെ മനസ്സിൽ നിന്നും സ്നേഹത്തിൻ്റെ ഒരു നീരുറവ മെല്ലെ ഒലിച്ചിറങ്ങുന്നതായി നമുക്ക് ബോധ്യപ്പെടും. ഇത്തരം ഒരു ആനന്ദ നിർവൃതിയിലൂടെ മാത്രമേ ഈ ലൈംസ്റ്റോൺ കേവിൽ നിന്നും പുറത്തു വരുവാനാവുകയുള്ളൂ. മുകളിൽ നിന്നും താഴേക്ക് ഒലിച്ചിറങ്ങി വരുന്ന പാറയുടെ തൂണുകൾ പലയിടങ്ങളിലും നിലം തൊട്ടുവെങ്കിലും നിലം തൊടുവാനാകാതെ അത്ഭുതം പ്രതിഫലിപ്പിക്കുന്ന തൂണിനെയും നമുക്ക് കാണുവാനാകും. കടന്നുപോയ വഴികളിലൂടെ എല്ലാം തിരികെ എത്തി ബോട്ടിൽ കയറി. അപ്പോൾ സമയം രാവിലെ 11:30. ഉച്ചയൂണ് ഉടനാകാമെന്ന തീരുമാനം വോട്ടിനിടാതെ വിജയം കണ്ടു. ആൻഡമാനിലെ അപൂർവ വസ്തുവായ താലി മിൽസ് അങ്ങനെ ഞങ്ങൾക്കും ലഭ്യമായി. തിരികെ യാത്രയ്ക്കായി വനപാലകരുടെ അനുമതി കാത്ത് 10 മിനിറ്റ്. അതിനുശേഷം യാത്ര തുടർന്നു. അപ്രതീക്ഷിതമായിട്ടാണ് വനമധ്യത്തിൽ ജാർവാസിനെ കാണുവാനായത്. ഡ്രൈവർ വിളിച്ചു പറഞ്ഞതിനാൽ ഏവർക്കും പെട്ടെന്ന് തന്നെ ആ ദൃശ്യം കാണുവാനായി. 7 മണിക്ക് തന്നെ തിരികെ വനാന്തര ഭാഗത്തിലേക്ക് കടക്കുന്ന ജാർവാസുകളിൽ ചിലർ കൂട്ടം തെറ്റി അവിടെ നിന്നതുപോലെ. അവരെ കണ്ട് ബഹളം വയ്ക്കുവാനോ അവർക്ക് നേരെ വിരൽ ചൂണ്ടുവാനോ അവരുടെ ഫോട്ടോ എടുക്കുവാനോ പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ കടുത്ത ശിക്ഷയും ഉറപ്പാണ്. ആൻഡമാൻ സമൂഹങ്ങളിലുള്ള 4 നെഗ്രിറ്റോ വിഭാഗങ്ങളിൽ ഒന്നാണ് ജാർവാസ്. 2018 മാർച്ചിൽ നടത്തിയ ഒരു സർവേ പ്രകാരം ഏകദേശം 504 ആളുകളാണ് ജാർവാസായി ഇന്ന് ജീവിച്ചിരിക്കുന്നത്. വന്യമൃഗങ്ങളെ വേട്ടയാടിയും വനവിഭവങ്ങൾ ഭക്ഷിച്ചും മത്സ്യബന്ധനം നടത്തിയുമാണ് ഇവർ ജീവിച്ചു പോരുന്നത്. വീട്ടുമൃഗങ്ങളോ വീട്ടുചെടികളോ ഇവർക്കില്ല. ഒരേ സ്ഥലത്ത് തന്നെ സ്ഥിരമായി താമസിക്കുന്ന പതിവും ഇവർക്കില്ല. കാട്ടുപന്നി ഇറച്ചിയും ആമ ഇറച്ചിയും ആമയുടെ മുട്ടയും ഇവർക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. മറ്റു വിഭാഗം മനുഷ്യരുമായി ഇണങ്ങിച്ചേർന്ന് പോകുവാനുള്ള താല്പര്യം ഇവരിൽ വളരെ കൂടുതലാണ്. എങ്കിൽ പോലും ബ്രിട്ടീഷുകാരെ ഒരിക്കലും ഇവർ അംഗീകരിച്ചിരുന്നില്ല. ബാരാട്ടങ്ങിലേക്കുള്ള വനഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പുള്ള സ്ഥലത്തെ തട്ടുകടകൾ പ്രസിദ്ധമാണ്. രാവിലെ 5 മണിക്ക് അവിടെ നിന്നും ഇഡ്ഡലി വാങ്ങി വച്ചിരുന്നു. അതായിരുന്നു പ്രഭാത ഭക്ഷണം. തിരികെ വന്നപ്പോൾ അവിടെ മറ്റൊരു തട്ടുകടയിൽ നിന്നും ചൂട് കടിയും ചായയും. ഏവരും ഇത് ആസ്വദിച്ചു കഴിച്ചു. ഇതോടുകൂടി ഞങ്ങൾ 14 പേരും ഒരു ചരടിൽ കോർത്ത മാല പോലെ ഒന്നായി കഴിഞ്ഞിരുന്നു. 4 മണിയോടെ ഡോളിഗഞ്ചിലെ ബ്ലൂ മെർലിൻ ഹോട്ടലിലെത്തി. അതുവരെയുള്ള അനുഭവങ്ങൾ വിലയിരുത്തി. ശശിയണ്ണൻ്റെ മുന്നറിയിപ്പുകളും ദിലീപിൻ്റെ കുറുക്കിക്കൊള്ളുന്ന കമൻറ്റുകളും മീറ്റിങ്ങിലെ പ്രധാന ഇനങ്ങളായിരുന്നു. വനിതകളുടെ ഭാഗത്തു നിന്നും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഉണ്ടായി എന്നത് ആശാവകമായി. സെല്ലുലാർ ജയിലിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് റെസ്റ്റോറൻ്റെങ്കിലും ആഹാരം രുചികരമായിരുന്നു. അങ്ങനെ പോയതിനേക്കാൾ സന്തോഷത്തോടെ തിരിച്ചു വരുവാൻ ഈ രുചി ഹേതുവായി.
1: ഈ യാത്ര എനിക്കിഷ്ടം തയ്യാറാക്കി അവതരിപ്പിച്ചത് ചന്ദ്രസേനൻ മിതിർമല.
2: ഈ യാത്ര എനിക്കിഷ്ടം അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: നമ്മുടെ കുട്ടികളുടെ കൈകളിൽ ഇന്ന് മൊബൈൽ ഫോണുകളും ടാബ്ലറ്റുകളും ഒഴിച്ചുകൂടാനാവാത്ത വസ്തുക്കളായി മാറിക്കഴിഞ്ഞു. വിനോദത്തിനും പഠനത്തിനും സ്ക്രീൻ ടൈം ആവശ്യമാണെങ്കിലും ഇതിന്റെ അമിതമായ ഉപയോഗം നമ്മുടെ കുട്ടികളുടെ തലച്ചോറിന്റെ വളർച്ചയെയും സ്വഭാവത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് ആശങ്കയുയർത്തുന്ന ഒരു പുതിയ പഠനഫലമാണ്. ഈ പഠനം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ സ്ക്രീൻ ടൈം എങ്ങനെയാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അഥവാ ADHD എന്ന അവസ്ഥയുടെ ലക്ഷണങ്ങളെ സ്വാധീനിക്കുന്നു എന്നതിലാണ്. കുട്ടികളുടെ ഡിജിറ്റൽ ശീലങ്ങളെയും തലച്ചോറിന്റെ വളർച്ചയെയും നിരീക്ഷിച്ച് ഗവേഷകർ 2 വർഷം കുട്ടികളെ പിന്തുടർന്നു. അതിലൂടെ കണ്ടെത്തിയ കാര്യം വളരെ ഗൌരവകരമാണ്. അമിതമായ സ്ക്രീൻ ഉപയോഗം 2 വർഷത്തിന് ശേഷം ADHD ലക്ഷണങ്ങളുടെ തീവ്രതയിൽ ഗണ്യമായ വർധനവ് പ്രവചിച്ചു. ഇതൊരു താൽക്കാലിക പ്രശ്നമായിരുന്നില്ല. സ്ക്രീൻ ഉപയോഗം വർദ്ധിപ്പിച്ച കുട്ടികളിൽ ശ്രദ്ധക്കുറവ്, അമിതമായിട്ടുള്ള ചലനം അഥവാ ഹൈപ്പർ ആക്ടിവിറ്റി, എടുത്തുചാട്ടം അഥവാ ഇംപൾസിവിറ്റി തുടങ്ങിയ ADHD ലക്ഷണങ്ങൾ കൂടുതലായി കണ്ടു. ഈ സ്വഭാവ മാറ്റങ്ങൾക്ക് പിന്നിലെ കാരണം എന്തായിരിക്കുമെന്നറിയാൻ ഗവേഷകർ MRI സ്കാനുകൾ ഉപയോഗിച്ച് കുട്ടികളുടെ തലച്ചോറിന്റെ ഘടന പരിശോധിച്ചു. ഇവിടെയാണ് ഏറ്റവും നിർണായകമായ കണ്ടെത്തലുകൾ ഉണ്ടായത്. തലച്ചോറിന്റെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് കോർട്ടെക്സ്. ഓർമ്മ, ശ്രദ്ധ, ഭാഷ, ബോധം തുടങ്ങിയ ഉയർന്ന തലത്തിലുള്ള ചിന്താശേഷികളെ നിയന്ത്രിക്കുന്നത് കോർട്ടെക്സാണ്. അമിതമായി സ്ക്രീൻ ഉപയോഗിച്ച കുട്ടികളിൽ ഈ കോർട്ടിക്കൽ വ്യാപ്തം കുറഞ്ഞതായി കണ്ടെത്തി. ശ്രദ്ധയെയും സ്വയം നിയന്ത്രണത്തെയും നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ചില പ്രത്യേക മേഖലകളുടെ വികാസത്തിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഘടനാപരമായ വ്യത്യാസങ്ങളാണ് ഉയർന്ന സ്ക്രീൻ ഉപയോഗം കൂടുതൽ സ്വഭാവപരമായ ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിന്റെ കാരണമെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. അതായത്, അമിതമായ സ്ക്രീൻ ഉപയോഗം തലച്ചോറിന്റെ ഘടനയെ തന്നെ മാറ്റുകയും അതുവഴി കുട്ടികളുടെ ശ്രദ്ധ, പെരുമാറ്റം, വൈകാരിക നിയന്ത്രണം എന്നിവയെ ബാധിക്കുകയും ചെയ്യുന്നു. ഈ കണ്ടെത്തലുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കൌമാരപ്രായത്തിലെ തലച്ചോറിന്റെ വികാസഘട്ടം എത്രത്തോളം നിർണായകമാണ് എന്നാണ്. ഈ പ്രായത്തിൽ കുട്ടികളുടെ തലച്ചോറ് അതിവേഗം വളരുകയും നാഡീബന്ധങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്ന സമയമാണ്. ഈ നിർണായകമായ വികാസഘട്ടത്തിൽ അമിതമായ ഡിജിറ്റൽ ഇൻപുട്ടുകൾ ലഭിക്കുന്നത് തലച്ചോറിന്റെ സ്വാഭാവികമായ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. നിരന്തരമായതും വേഗത്തിലുള്ളതുമായ സ്ക്രീൻ ഇൻപുട്ടുകൾ ലഭിക്കുമ്പോൾ തലച്ചോറ് സ്വാഭാവികമായും ശ്രദ്ധ ആവശ്യമുള്ള പതുക്കെ സംഭവിക്കുന്ന മറ്റു കാര്യങ്ങളോട് പ്രതികരിക്കാനുള്ള കഴിവ് കുറയ്ക്കുന്നു. അതുകൊണ്ട് മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം. കുട്ടികളുടെ സ്ക്രീൻ ടൈമിന് വിവേകപൂർണമായ അതിരുകൾ വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. അവരുടെ ശ്രദ്ധയും സാമൂഹിക ഇടപെടലുകളും ശാരീരിക പ്രവർത്തനങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതശൈലി ഈ നിർണായക ഘട്ടത്തിൽ അവർക്ക് നൽകണം.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: പ്രബോധന ചിന്ത.
4: സുഖവും സംതൃപ്തിയും ഉത്സാഹത്തോടെ പ്രവർത്തിച്ച് വിയർപ്പൊഴുക്കി അധ്വാനിച്ച് ഒരു ഗൃഹസ്ഥൻ ന്യായമായ വഴിയിൽ നിയമാനുസൃതം സ്വത്ത് സമ്പാദിക്കുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അയാൾ സുഖവും സംതൃപ്തിയും അനുഭവിക്കുന്നു. ന്യായമായും നിയമാനുസൃതമായും ആർജിച്ച സമ്പത്ത് ഗൃഹസ്ഥൻ സൽക്കർമ്മങ്ങൾക്കായി വിനിയോഗിക്കുകയും മാന്യമായ രീതിയിൽ ലൗകികമായ സന്തോഷം നേടുകയും ചെയ്യുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അയാൾ സുഖവും സംതൃപ്തിയും അനുഭവിക്കുന്നു. ഒരു ഗൃഹസ്ഥന് ചെറുതോ വലുതോ ആയ കടബാധ്യതകൾ ആരോടും ഒട്ടുമില്ല. അയാൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖവും സംതൃപ്തിയും അനുഭവിക്കുന്നു. വജുസിന്റെയും വജസിന്റെയും മനസ്സിന്റെയും കുറ്റമറ്റ പ്രവർത്തനങ്ങളാൽ അനുഗ്രഹീതമായ ആര്യനായ ശിഷ്യൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖവും സംതൃപ്തിയും അനുഭവിക്കുന്നു. ജനങ്ങൾ ചേർത്തുവെക്കുന്ന 4 തരം ധനങ്ങൾ, ലൗകിക ജീവിതത്തിന് ആവശ്യമായ പണം, സ്വർണം, ജംഗമം, സ്ഥാവരം തുടങ്ങിയവയാണ്. നിഴൽ പോലെ പിന്തുടരുന്നവ ജന്മാന്തരങ്ങളിൽ താങ്ങായി നിൽക്കുന്ന കർമ്മങ്ങളും.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് June 18 തട്ടകത്തിലാണ്. 1815 June 18 നെപ്പോളിയൻ ബോണപ്പാട്ട് എന്ന ഫ്രഞ്ച് ചരിത്രനായകൻ്റെ വിജയഗാഥകൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് വാട്ടർലൂ യുദ്ധം നടക്കുന്നു. 1941 June 18 അയ്യങ്കാളി ദിവംഗതനായിരിക്കുന്നു.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശാന്തിരാഗങ്ങൾ.
1: സുകൃത സംഗീതം പോലെ സന്ധ്യ, പകലും രാത്രിയും സമരസഭാവമാർന്നു നിൽക്കുന്ന അനർഹമായ മുഹൂർത്തം. സന്ധ്യയെ കണ്ണീരിതെന്തേ എന്ന് കവി. സന്ധ്യയ്ക്ക് എപ്പോഴും സങ്കടമാണോ? ഏയ്, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. മൊട്ടച്ചിക്കുന്നിന് മുകളിൽ തുടുത്ത് ചുമന്നു നിൽക്കുന്ന സൂര്യൻ, പറന്നുപോകുന്ന കിളികൾക്കെല്ലാം കറുത്ത നിറം, കടലാഴങ്ങൾ ചുവക്കുന്നു, ചുവപ്പ് കുഴച്ചെടുക്കുന്ന തിരമാലകൾ. വയ്യ മറക്കുവാൻ ഈ സാന്ധ്യ സമ്മോഹനതയെ. സാന്ധ്യരാഗത്തിലാദ്യം കെ ജെ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

കടമെടുക്കുന്നു ഞാൻ സന്ധ്യ, നിന്റെ മിഴിയും ചുവപ്പും മനസ്സിലെ ദുഃഖവും കടമെടുക്കുന്നു ഞാൻ സന്ധ്യ. കടലായിരിക്കുമെൻ മനസ്സിൽ കടമായി തരിക നിൻ ശോണിമ, ഞാൻ അതിൻ ഉൾപ്പുളക ശാന്തതയിൽ സ്വച്ഛന്തമായി മേവി നിൽപ്പു. കവി സന്ധ്യയെ ആത്മാവിന്റെ ക്യാൻവാസിൽ വരച്ചിടുന്നു. സന്ധ്യ ഷഡ്കാലത്തിൽ നിറഞ്ഞു പാടുന്നു. സന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് വിരിയുന്ന പൂക്കൾ, കുടമുല്ലകൾ, പിച്ചകം, നന്ത്യാർവട്ടം എല്ലാം വെളുത്ത പൂക്കൾ, മണമുള്ള പൂവുകൾ. സന്ധ്യ സുഗന്ധമായി ഉദിച്ചു നിൽക്കുന്നു. എത്ര സമ്മോഹനം, എത്രമേൽ ചാന്ദ്രചാരുതം. കേൾക്കാം എസ് ജാനകി ആലപിച്ച ഗാനം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പിഎം വികസിത് ഭാരത് റോസ്കർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജനക്ഷേമ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്തു കേരളം. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ എത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയം കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും പ്രത്യേക പരിപാടികൾ നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബിജെപി അംഗം ബി ഗോപകുമാർ അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വിവിധ ജില്ലകളിൽ നിപ ഷിഗല്ല മലേറിയ ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. അതേസമയം സംസ്ഥാനത്ത് പ്രതിരോധ നടപടികളിൽ ഉണ്ടായ ജാഗ്രത കുറവാണ് പകർച്ചവ്യാധി വ്യാപനത്തിന് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ആരോഗ്യമേഖലയിലെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശബരിമല സ്വർണ അപഹരണ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അന്വേഷണ ചുമതലയുള്ള എസ് ശശിധരൻ നേരിട്ട് എത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി ശബരിമല പ്രഭാമണ്ഡലത്തിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച വിവരം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് അവയവദാന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലത്തും കോട്ടയത്തും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. ഇടനിലക്കാരുടെ വീടുകളിലാണ് റെയ്ഡ് നടന്നത്. 31st ദേശീയ വായന മഹോത്സവത്തിനും 1 മാസം നീളുന്ന വായനാഘോഷങ്ങൾക്കും നാളെ തുടക്കമാകും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരം കനകക്കുന്ന കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വായനാ ദിനത്തിന്റെ ഭാഗമായി നിയമസഭാ ലൈബ്രറി റഫറൻസ് ഹാളിൽ സംഘടിപ്പിക്കുന്ന പുസ്തക പ്രദർശനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 24 വരെയാണ് പ്രദർശനം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷകൾ വൈകുന്നു, പഠന സാമഗ്രികൾ യഥാസമയം ലഭിക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ വ്യാജമാണെന്ന് വൈസ് ചാൻസലർ ജഗദീരാജ്. യുജിസി നിർത്തലാക്കിയ പ്രൈവറ്റ് രജിസ്ട്രേഷൻ സമ്പ്രദായം നിയമവിരുദ്ധമായി തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചില സ്വകാര്യ വിദ്യാഭ്യാസ ഏജൻസികളാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കന്നുകാലികളിലെ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് പരിശീലന കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. പ്രതിരോധ കുത്തിവയ്പ്പ് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്ന ഭാരത് പശുധൻ പോർട്ടലിന്റെ പരിശീലന പരിപാടിയും നടക്കും. നാളെ മുതൽ ജൂലൈ 10 വരെ കർഷകരുടെ വീടുകളിൽ എത്തി 4 മാസത്തിനു മുകളിൽ പ്രായമുള്ള കന്നുകാലികൾക്കാണ് സൌജന്യ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നത്. പാലക്കാട് ജില്ലയിലെ കരിമ്പനകളെ സംരക്ഷിച്ച് നിലനിർത്താനുള്ള പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് രൂപം നൽകുന്നു. ജില്ലയുടെ ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇത് സംബന്ധിച്ച് ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 30 യോഗം ചേരും. ഈ യോഗത്തിൽ പദ്ധതിയുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ തയ്യാറാക്കും. പാലക്കാടിന്റെ കാലാവസ്ഥ ജലസംരക്ഷണത്തിന് കരിമ്പനങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്താണ് ഇത്തരമൊരു പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിനായി ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഫാമുകളിൽ വിത്തുകൾ ശേഖരിച്ച് കരിമ്പന തൈകൾ തയ്യാറാക്കും. നദീതീരങ്ങളിലും കനാൽ ബണ്ടുകൾ ഉൾപ്പെടെ പുറംപോക്ക് സ്ഥലങ്ങളിലും പനവിത്തുകൾ വിതച്ചും മരങ്ങൾ വളർത്താൻ പദ്ധതിയുണ്ട്.
0: ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന ബജറ്റിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം നാളെ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 11 മണിക്ക് 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിന് പുറമെ ഉച്ചയ്ക്ക് 12:30 വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ 15 മിനിറ്റ് വീതമായിരിക്കും. രാത്രി 9:15 സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള പ്രത്യേക പരിപാടിയും പ്രക്ഷേപണം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിൽ എത്തി. അഗത്തി വിമാനത്താവളത്തിൽ എത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. വികസിത് ഭാരത് സങ്കൽപ് സമ്മേളൻ, പ്രകൃതി പദയാത്ര തുടങ്ങിയ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് ഈ മാസം 29 ആലപ്പുഴ ചമ്പക്കുളം മൂലം ജലോത്സവം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ.
3: ചെറുതന, ചമ്പക്കുളം, അരോമ, ആയാപറമ്പ്, വലിയ ദിവാഞ്ചി, നടുവിലപ്പറമ്പൻ, ശ്രീവിനായകൻ എന്നീ ചുണ്ടമ്പള്ളങ്ങളാണ് ഇക്കുളത്തെ ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ മത്സരിക്കുന്നത്. വെപ്പ്, ഓടി എന്നീ ചെറുവള്ളങ്ങൾ വിഭാഗത്തിലായി 6 വള്ളങ്ങളും മത്സരരംഗത്തുണ്ടാവും. മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളുടെ ട്രാക്ക് ആൻഡ് ഹിറ്റ്സ് നിശ്ചയിച്ചു. ക്യാപ്റ്റൻസ് ക്ലിനിക്കും നടന്നു. വിവിധ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനവും തുടങ്ങി. ഇക്കൊല്ലം മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങൾക്കുള്ള ബോണസിൽ 10% വർധനവുമുണ്ട്.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി. യോഗാ ദിനത്തോടനുബന്ധിച്ച് നാഷണൽ ആയുഷ് മിഷനു കീഴിലെ ആയുഷ് ക്ലബ് അംഗങ്ങളെ പങ്കെടുപ്പിച്ച് യോഗ ഡെമോൺസ്ട്രേഷനും ഒരുക്കും. വിവിധ ജില്ലകളിലും പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. ഓൺലൈനായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ ആവശ്യമായ സഹായം ഇവിടെ നിന്ന് ലഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം ഇന്ന് രാത്രി 9:30 നടക്കും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് UAE ഭരണകൂടം നിരോധിച്ചു. പുതിയ നിയന്ത്രണത്തിന് UAE മന്ത്രിസഭ അംഗീകാരം നൽകി. ഡിജിറ്റൽ മേഖലയിൽ കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. PM വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി BD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജനക്ഷേപ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത് കേരളം. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ എത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റമെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം

സാന്ദ്യരാഗങ്ങൾ. സായന്തനത്തിന്റെ പട്ടുപരവതാനിമേൽ ആരോ കുടഞ്ഞിട്ട വെള്ളാരം കല്ലുപോലെ നക്ഷത്രങ്ങൾ പൊട്ടിമുളയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങിങ്ങ് ഓരോന്നു മാത്രം. രാവേറെ ചെല്ലുമ്പോൾ ആകാശത്തെ നിറയ്ക്കുന്ന പ്രകാശസഞ്ചയങ്ങൾ, സന്ധ്യയ്ക്ക് പൊടിക്കുന്ന വെളിച്ചത്തിന്റെ പൂവാങ്കുരുന്നുകൾ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ ഇനി ഒരു മീരാഭജൻ.

സാന്ധ്യപ്രകാശത്തിൽ നാം കണ്ട സ്വപ്നങ്ങൾ ശാരദാകാശത്തിൽ താരങ്ങളായി മിന്നി. സന്ധ്യയെ നാം സാക്ഷി നിർത്തി പ്രണയിച്ച മോഹനരാഗ നിമിഷങ്ങളൊക്കെയും മിന്നാമിനിങ്ങുകളായി, മനസ്സിന്റെ പൊന്നോണത്തുമ്പികളായി. ഹൃദയഹാരിയായ ഒരു പ്രണയലേഖനം. സാന്ധ്യ സമ്മോഹനമായ ശോണിമയിൽ അതലിഞ്ഞു ചേരുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം.

സന്ധ്യമയങ്ങും നേരം, ഗ്രാമചന്ത പിരിയും നേരം. വാക്കുകൊണ്ട് കവി ചിത്രം വരയ്ക്കുന്നു. എന്റെ നാടിന്റെ നേർക്കാഴ്ച. എവിടെ നിന്നൊക്കെയോ മണിമുഴങ്ങുന്നു. അവിസ്മരണീയമായ സുഗന്ധസ്മൃതികൾ, കൂടണയാൻ വെമ്പുന്ന കിളികൾ, ഒറ്റയ്ക്കായി പോയ ഒരു പേടമാൻ. കാതരമായ അതിന്റെ കണ്ണുകളിൽ സന്ധ്യ സംശോഭിതമാകുന്നു. സന്ധ്യരാഗത്തിൽ അടുത്ത ഗാനം കെ.ജെ. യേശുദാസ് ആലപിച്ചത്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സംവദിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എന്റെ പേര് പാർവതി, ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നായിരുന്നു. ഏക്കുവില്ലൻ സിനിമയെന്ന് തേരികലിയ പാട്ടാണ് വേണ്ടത്. കാരണം ഇതെന്റെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. അതുകൊണ്ട് ഞാനിതെന്റെ ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

എൻ്റെ പേര് അക്ഷിത. ഞാൻ കുഴത്തറയിൽ നിന്നാണ് വരുന്നത്. കരുണാസായി റേഡിയോയിൽ നിന്ന് ജില്ലൻ്റെ ഒരു കാതലിൻ്റെ പടത്തിൽ മുംബൈ വായ നൻബൈ വായ എന്ന് പാട്ടിടാൻ വേണ്ടി കേൾക്കും.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പാരീസിൽ നടക്കുന്ന വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവ കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് UAE. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും സ്വിറ്റ്സർലാൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിനെക്കുറിച്ച് ഗോത്ര സമൂഹങ്ങളിൽ നിന്ന് പഠിക്കാൻ സമൂഹത്തിന് കഴിയണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മധ്യപ്രദേശിലെ ബേതൂലിൽ ആദിവാസി സമൂഹങ്ങളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സാമൂഹിക ഉത്തരവാദിത്വ ബോധത്തോടെ ഒരു വ്യക്തി തന്റെ പ്രവർത്തന മേഖലയിൽ സജീവമാകുമ്പോഴാണ് യഥാർത്ഥ ശാക്തീകരണം സംഭവിക്കുന്നത് എന്ന് ശ്രീമതി മുർമു പറഞ്ഞു. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിൽ നടക്കുന്ന വിവാടെക് 2026 ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, കൃഷി തുടങ്ങിയ മേഖലകളിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇന്ത്യ കൈവരിച്ച ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ബഹിരാകാശ സാങ്കേതിക വിദ്യയിലും ആണവോർജ്ജത്തിലും കൈവരിച്ച നേട്ടങ്ങളിലൂടെ മനുഷ്യന്റെ കഴിവുകളുടെ അതിരുകൾ ഇന്ത്യ വ്യാപിപ്പിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു.
1: In the last decade, India has been going through a rapid transformation that is powered by technology. From creating the world's largest digital identity system to the world's largest digital payment platforms, we are using technology at a massive scale for financial inclusion, education, telemedicine, agriculture.
0: പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷ സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ഇന്ന് ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ പ്രക്രിയയിൽ സമഗ്രത, സുതാര്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കുമെന്നും യോഗത്തിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. NTA ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ സംസ്ഥാനങ്ങളിലുടനീളം വിന്യസിക്കുമെന്ന് ശ്രീ പ്രധാൻ പറഞ്ഞു. നീറ്റ് യു ജി പരീക്ഷയ്ക്ക് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ വിദ്യാർത്ഥികൾ ശാന്തരായിരിക്കണമെന്നും തങ്ങൾ

0: തയ്യാറെടുപ്പുകളിൽ വിശ്വാസമർപ്പിക്കണമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വിദ്യാർത്ഥികൾക്ക് മാനസികാരോഗ്യ പിന്തുണയ്ക്കായി 1446 എന്ന നമ്പറിൽ മാനസ് ഹെൽപ്പ് ലൈൻ ലഭ്യമാണ്. പരീക്ഷയിൽ ക്രമക്കേടുകൾ നടത്താനുള്ള ഏത് ശ്രമത്തെയും കർശനമായി നേരിടുമെന്ന് NTA വ്യക്തമാക്കി. കഴിഞ്ഞ 12 വർഷത്തെ ഇന്ത്യയുടെ മാറ്റത്തിന്റെ ചരിത്രം എന്നത് രാജ്യത്തെ യുവജനങ്ങളുടെ കൂടി ചരിത്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ എഴുതിയ ലേഖനം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ, നൈപുണ്യ വികസനം, നൂതനാശയങ്ങൾ, സംരംഭകത്വം എന്നിവയിലുണ്ടായ അഭൂതപൂർവമായ നിക്ഷേപങ്ങൾ അമൃത തലമുറയ്ക്ക് തങ്ങളുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാൻ അവസരമൊരുക്കിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 23-ാമത് ഗഡു ശനിയാഴ്ച പശ്ചിമബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലുള്ള താരകേശ്വറിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. രാജ്യത്തുടനീളമുള്ള 9.44 കോടിയിലധികം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപ നേരിട്ട് കൈമാറുമെന്ന് കൃഷി കർഷകക്ഷേമ മന്ത്രാലയം അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയ സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് ചെന്നൈ ആകാശവാണിയിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് ഡോക്ടർ ആർ ശ്രീധറിനെ ആദരിച്ചു. പ്രക്ഷേപണ രംഗത്തും സയൻസ് കമ്മ്യൂണിക്കേഷൻ മേഖലയിലും അദ്ദേഹം നൽകിയ സംഭാവനകളെ മുൻനിർത്തിയായിരുന്നു ആദരിക്കൽ. ചടങ്ങിൽ സംസാരിച്ച ആകാശവാണി ദൂരദർശൻ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ ഡോക്ടർ ആർ ശ്രീധറിനെ ഇന്ത്യൻ പ്രക്ഷേപണ രംഗത്തെ സവിശേഷ വ്യക്തിത്വമെന്ന് വിശേഷിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് BJP അംഗം BB ഗോപകുമാർ അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ശബരിമല സ്വർണ്ണ അപഹരണ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. കേസിന്റെ അന്വേഷണ ചുമതലയുള്ള S ശശിധരൻ നേരിട്ടെത്തി മുദ്രവെച്ച കവറിലാണ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസിൽ കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് സംഘം അറിയിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ 10 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നു. കൊച്ചിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ചില പ്രമുഖ ആശുപത്രികളും ED പരിശോധന നടത്തുന്നുണ്ട്. അവയവക്കടത്തുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ, സംശയാസ്പദമായ ബാങ്ക് അക്കൌണ്ടുകൾ, ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ശൃംഖലകൾ എന്നിവയെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ TV ED വീണ്ടും ചോദ്യം ചെയ്യും. ഇതിനായി വീണ്ടും സമൻസ് അയയ്ക്കും. കൃത്യമായ രേഖകൾ ഹാജരാക്കാത്തതും മറുപടികൾ തൃപ്തികരമല്ലാത്തതുമാണ് ED നീക്കത്തിന് പിന്നിൽ. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.

0: കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ ഇതുവരെ 63 ലക്ഷത്തിലധികം പേരെ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയിലൂടെ ഔദ്യോഗിക തൊഴിൽ മേഖലയുടെ ഭാഗമാക്കാൻ സാധിച്ചതായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിൽ 30% പേർ സ്ത്രീകളാണ്. പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ച സ്ഥാപനങ്ങളിൽ 80% 25 താഴെ തൊഴിലാളികളുള്ള ചെറുകിട സംരംഭങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാളത്തെ ചടങ്ങിൽ 15 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ആനുകൂല്യങ്ങൾ നേരിട്ട് കൈമാറുമെന്നും അദ്ദേഹം അറിയിച്ചു. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയത്ത് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് 4:30 നടക്കുന്ന പരിപാടിയിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ വി വി രാജേഷ്, എംഎൽഎമാരായ രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് UAE. സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 15 വയസ്സായി നിജപ്പെടുത്തുന്ന പുതിയ നിയന്ത്രണത്തിന് UAE മന്ത്രിസഭ അംഗീകാരം നൽകി. കുട്ടികൾക്ക് സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ആരംഭിക്കാനോ പ്രവർത്തിപ്പിക്കാനോ അനുമതി ഉണ്ടായിരിക്കില്ല. ഡിജിറ്റൽ മേഖലയിൽ കുട്ടികളുടെ സംരക്ഷണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പാരീസിൽ നടക്കുന്ന വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് UAE. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

0: മാനസം, മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. ബ്രിട്ടീഷ് മനഃശാസ്ത്രജ്ഞനായ ഡൊണാൾഡ് വിന്നിക്കോട്ടാണ് ഗുഡ് ഇനഫ് പാരന്റിംഗ് എന്ന സിദ്ധാന്തം അവതരിപ്പിച്ചത്. മാതാപിതാക്കൾ പൂർണതയുള്ളവരാകാൻ ശ്രമിക്കുന്നതിനേക്കാൾ കുട്ടികൾക്ക് സ്നേഹവും സുരക്ഷിതത്വവും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നതാണ് അവരുടെ വളർച്ചയ്ക്ക് ഉചിതമെന്ന് ശാസ്ത്രം അടിവരയിടുന്നു. ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ മക്കൾക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ നൽകണമെന്നാണ്. വലിയ കളിപ്പാട്ടങ്ങൾ, വിദേശയാത്രകൾ, മികച്ച വസ്ത്രങ്ങൾ, ഇതെല്ലാം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ ഒരു പരാജയപ്പെട്ട അച്ഛനോ അമ്മയോ ആണെന്ന് പലരും സങ്കടപ്പെടാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മുതിരുമ്പോൾ അവർ ഓർത്തുവെക്കുന്നത് നിങ്ങൾ അവർക്ക് വാങ്ങിക്കൊടുത്ത കളിപ്പാട്ടങ്ങളല്ല, മറിച്ച് നിങ്ങളോടൊപ്പം ചെലവഴിച്ച ആ നിമിഷങ്ങളെയാണ്. മനഃശാസ്ത്ര പഠനങ്ങൾ പറയുന്നത് ഒരു കുട്ടി തന്റെ വീടിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് അവിടുത്തെ അന്തരീക്ഷം ആണെന്നാണ്. നിങ്ങൾ അവരെ എത്രത്തോളം ശ്രദ്ധിച്ചു, അവർ പറയുന്നത് എത്രത്തോളം ക്ഷമയോടെ കേട്ടു, അവർക്ക് സങ്കടം വന്നപ്പോൾ നിങ്ങൾ എങ്ങനെ അവരെ ചേർത്ത് പിടിച്ചു എന്നതിലാണ് കാര്യം. പണമോ സൗകര്യങ്ങളോ നൽകാൻ കഴിയുന്നതിനേക്കാൾ വലിയൊരു നിക്ഷേപമാണ് കുഞ്ഞിന് നിങ്ങൾ നൽകുന്ന ഈ സുരക്ഷിത ബോധം. നമ്മൾ ആരും റോബോട്ടുകളല്ല. തിരക്കേറിയ ജീവിതത്തിനിടയിൽ നമുക്ക് ദേഷ്യം വന്നേക്കാം, ചിലപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളോട് പൊട്ടിത്തെറിച്ചേക്കാം. എന്നാൽ അവിടെയാണ് ക്ഷമ എന്ന പാഠം തുടങ്ങുന്നത്. തെറ്റുപറ്റിയാൽ കുഞ്ഞിനോട് സോറി പറയാൻ മടിക്കാത്ത മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെയും തെറ്റുകൾ തിരുത്താൻ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ വീഴ്ചകളല്ല, മറിച്ച് ആ വീഴ്ചകൾക്ക് ശേഷം നിങ്ങൾ അവരോട് കാണിക്കുന്ന കരുണയും സ്നേഹവുമാണ് അവരുടെ മനസ്സിൽ എന്നും നിലനിൽക്കുക. വലിയ ആഘോഷങ്ങളെക്കാൾ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് ദിവസവും ആവർത്തിക്കുന്ന ചെറിയ കാര്യങ്ങളാണ്. ഉറങ്ങാൻ നേരത്തുള്ള ഒരു കഥ പറച്ചിൽ, വൈകുന്നേരത്തെ ഒരു ചെറിയ നടത്തം, അല്ലെങ്കിൽ ഒന്നിച്ചിരുന്നുള്ള ഭക്ഷണം, ഈ ലളിതമായ ചടങ്ങുകളാണ് കുഞ്ഞിന്റെ ലോകത്തെ മനോഹരമാക്കുന്നത്. ഈ നിമിഷങ്ങളിലാണ് അവർ തങ്ങൾ സ്നേഹിക്കപ്പെടുന്നു എന്ന വിശ്വാസം നേടിയെടുക്കുന്നത്. നല്ല പാരന്റിംഗ് എന്നാൽ എപ്പോഴും ഉപദേശിക്കലല്ല, പകരം കുട്ടി പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കലാണ്. അവരുടെ ചെറിയ പരാതികളും സന്തോഷങ്ങളും വലിയ ഗൗരവത്തോടെ കേൾക്കുമ്പോൾ അവർക്ക് നിങ്ങളിൽ ഒരു വലിയ സുഹൃത്തിനെ ലഭിക്കുന്നു. ഈ വിശ്വാസമാണ് നാളെ അവർക്ക് ലോകത്തെ നേരിടാനുള്ള ഏറ്റവും വലിയ കരുത്ത്. ഒരു സൂപ്പർ ഹീറോ ആകാൻ ശ്രമിക്കാതെ നിങ്ങളുടെ കുഞ്ഞിന് സ്നേഹമുള്ള ഒരു അച്ഛനും അമ്മയുമായിരിക്കാൻ ശ്രമിക്കുക. തെറ്റുകൾ പറ്റുന്നതിലോ സൗകര്യങ്ങൾ കുറയുന്നതിലോ വിഷമിക്കേണ്ട. നിങ്ങൾ നൽകുന്ന സ്നേഹവും കരുതലും ക്ഷമയും തന്നെയാണ് അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സ്വത്ത്. സ്നേഹം നിറഞ്ഞ ഒരു വീടാണ് ഒരു കുഞ്ഞിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സ്വർഗം.
1: മാനസിക ലോകത്തിൽ ഇനി കേൾക്കാം ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് ആലീസ് ഇൻ വണ്ടർലാൻഡ് സിൻഡ്രോം എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം.

മാനസിക ലോകത്തിൽ ഇനി ആലീസ് ഇൻ വണ്ടർലാൻഡ് സിൻഡ്രോം എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. നമ്മുടെ കൈകളിൽ ഇന്ന് ഒരു വിരൽ തുമ്പിൽ ലോകം ഒതുങ്ങിയിരിക്കുകയാണ്. അറിവിന്റെ ഈ പ്രളയം ജീവിതം എളുപ്പമാക്കുന്നതിനൊപ്പം പുതിയ വെല്ലുവിളികളും സൃഷ്ടിക്കുന്നുണ്ട്. അത്തരത്തിൽ 21-ാം നൂറ്റാണ്ടിലെ മാനസികാരോഗ്യ രംഗത്തെ ഒരു പ്രധാന വെല്ലുവിളിയാണ് ഇന്റർനെറ്റിലെ രോഗനിർണയം അഥവാ സൈബർ കോൺഡ്രിയ. ചെറിയൊരു തലവേദന വന്നാൽ പോലും ഡോക്ടറെ കാണുന്നതിന് മുൻപ് ഗൂഗിളിൽ തിരയുന്ന ശീലം ഇന്ന് പലർക്കുമുണ്ട്. ഈ തിരച്ചിൽ എങ്ങനെയാണ് ഒരു ആരോഗ്യപരമായ ജിജ്ഞാസയിൽ നിന്ന് ഗുരുതരമായ രോഗഭീതിയിലേക്കും

0: കാരണങ്ങൾ. ഉദാഹരണത്തിന്, തലവേദനയ്ക്ക് കാരണം ഉറക്കമില്ലായ്മ എന്നത് ഒഴിവാക്കി ഏറ്റവും മാരകമായ രോഗത്തെ, ഉദാഹരണത്തിന് ബ്രെയിൻ ട്യൂമർ മാത്രം വിശ്വസിക്കുക. വിദഗ്ധ ഡോക്ടർ രോഗമില്ലെന്ന് ഉറപ്പിച്ചാൽ പോലും ഇന്റർനെറ്റിൽ കണ്ട വിവരങ്ങളാണ് ശരിയെന്ന് വിശ്വസിക്കുക. ഈ തിരച്ചിൽ കാരണം ഉത്കണ്ഠാകുലമാവുകയും ദൈനംദിന ജീവിതത്തിലെ ശ്രദ്ധയെ ബാധിക്കുകയും ചെയ്യുക എന്നിവയാണ് സൈബർ കോൺഡ്രിയയുടെ ലക്ഷണം. ചുമ വന്ന ഒരാൾ അതിനെക്കുറിച്ച് ഗൂഗിളിൽ തിരയുന്നു. ആദ്യത്തെ ഏതാനും ഫലങ്ങൾ ജലദോഷം എന്നായിരിക്കും. എന്നാൽ അയാൾ അടുത്ത പേജുകളിലേക്ക് പോകുമ്പോൾ ശ്വാസകോശ അർബുദം, ന്യൂമോണിയ തുടങ്ങിയ മാരക രോഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കാണുന്നു. ഉടൻ തന്നെ അയാൾക്ക് ശ്വാസം മുട്ടൽ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങുന്നു. ചുമ ഒരു സാധാരണ വൈറൽ അണുബാധ ആയിരിക്കുമ്പോൾ പോലും അയാൾ മാരകമായ രോഗിയാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങുന്നു. സൈബർ കോൺഡ്രിയ ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യം മാത്രമല്ല, നമ്മുടെ ആരോഗ്യ സംവിധാനത്തെയും സാമൂഹിക ബന്ധങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഇന്റർനെറ്റ് തിരച്ചിൽ താൽക്കാലിക ആശ്വാസം നൽകിയേക്കാം, പക്ഷേ ഒടുവിൽ അത് കൂടുതൽ ഭയത്തിലേക്കാണ് നയിക്കുന്നത്. ഈ ഉത്കണ്ഠ ദീർഘകാലത്തേക്ക് തുടരുമ്പോൾ അത് വിഷാദരോഗത്തിന് കാരണമാവുകയോ നിലവിലുള്ള മാനസിക പ്രശ്നങ്ങളെ വഷളാക്കുകയോ ചെയ്യാം. നിരന്തരമായ രോഗഭയം കാരണം സന്തോഷകരമായ നിമിഷങ്ങളിൽ പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരുന്നു. രോഗി ഇന്റർനെറ്റിൽ വായിച്ച വിവരങ്ങളുമായി ഡോക്ടറുടെ അടുത്തെത്തുന്നു. ഡോക്ടർക്ക് രോഗിയെ ചികിത്സിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഇന്റർനെറ്റ് വിവരങ്ങൾ തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നു. രോഗി ഡോക്ടറുടെ വൈദഗ്ധ്യത്തിൽ വിശ്വസിക്കാതെ സ്വന്തം ഗൂഗിൾ നിർണയത്തിൽ ഉറച്ചു നിൽക്കുന്നത് ചികിത്സാ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നു. ചിലർ ഇന്റർനെറ്റിലെ തെറ്റായ വിവരങ്ങളെ ആശ്രയിച്ച് സ്വയം ചികിത്സയ്ക്ക് മുതിരുകയും അപകടകരമായ മരുന്നുകളോ ചികിത്സാരീതികളോ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഒരു സാധാരണ വയറുവേദനയ്ക്ക് ഗൂഗിളിൽ കണ്ട ഒരു അപൂർവ രോഗത്തിന്റെ മരുന്ന് സ്വന്തമായി വാങ്ങിക്കഴിക്കുന്നത്. ഒരു പ്രത്യേക രോഗത്തെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിൽ തെറ്റായ ഭീതി പടർത്തുമ്പോൾ അത് കൂട്ടായ ഉത്കണ്ഠയ്ക്കും അഥവാ മാസ് ആങ്സൈറ്റിക്കും പരിഭ്രാന്തിക്കും കാരണമാവുകയും ചെയ്യുന്നു. സൈബർ കോൺഡ്രിയയെ മറികടക്കാനും ഇന്റർനെറ്റിനെ വിവേകത്തോടെ ഉപയോഗിക്കാനും നമുക്ക് ചില പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ സാധിക്കും. ഒരു രോഗലക്ഷണത്തെക്കുറിച്ച് തിരയാൻ ഒരു ദിവസം 10-15 മിനിറ്റ് മാത്രം അനുവദിക്കുക. അതിനുശേഷം തിരച്ചിൽ പൂർണ്ണമായും നിർത്തുക. ലോകാരോഗ്യ സംഘടന, വിശ്വസ്തമായ മെഡിക്കൽ ജേണലുകൾ, അംഗീകൃത ആശുപത്രികളുടെ വെബ്സൈറ്റുകൾ എന്നിങ്ങനെയുള്ള വിശ്വസ്തമായ വെബ്സൈറ്റുകൾ മാത്രം വിവരങ്ങൾക്കായി ഉപയോഗിക്കുക. വിക്കിപീഡിയ പോലുള്ള പൊതു ഉറവിടങ്ങൾ ഒഴിവാക്കുക. ലഭിക്കുന്ന വിവരങ്ങളിൽ ഏറ്റവും സാധാരണമായ കാരണങ്ങൾക്കാണ് സാധ്യത കൂടുതൽ എന്ന് മനസ്സിലാക്കുക. മാരകമായ രോഗങ്ങൾ വളരെ അപൂർവമാണ്. നിങ്ങൾ ഒരു രോഗത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോൾ മനസ്സിനെ വർത്തമാനകാലത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. ധ്യാനം, മൈൻഡ്ഫുൾനെസ് എന്നിവ പരിശീലിക്കുക. ഒരു രോഗലക്ഷണം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഗൂഗിളിനോടല്ല, ഡോക്ടറോടാണ് ഉപദേശം തേടേണ്ടത് എന്ന ചിന്ത ഉറപ്പിക്കുക. രോഗി ഇന്റർനെറ്റിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുമായാണ് വരുന്നതെങ്കിൽ അവരെ പരിഹസിക്കാതെ അവരുടെ ഭയത്തെ അംഗീകരിക്കുക. രോഗലക്ഷണങ്ങൾ ഇന്റർനെറ്റിൽ പറഞ്ഞ കാര്യങ്ങളല്ലെന്ന് സ്ഥാപിക്കാൻ യുക്തിസഹമായ വിശദീകരണം നൽകുക. അറിവ് ഒരു ശക്തിയാണ്, പക്ഷേ അമിതമായതും അനിയന്ത്രിതവുമായ അറിവ് മാനസികാരോഗ്യത്തിന് ഭീഷണിയാണ്. സൈബർ കോൺഡ്രിയ എന്നത് വിവരസാങ്കേതിക വിദ്യയുടെ യുഗം നമുക്ക് തന്ന ഒരു മുന്നറിയിപ്പാണ്. നിങ്ങളുടെ മനസ്സിനെ ഇന്റർനെറ്റിന് അടിമപ്പെടുത്തരുത്. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് നിങ്ങളുടെ ഡോക്ടറും ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ വിവേകബുദ്ധിയുമാണ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി, അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

നമസ്കാരം, എന്റെ പേര് ദേവിശ്രീയാണ്. ഞാൻ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ NPD യെ കുറിച്ചാണ്. എന്തൊക്കെയാണ് NPD ഉള്ളവരിൽ കാണുന്ന ലക്ഷണങ്ങൾ? ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. അമിതമായ ആത്മ ആരാധന മറ്റുള്ളവരെക്കാൾ വലിയ സംഭവമാണെന്നോ കൂടുതൽ കഴിവുള്ളവനാണെന്നോ ഉള്ള ഒരു അമിതമായ ചിന്ത എപ്പോഴും ഇവരുടെ ഉള്ളിൽ ഉണ്ടാകും. മറ്റുള്ളവരുടെ ഫീലിംഗ്സ് മനസ്സിലാക്കാനുള്ള ഒരു കുറച്ചിൽ, ലളിതമായി പറഞ്ഞാൽ എമ്പതി വളരെ കുറവായിരിക്കും. മറ്റുള്ളവരുടെ വിഷമങ്ങളോ ആവശ്യങ്ങളോ മനസ്സിലാക്കാനോ അവരെ ബഹുമാനിക്കാനോ ഇവർക്ക് വലിയ താല്പര്യം കാണില്ല. എപ്പോഴും പ്രശംസ ആഗ്രഹിക്കുക. താൻ എവിടെ പോയാലും ആളുകൾ തന്നെ പുകഴ്ത്തണം, എല്ലാവരുടെയും ശ്രദ്ധ തന്റെ മേൽ ആയിരിക്കണം എന്ന് ഇവർ കടുത്ത രീതിയിൽ ആഗ്രഹിക്കും. വിമർശനങ്ങളോടുള്ള പേടി. പുറമേക്ക് ഭയങ്കര ആത്മവിശ്വാസം കാണിക്കുമെങ്കിലും ഉള്ളിൽ ഇവർക്ക് കടുത്ത അപകർഷതാബോധം ആയിരിക്കും. ആരെങ്കിലും ഒരു ചെറിയ കുറ്റം പറഞ്ഞാൽ പോലും ഇവർക്ക് അത് താങ്ങാൻ പറ്റില്ല, പെട്ടെന്ന് ദേഷ്യം വരും. ബന്ധങ്ങളിൽ വിള്ളലുകൾ. കുടുംബത്തിലോ സുഹൃത്തുക്കൾക്കിടയിലോ ഉള്ള റിലേഷൻഷിപ്പുകൾ ദീർഘകാലം നല്ല രീതിക്ക് കൊണ്ടുപോകാൻ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഇനി എന്തുകൊണ്ടാണ് ഈ അവസ്ഥ വരുന്നത്? നമ്മൾ വളരുന്ന സാഹചര്യം ഒരു പ്രധാന ഫാക്ടറാണ്. കുട്ടിക്കാലത്ത് മാതാപിതാക്കളിൽ നിന്ന് അമിതമായ പുകഴ്ത്തലുകൾ കിട്ടുന്നതോ അല്ലെങ്കിൽ നേരെ തിരിച്ച് കടുത്ത അവഗണനയും സ്നേഹക്കുറവും അനുഭവിക്കേണ്ടി വരുന്നതോ ഒക്കെ ഭാവിയിൽ ഈ അവസ്ഥയിലേക്ക് നയിക്കാം. ജനിതക ഘടകങ്ങൾ, അതായത് ജനറ്റിക്സ് ആണ്. കുടുംബത്തിൽ ആർക്കെങ്കിലും ഇത്തരം പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ ഉണ്ടെങ്കിൽ അത് അടുത്ത തലമുറയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. തലച്ചോറിലെ കെമിക്കലുകളുടെ വ്യതിയാനം, അതായത് ന്യൂറോബയോളജി എന്ന് പറയാം. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന തലച്ചോറിലെ ചില കെമിക്കലുകൾ ഇംബാലൻസ് കൊണ്ടും ഇത് സംഭവിക്കാം. ഇനി ഇതിനെന്താണൊരു പ്രതിവിധി? ഇങ്ങനെയുള്ള ആളുകളെ വെറുതെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്നതല്ല നമ്മൾ ചെയ്യേണ്ടത്. കൃത്യമായ തെറാപ്പികളിലൂടെ ഇവർക്ക് ഇവരുടെ ചിന്താഗതികളിലും മാറ്റം വരുത്താൻ പറ്റും. ഒന്നാമത്തേത് സൈക്കോതെറാപ്പിയാണ്. ഇതിൽ ടോക്ക് തെറാപ്പികളും കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലുള്ള രീതികളും നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. മറ്റുള്ളവരോട് എങ്ങനെ സഹാനുഭൂതിയോടെ പെരുമാറണമെന്നും സ്വന്തം ഈഗോ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നും ഇതിലൂടെ മനസ്സിലാക്കി കൊടുക്കാം. ഇനി മറ്റൊരു മാർഗമാണ് മരുന്നുകൾ. NPD പ്രധാനമായി പ്രത്യേക മരുന്നുകൾ ഇല്ലെങ്കിലും ഇതിന്റെ കൂടെ വരാൻ സാധ്യതയുള്ള ഡിപ്രഷൻ, ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മെഡിസിൻ നൽകാവുന്നതാണ്. അവസാനമായി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ളതാണ് മെന്റൽ ഹെൽത്തും. ഇത്തരം ബുദ്ധിമുട്ടുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെയോ സൈക്യാട്രിസ്റ്റിന്റെയോ സഹായം തേടാൻ മടിക്കരുത്. തുറന്ന് സംസാരിക്കാം, പരിഹാരങ്ങൾ കണ്ടെത്താം. ശാന്തമായ ഒരു മനസ്സ് എല്ലാവരുടെയും അവകാശമാണ്.

ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറിക്കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറിക്കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. October 9, 2013. അമിതമായ സ്നേഹം ഒരു രോഗമായി മാറിയാലോ? പങ്കാളി അനാവശ്യമായി സംശയിക്കുകയും ആ സംശയം ഒരു ഭ്രാന്തായി മാറുകയും ചെയ്യുന്ന അവസ്ഥ. ലോകപ്രശസ്ത നാടകകൃത്ത് ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോ. ഒഥല്ലോയ്ക്ക് ഭ്രാന്തമായ സ്നേഹമായിരുന്നു, പ്രണയമായിരുന്നു ഡസ്റ്റ്ബിണോട്. ആ ഭ്രാന്തമായ സ്നേഹം പക്ഷേ ഭ്രാന്തമായ സംശയമായി മാറി. ഒഥല്ലോ ഡസ്റ്റ്ബിനെ സംശയം മൂത്ത് കൊന്നു. ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോ എന്ന കഥാപാത്രത്തെ മുൻനിർത്തി മനഃശാസ്ത്രത്തിലേക്ക് കടം കൊണ്ട ഒരു പദമാണ് ഒഥല്ലോ സിൻഡ്രോം. ഇപ്പോൾ ക്ലിനിക്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്നത് ഒഥല്ലോയല്ല, മാധവനാണ്. മാധവൻ 50-കാരനായ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. ഭാര്യ സുനിത വീട്ടുജോലികളും മക്കളുടെ കാര്യങ്ങളുമായി കഴിയുന്ന ഒരു സാധാരണ സ്ത്രീ. ഒരു 4 നാളായി എൻ്റെ ഉള്ളിൽ തീയാണ് എന്ന സിനിമാ പാട്ടുപോലെ മാധവൻ്റെ മനസ്സിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു തീയാളി കത്തുകയായിരുന്നു. തൻ്റെ ഭാര്യയ്ക്ക് മറ്റാരോടോ ബന്ധമുണ്ട് എന്ന ഉറച്ച വിശ്വാസം. തുടക്കത്തിലിത് ചെറിയ വഴക്കുകളിലായിരുന്നു അവസാനിച്ചിരുന്നത്. എന്നാൽ പതുക്കെ മാധവൻ സുനിതയുടെ ഫോൺ രഹസ്യമായി പരിശോധിക്കാൻ തുടങ്ങി. അവരാരോട് സംസാരിക്കുന്നു, എന്തിനു ചിരിക്കുന്നു എന്നതിലായി മാധവൻ്റെ ശ്രദ്ധ. സുനിത മുറ്റമടിക്കാൻ ഇറങ്ങിയാൽ പോലും ആരെ കാണാനാണ് പുറത്തിറങ്ങുന്നത് എന്ന് ചോദിച്ച് മാധവൻ ബഹളമുണ്ടാക്കാൻ തുടങ്ങി. ഒരു സ്ത്രീക്ക് ഇതൊക്കെ എങ്ങനെയാണ് സഹിക്കാനാവുക? സുനിത എന്നോട് ചോദിച്ചു. ഒരു ദിവസം സുനിതയുടെ സാരിയിൽ കണ്ട ഒരു ചെറിയ നൂൽ കഷ്ണം പോലും മറ്റൊരു പുരുഷന്റെ സാമീപ്യത്തിൻ്റെ തെളിവായി മാധവൻ വ്യാഖ്യാനിച്ചു. വീട്ടിലെ ജനലുകളും വാതിലുകളും അടച്ചിടാൻ അയാൾ നിർബന്ധിച്ചു. പല ജനലുകളും അയാൾ തന്നെ ചുറ്റിക കൊണ്ട് ആണിയടിച്ചു ഉറപ്പിച്ചു. സുനിത എത്ര സത്യം പറഞ്ഞിട്ടും കരഞ്ഞു പറഞ്ഞിട്ടും മാധവൻ്റെ ഉള്ളിലെ ആ സംശയരോഗം മാറിയില്ല. ചില വിത്തുകൾ അങ്ങനെയാണ്, അത് വീണാൽ സമയത്തെടുത്തു മാറ്റിയില്ലെങ്കിൽ അത് വേരുപിടിക്കും. അത് തണ്ടുകളാകും, ഇലകളാകും, വളരും. പിന്നെ വേരോടെ പിഴുതെറിയാൻ വലിയ പാടാവും. ഒടുവിൽ ആ കുടുംബം തകർച്ചയുടെ വക്കിലെത്തിയപ്പോഴാണ് അവർ എൻ്റെ ക്ലിനിക്കിലെത്തുന്നത്. ഇത് ഒരുതരം ഡെലൂഷണൽ ഡിസോർഡർ ആണ്. യാതൊരു തെളിവുമില്ലാതെ തൻ്റെ പങ്കാളി ചതിക്കുന്നു എന്ന് ഒരാൾ ഉറച്ചു വിശ്വസിക്കുന്ന അവസ്ഥ. ഇതിനെ മോർബിഡ് ജലസി എന്നും വിളിക്കാറുണ്ട്. പങ്കാളിയുടെ ഓരോ നീക്കത്തെയും സംശയത്തോടെ നോക്കുക, നിരന്തരം ചോദ്യം ചെയ്യുകയും തെളിവുകൾക്കായി തിരയുകയും ചെയ്യുക, പങ്കാളിയെ മറ്റുള്ളവരുമായി ഇടപഴകുന്നതിൽ നിന്ന് വിലക്കുക, പങ്കാളിയുടെ വസ്ത്രം, ഫോൺ, ബാഗ് എന്നിവ നിരന്തരമായി പരിശോധിക്കുക എന്നതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. മാധവൻ്റെ കേസ് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറഞ്ഞ ആത്മവിശ്വാസം, അതായിരുന്നു ശരിക്കും അദ്ദേഹത്തിൻ്റെ പ്രശ്നം. ആത്മവിശ്വാസമേ ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. മുൻകാലങ്ങളിൽ കണ്ട ചില കുടുംബ പ്രശ്നങ്ങൾ അതുണ്ടായിരുന്നു കേട്ടോ, അതും പറയാതിരിക്കാൻ നിർവാഹമില്ല. അതൊക്കെയാണ് ഈ അവസ്ഥയ്ക്ക് കാരണമായി തീർന്നത് എന്ന് പറയാം. ചിലപ്പോൾ മസ്തിഷ്കത്തിലെ രാസവ്യതിയാനങ്ങളോ അമിതമായ മദ്യപാനമോ ഒക്കെ ഇതിലേക്ക് നയിക്കാം. മാധവൻ റിട്ടയർഡായിരുന്നു, അതും പട്ടാളത്തിൽ നിന്ന്. ഒരുവിധ മദ്യപാനവും ഉണ്ടായിരുന്നു. ഈ സംശയരോഗം ഒരു സ്വഭാവ ദൂഷ്യമല്ല, മറിച്ച് ചികിത്സ ആവശ്യമുള്ള ഒരു മാനസികാവസ്ഥയാണ്. കൃത്യമായ മരുന്നുകളിലൂടെയും കൗൺസിലിങ്ങിലൂടെയും മാധവനെ പോലെയുള്ളവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ദാമ്പത്യ ജീവിതത്തിൽ വിശ്വാസമാണ് പ്രധാനം.
എന്നാൽ ആ വിശ്വാസം സംശയത്തിന് വഴിമാറുമ്പോൾ അവിടെ സ്നേഹത്തിന് പകരം ഭയം മാത്രമാകും അവശേഷിക്കുക. അമിത സ്നേഹം ആപത്ശങ്കയ്ക്കിട വരുത്തും എന്ന് കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളത്തിൽ പറയുന്നത് വെറുതെയല്ല. അമിത സ്നേഹം എന്ന് പറയാവുന്ന പൊസസീവ്നെസ്, അതാണ് അമിത സംശയത്തിന് പലപ്പോഴും ഇടവരുത്തുന്നത്. ജോലിക്ക് പോലും പോകാതെ പങ്കാളിയോട് ഒട്ടി നിൽക്കുന്ന അവസ്ഥ, താൻ സംശയിക്കുന്ന ആളുകളോട് പങ്കാളി ഇടപെടാനുള്ള എല്ലാ പഴുതുകളും ബോധപൂർവം ഇവർ അടച്ചുകളയും. പങ്കാളിയുടെ വേണ്ടപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ തനിക്ക് പങ്കാളിയെക്കുറിച്ച് അങ്ങനെ യാതൊരുവിധ സംശയവുമില്ല എന്ന് ഇവർ തീർത്തു പറയും. സംശയത്തിൻ്റെ കരട് തലയിൽ കയറിയാൽ അത് ആഫ്രിക്കൻ പായൽ പോലെയാണ്, കാർന്ന് തിന്നുകളയും, കുടുംബജീവിതം താറുമാറാവും. സുനിത ചോദിച്ചത് ശരിയല്ലേ, സർ ഞാനപ്പോൾ പ്രതിയല്ലേ? അത് ഡയറക്റ്റായാലും ഇൻഡയറക്റ്റായാലും ഞാനൊരു പ്രതിയല്ലേ? ശരിയാണ്, സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷെ പാപമാണ് സുനിത, എനിക്ക് കഷ്ടം തോന്നി. സംശയിക്കുന്ന ആൾ ചോദിക്കുന്നത് തനിക്ക് വേണ്ടി പങ്കാളി ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല എന്നായിരിക്കും. എൻ്റെ അടുത്ത് വന്ന മറ്റൊരു കേസ് കൂടി പറയാതെ വയ്യ. സ്വന്തം വീട്ടിലെ തന്നെ ഒരാളുമായി തൻ്റെ ഭർത്താവിന് അടുപ്പമുണ്ട് എന്നായിരുന്നു സംശയം. അയാളുടെ സഹോദരൻ്റെ ഭാര്യയാണ്. അവർ ആ വീട്ടിലുള്ളപ്പോൾ അയാൾ അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഭാര്യയുടെ പക്ഷം. എല്ലാവരും ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ താൻ എങ്ങനെയാണ് അവിടെ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് ഭർത്താവ് ചോദിക്കുന്നു. അങ്ങനെ മാറി നിൽക്കുന്നുവെങ്കിൽ എന്താണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്നും അയാൾ ചോദിക്കുന്നു. ന്യായമായ ചോദ്യമാണത്. പക്ഷെ ഭാര്യ ചോദിക്കുന്നത് തനിക്കിങ്ങനെ ഒരു ചിന്തയുണ്ട് എന്ന് ഭർത്താവിന് അറിയാമല്ലോ, പിന്നെന്തുകൊണ്ടാണ് ചെറിയ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത്? ഞാൻ അവരോട് ചോദിച്ചു, എന്തു വിട്ടുവീഴ്ചയാണ് ഉദ്ദേശിക്കുന്നത്? അവർ പറഞ്ഞു, ഡോക്ടർ എനിക്ക് മനസമാധാനത്തോടെ ഇരുന്ന് ടി വി കാണണം, പുള്ളി വീട്ടിലുണ്ടെങ്കിൽ അതിന് കഴിയില്ല. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ആ സ്ത്രീ അവരുടെ റൂമിൽ കയറിപ്പോകും, അത് കഴിഞ്ഞു വന്നാൽ പോരെ ഇദ്ദേഹത്തിന്. ഞാൻ ചോദിച്ചു, അതുവരെ ഇദ്ദേഹം എവിടെ പോകും? പുള്ളിക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നൂടെ, അല്ലെങ്കിൽ കുറച്ചു നേരം ജംഗ്ഷനിൽ നിന്നൂടെ? എത്ര ആണുങ്ങൾ രാത്രി 10-11 മണിവരെ ജംഗ്ഷനിൽ നിൽക്കുന്നു? അങ്ങനെ ഒരു വിട്ടുവീഴ്ചയല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ, അപ്പോൾ അത് പാലിക്കാൻ പറ്റില്ല. അവൾ അവിടെ ഉള്ളപ്പോൾ തന്നെ ഇങ്ങേർക്ക് വീട്ടിൽ വരണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഞാനൊരു പൊട്ടിയായതുകൊണ്ടല്ലേ ഡോക്ടറെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. അവരുടെ ഉള്ളിൽ വീണ ഒരു ചിന്ത, ഒരു കനൽ, അത് അവരെ തന്നെ ആളി കത്തിക്കുകയാണ്. എനിക്ക് ആ മനുഷ്യനോട് കഷ്ടം തോന്നി. അയാൾക്ക് ജീവിതമില്ല, അതുപോലെ നേരത്തെ പറഞ്ഞ സുനിതയ്ക്കും ജീവിതമില്ല. ഒരു പരിധിവരെ അവർക്ക് തന്നെ അറിയാം അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന്. സുനിതയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്ന് മാധവൻ അറിയാം. ഈ പറഞ്ഞ കേസിലും അദ്ദേഹത്തിന് അങ്ങനൊരു പ്രശ്നമില്ല എന്ന് അവർക്കും അറിയാം. പക്ഷെ അവരുടെ ചിന്ത, അതവർക്ക് കളയാൻ വയ്യ. പകരം അവരെ കംഫർട്ട് സോണിൽ എപ്പോഴും നിർത്തണം. അതിന് അയാൾ ബസ് സ്റ്റാൻഡിൽ നിന്നാലെന്താ, ജംഗ്ഷനിൽ നിന്നാലെന്താ, താൻ എപ്പോഴും കംഫർട്ടായിരിക്കണം. സംശയരോഗമാണ് തനിക്ക് എന്ന് യാതൊരു കാരണവശാലും അവർ സമ്മതിക്കുകയുമില്ല. ഇത്തരക്കാർക്ക് സ്ഥിരമായി ഒരു ഡയലോഗുണ്ട്, നിങ്ങൾക്ക് എന്നെ ഭ്രാന്തിയാക്കിയപ്പോൾ സമാധാനമായല്ലോ, അല്ലെങ്കിൽ നിനക്കെന്നെ ഭ്രാന്തനാക്കിയപ്പോൾ സമാധാനമായല്ലോ. എന്തായാലും മാധവനെ ഞങ്ങൾ ചികിത്സിച്ചു. ആ ചികിത്സ വളരെ എളുപ്പവുമാണ്. കുറച്ച് മരുന്നൊക്കെ കൊടുക്കേണ്ടതായി വന്നു. സംശയരോഗത്തിൽ നിന്ന് മാറിയപ്പോൾ വലിയ കരച്ചിലായി, ഭയങ്കര വിഷമമായി. ഞാൻ എന്തൊക്കെ എൻ്റെ ഭാര്യയെ പറഞ്ഞു, അവൾ എന്തുമാത്രം വിഷമിച്ചു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു. ഇപ്പം എനിക്ക് മനസ്സിലായി എന്താ അവൾക്ക് മിണ്ടാട്ടമില്ലാതായത് എന്നൊക്കെ മാധവൻ പറഞ്ഞു. ഭാര്യയ്ക്കും നല്ല കൗൺസിലിംഗ് കൊടുക്കേണ്ടതായി വന്നു. എന്തിനധികം പറയുന്നു, എനിക്കറിയാം. ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ തങ്കസൂര്യൻ ഉദിച്ചു നിൽക്കുന്നു, സന്തോഷത്തിൻ്റെ പൊൻപ്രഭ പരത്തിക്കൊണ്ട്. ഇങ്ങനെ സന്തോഷത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും എത്രയോ കഥകൾ ഈ ഡയറി കുറിപ്പുകളിൽ പടർന്നു കിടക്കുന്നു. അതൊക്കെ മറ്റൊരവസരത്തിൽ മാനസിക ലോകത്തിൽ പിന്നാലെ പറയാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത് കണ്ടാൽ പൂവുകൾ ഉറങ്ങുന്നത് പോലെ തോന്നും. അത്രയേറെ നിഷ്കളങ്കമായി ഒരു തളിരിലെ പോലെ അവർ ഉറങ്ങിക്കിടക്കും. പൂവിരിയുന്നത് പോലെ ഉണർന്നു വരും. ശൈശവം കഴിഞ്ഞാൽ ഇത്രയും നിഷ്കളങ്കമായി ഉറങ്ങാനാവുമോ? മുത്തശ്ശി ഉറങ്ങുന്നത് നോക്കി നിന്നിട്ടുണ്ട്. ഒരു കുഞ്ഞുറങ്ങുന്നത് പോലെയാണത്, ഒരു പൂവുറങ്ങുന്നത് പോലെയാണത്. മുത്തശ്ശിനുറങ്ങുന്നത് കണ്ടു നിന്നാൽ താരാട്ട് പാടാൻ തോന്നും. താരാട്ട് കേട്ടുറങ്ങിയ കാലം മറന്നു എന്ന് പറയാൻ പറ്റില്ല. ശൈശവവും ഓർത്തെടുക്കാൻ എന്തുകൊണ്ടോ നമുക്ക് കഴിയില്ല. എന്നാലും പിന്നീട് നല്ല താരാട്ടുപാട്ടുകൾ കേൾക്കുമ്പോൾ അജ്ഞാതമായ ആ കാലത്തിലേക്ക് താരാട്ടുപാട്ടുകൾ നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. ചില പാട്ടുകൾ കേട്ടാൽ അത് കേട്ടുറങ്ങാൻ തോന്നും. താരാട്ടുപാട്ടുകൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങുക. ഏറെ നടന്നു തളർന്നതല്ലേ, വഴി ഏതെന്നറിയാതുഴന്നതല്ലേ. ONV യുടെ കാവ്യശകലമാണ് കരുതലിൻ്റെ, സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ ഭാവമാർന്ന വരികൾ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൊങ്കുയിലേ, എന്നോമുലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഇത്രയും മനോഹരമായ ഒരു ഭാവഗാനം ലോകത്തൊരിടത്തും ഉണ്ടാവില്ലെന്ന് തോന്നിയിട്ടുണ്ട്. ഉറക്കത്തെ സംബന്ധിച്ച സുന്ദര ഗാനങ്ങൾ. എപ്പോൾ കേട്ടാലും കിടന്നുറങ്ങാൻ തോന്നുന്ന ഈ ഗാനം ഇഷ്ടം അത്രമേ.

മസ്തിഷ്കത്തിൻ്റെ വിശ്രമമാണ് ഉറക്കമെന്ന് പറയും. മസ്തിഷ്കം അങ്ങനെ വിശ്രമിക്കാറൊന്നുമില്ലെങ്കിലും മനസ്സിൻ്റെ ആരോഗ്യത്തിന് ഉറക്കം നല്ലത് തന്നെയാണ്. മനസ്സിന് പ്രയാസമുണ്ടാകുമ്പോൾ ഉറക്കമാണ് ആദ്യം നഷ്ടപ്പെടുന്നത്. ഒന്നുറങ്ങിയാൽ എല്ലാം ശരിയാകും എന്നത് ഒരു പഴമൊഴ് പോലെ നമ്മൾ പറയാറുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികളെയാണ് നമ്മൾ കാളരാത്രികൾ എന്ന് പറയുന്നത്. പക്ഷേ അതിന് കാളയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയില്ല. രാവും പകലും വ്യത്യാസമില്ലാതെ ഭരിക്കുന്ന ദേവത എന്ന അർത്ഥത്തിൽ നവരാത്രിയുടെ 7-ാം ദിവസത്തെയാണ് കാളരാത്രി എന്ന് പറയുന്നത്. അന്ന് രാവിനും പകലിനും വ്യത്യാസമില്ല. നിദ്രാവിഹീനമായ ആ രാവുകൾ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: ഉന്മേഷത്തിൻ്റെ ഇരിപ്പിടം എവിടെയാണ്? ഉറക്കത്തിൽ തന്നെ. നന്നായി ഒന്നുറങ്ങി ഉണരുമ്പോഴുള്ള ഉന്മേഷം ഒന്ന് വേറെ തന്നെയാണ്. അതുപോലെ ഉറക്കം വരുമ്പോൾ തന്നെ ഉറങ്ങാനാവുക എന്നതും എത്ര സുഖദമാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്കം വരും, പക്ഷെ ഉറങ്ങാനാവില്ല, ഉറങ്ങാൻ പാടില്ല. ക്ലാസ്സിലിരിക്കുമ്പോഴും ഉറക്കം വരും, ഉറങ്ങാനാവില്ല, ഉറങ്ങാൻ പാടില്ല. എന്നാലും ബസ്സിലിരുന്നുറങ്ങിയപ്പോഴും ക്ലാസ്സിലിരുന്നുറങ്ങിയപ്പോഴും കിട്ടിയ സുഖം അതൊരു സുഖം തന്നെയായിരുന്നു. സ്കൂളിൽ പോയിരുന്ന കാലത്തെ ഏറ്റവും വലിയ അസൂയ വീട്ടിലെ പൂച്ചകളോടായിരുന്നു. ചുരുണ്ടുകൂടി 10 മണിവരെ അവർക്കുറങ്ങാം, ആരും വിളിച്ചുണർത്തുക കൂടിയില്ല. ട്യൂഷനുള്ളതുകൊണ്ട് ഞായറാഴ്ചകൾ കൂടി നേരാമണ്ണം ഉറങ്ങാൻ കഴിയാതെ പോയ കുട്ടിക്കാലം. ഇപ്പോഴും അതെ, കണ്ണിലുറക്കം വന്നു തുടങ്ങിയാലും ഉറങ്ങാൻ പറ്റാതെ ഓരോരോ കാര്യങ്ങൾ. നഷ്ടപ്പെടുന്ന ഉറക്കത്തെക്കുറിച്ചുള്ള ഓർമ്മ പോലും ഇഷ്ടം, അത്രമേലിഷ്ടം.

ബുൾഫ്രോഗ്സ് അഥവാ കാളത്തവളകൾ, ഡോൾഫിനുകൾ തുടങ്ങിയവയൊന്നും ഉറങ്ങാറില്ലെന്ന് പറയുന്നു. ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന പേരിൽ ഒരു സിനിമയുണ്ട്. ഉറുമ്പുകൾ ഉറങ്ങാറില്ലേ? ഉറങ്ങാറുണ്ടെന്നതാണ് സത്യം. പക്ഷേ പാതിരാത്രിയിൽ ഉണർന്നെണീറ്റ് നോക്കിയാലും അവ വരിവെച്ച് പോകുന്നത് കാണാം. നിദ്രയുടെ നീരാഴി നീന്തിക്കടന്നവരാകാം ഈ ഉറുമ്പുകൾ എന്ന് തോന്നിയിട്ടുണ്ട്. നിദ്ര തൻ നീരാഴി എന്ന് തുടങ്ങുന്നൊരു ഗാനമുണ്ട്. ഇഷ്ടം, അത്രമേലിഷ്ടം ആ ഗാനം.

എപ്പോഴും ഉറങ്ങുന്ന ജീവികളുണ്ട്. ഇര പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചുരുണ്ടുകിടന്നുറങ്ങുന്ന പാമ്പുകൾ, സിംഹങ്ങളും അങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. സ്ലോത്ത്, ബ്രൗൺ ബാറ്റ്, പെരുമ്പാമ്പ് തുടങ്ങിയവയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഉറക്കം തന്നെയാണ്. ഏതോ നിദ്രതൻ, പൊന്മയിൽ പീലികൾ ദീർഘമായി തലോടുന്ന അത്തരം ശാന്തമായ ഉറക്കങ്ങൾ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

0: ഇഷ്ടമുള്ള പാട്ടുകളും അത്രമേൽ ഇഷ്ടമുള്ള കാര്യങ്ങളും.
1: അമിതമായി ഉറങ്ങുന്നവരുണ്ട്, അപ്രതീക്ഷിതമായി ഉറക്കം വരുന്ന അവസ്ഥയുമുണ്ട്. ഉറക്കത്തിനിടയിൽ ശ്വാസനാളത്തിലെ ചെറിയ ചില തടസ്സങ്ങൾ കാരണം ഉറക്കം തടസ്സപ്പെടുന്ന സ്ലീപ്പ് അപ്നിയ അനുഭവിക്കുന്നവരുമുണ്ട്. കാലു കുടഞ്ഞും കാലു കഴിച്ചും ഉറക്കം കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. ഡ്രൈവിങ്ങിനിടയിലൊക്കെ പെട്ടെന്നുണ്ടാകുന്ന നാർക്കോലെപ്സി എന്ന അവസ്ഥ അപകടങ്ങൾക്കുള്ള കാരണമായേക്കാം. ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കേണ്ടി വരുമ്പോൾ പാട്ടുപാടി തന്നെങ്കിൽ ഉറങ്ങാമായിരുന്നു എന്ന് വരെ തോന്നാം. ആരുടെയോ പാട്ടിനായി കൊതിക്കുന്ന ആ കാൽപ്പനിക നിദ്രയെ ഇഷ്ടം, അത്രമേലിഷ്ടം.

ഉത്സവരാത്രികളിലാണ് ഒട്ടും ഉറങ്ങാതിരുന്നിട്ടുള്ളത്. ഉത്സവപ്പറമ്പിൽ നാടകം കണ്ടുകൊണ്ട് നിന്നുറങ്ങിയിട്ടുണ്ട്. ഇരുന്നുറങ്ങി കസേരയിൽ നിന്ന് വീണുപോയിട്ടുമുണ്ട്. ഉറങ്ങിപ്പോയതുകൊണ്ട് 4 സ്റ്റോപ്പ് കഴിഞ്ഞ് ബസ്സിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന അവസ്ഥയുമുണ്ട്. ഉറക്കം ഒരു രസം തന്നെയാണ്, ഒരിക്കലും പുതുമ പറ്റാത്ത രസം. ജീവിതത്തിലെന്നും മടുപ്പിക്കാത്ത, കൊതിയോടെ കാത്തിരിക്കുന്ന ആ പ്രതിഭാസത്തെയും

അത്രമേൽ ഇഷ്ടം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. ആനന്ദമെന്നാൽ എന്താണ് പലരും ചോദിക്കുന്ന ഒന്നാണ്. എന്നോട് ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു, സമ്മർദ്ദമില്ലാത്ത അവസ്ഥയാണ് ആനന്ദം എന്ന്. അല്ലേ, ആലോചിച്ച് നോക്കൂ. ഒന്നിനെക്കുറിച്ചും ഒരു സമ്മർദ്ദവുമില്ലാത്ത അവസ്ഥ വല്ലപ്പോഴുമേ ഉണ്ടാവൂ. അതാണ്, ആ അവസ്ഥയാണ് ആനന്ദം എന്ന് പറയുന്നത്. അപ്പോൾ ആനന്ദമുണ്ടാവാൻ എന്താണ് വേണ്ടത്? സമ്മർദ്ദമില്ലാതാകണം. അത്ര തന്നെ. ഒരു പാട്ട് കേട്ടാലോ, എന്നിട്ട് തിരിച്ചു വരാം.

സമ്മർദ്ദം ഇല്ലാതാകാൻ എന്താണ് ചെയ്യേണ്ടത്? സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ഒഴിവാക്കുക എന്നതു തന്നെയാണ്. വഴിയെ പോയ വയ്യാവേലികളെ എടുത്ത് തലയിൽ വയ്ക്കാതിരിക്കുക എന്നതാണ് പ്രധാനം. ഇത് പണ്ടേക്ക് പണ്ടേ മനുഷ്യൻ പറഞ്ഞതാണ്. അതായത്, മനുഷ്യൻ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടവനാണ്. ഇതര പക്ഷിമൃഗാദികളെപ്പോലെ അല്ല. ചിന്തിച്ച് പ്രവർത്തിക്കുന്ന പക്ഷം നമുക്ക് സമ്മർദ്ദങ്ങളെ കുറേയേറെ ഒഴിവാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പാട്ട് കൂടി കേൾക്കാം.

എൻ്റെ കുട്ടിക്കാലത്ത് അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, എടുത്തു ചാടുന്നവൻ കുടിച്ചു ചാവും. അപ്പോൾ കുടിച്ചു ചാവാൻ പാടില്ല തന്നെ, നീന്തി കയറണം. ജീവിതത്തിലും അതെ, മുങ്ങിച്ചത്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ അല്ലേ? ചില ആളുകൾക്ക് എന്നും എന്തെങ്കിലും കാര്യങ്ങളിൽ ടെൻഷനാണ്. ചിലർ കരുതുന്നത് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന ടെൻഷൻ എപ്പോഴുമുണ്ടെന്നാണ്. അങ്ങനെ ടെൻഷൻ അനുഭവിച്ചാൽ ആനന്ദം അനുഭവിക്കാനാകുമോ? ടെൻഷൻ വേണ്ട, ഒന്നും സംഭവിക്കാനില്ല. പഴമക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ, വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന്? അങ്ങനെ കാണണം ജീവിതത്തെ. അപ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല, എന്ത് സുഖമായിരിക്കുമെന്നറിയുമോ ജീവിതം? ഒരു പാട്ട് കൂടെ കേട്ടിട്ട് തിരിച്ചു വരാം.

എടുത്തു ചാടാതെ ആലോചിച്ച് വരും വരായികകളെക്കുറിച്ച് ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാനാവണം അല്ലേ? അങ്ങനെ ചെയ്യുന്ന പക്ഷം ഒരു പരിധിവരെ നമുക്ക് സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനാവും. പിന്നെയുള്ളത് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ലഘൂകരിക്കലാണ്. അമ്മയോട്, അച്ഛനോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, സുഹൃത്തുക്കളോട് വിഷമങ്ങളെല്ലാം തുറന്നു പറയാൻ കഴിയണം. വെന്റിലേറ്റ് ചെയ്യാൻ കഴിയണം. മനസ്സ് തുറന്ന് വർത്തമാനം പറയാൻ കഴിയുമ്പോഴല്ലേ ഈ ടെൻഷനും അല്ലെങ്കിൽ സമ്മർദ്ദമൊക്കെ ഇല്ലാതാവുന്നത്. ഒന്നും അടിച്ചമർത്തി വയ്ക്കരുത്. അടിച്ചമർത്തി വെച്ചിട്ട് ഒരു കാര്യവുമില്ല. അടിച്ചമർത്തി വയ്ക്കും തോറും സമ്മർദ്ദം കൂടി വരികയേയുള്ളൂ.

ക്യാമ്പുകൾ എന്ത് രസമാണ് അല്ലേ? നിങ്ങളിൽ എത്ര പേർ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട് എനിക്കറിയില്ല. പക്ഷെ ക്യാമ്പുകൾ ഒരു രസമാണ്. രാവൊടുങ്ങുവോളം ക്യാമ്പ് ഫയറൊക്കെ ഇട്ട് കളിച്ച് ചിരിച്ച് വർത്തമാനം പറഞ്ഞ് ഒരു രസം തന്നെ. നോക്കൂ, നമുക്കെന്തുകൊണ്ടാണ് വീട്ടിലെ ദിവസങ്ങളെയും ക്യാമ്പ് പോലെയാക്കാനാവാത്തത്? രാവൊടുങ്ങുവോളം എന്നൊന്നും പറയുന്നില്ല, എന്നാലും അത്താഴം കഴിഞ്ഞ് കുറച്ചു നേരം ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ് കളിതമാശകൾ പറഞ്ഞ് കിടന്നുറങ്ങിയാൽ തന്നെ എന്തൊരു രസമായിരിക്കുമല്ലേ? ആ അർത്ഥത്തിലാണ് ഓരോ ദിവസത്തെയും ഓരോ ക്യാമ്പ് പോലെ കാണണം എന്ന് പറയുന്നത്. അതൊരു രസമാണ്, സുഖമാണ്. സമ്മർദ്ദങ്ങളില്ലാതാക്കാൻ അത് നമ്മളെ സഹായിക്കും. ഒരു പാട്ട് കൂടെ കേട്ടാലോ?

മനസ്സിൽ തീനാളം എരിയുമ്പോഴും മടിയിൽ മണിവീണ മീട്ടി എന്ന അവസ്ഥയാണ് പലർക്കും. ആനന്ദം അനുഭവിക്കുകയല്ല, അഭിനയിക്കുകയാണ് പലരും.

കൂടുതൽ സമ്മർദ്ദത്തിന് കാരണമാവുകയുള്ളൂ. ഉള്ളുകാളുന്നത് എന്തിന്? ഏതു വെള്ളത്തിനും തീയെ അണയ്ക്കാനാകും. അപ്പോൾ ഉള്ളിലും വെള്ളം വേണം അല്ലേ? ആ വെള്ളം മനസ്സ് തുറന്ന് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം തന്നെയാണ്. ആ ആശ്വാസത്തിൻ്റെ വെള്ളത്തിന് ഉള്ളിലെ കാളലിനെ ഇല്ലാതാക്കാൻ കഴിയും. ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

ചിരിച്ചും ചിറകടിച്ചും വിഷുപക്ഷി പറന്നു വന്നു എന്ന വരികൾ. മനുഷ്യജീവിതവും അങ്ങനെ ആയിരിക്കണം. ചിരിച്ചും ചിരിപ്പിച്ചും വർത്തമാനം പറഞ്ഞും സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനാകണം. സമ്മർദ്ദം ആരോഗ്യം കുറയ്ക്കുമെന്നല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല. സമ്മർദ്ദം കൊണ്ട് ആരും ഒന്നും നേടിയിട്ടില്ല. ഒരിളം കാറ്റിൻ്റെ ലാഘവത്തോടെ ജീവിക്കാനാവുക ഒരു രസമാണ്, സുഖമാണ്, സന്തോഷമാണ്. അത് പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ടതുമാണ്. ഒരു പാട്ട് കൂടെ കേൾക്കാം.

ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ ചോദിക്കും, അസുഖങ്ങൾ വന്നാൽ ആനന്ദിക്കാൻ പറ്റുമോ എന്ന്. ശരിയാണ്, അസുഖം എന്ന് പറയുന്നത് തന്നെ സുഖമില്ലാതായിരിക്കുന്ന അവസ്ഥ എന്നാണല്ലോ അല്ലേ. നമ്മൾ ഇടപെട്ടിരിക്കുന്ന അവസ്ഥയോട്, ശാരീരിക മാനസിക അവസ്ഥകളോട് യൂസ്ഡ് ആവുക എന്നതാണ് പ്രധാനം. അങ്ങനെ യൂസ്ഡ് ആവുന്നത് ദുഃഖങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും. അസുഖമാണ് എന്ന് നമ്മൾ ഓർക്കുക പോലുമില്ല. ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ആ ബുദ്ധിമുട്ട് ഓർത്ത് വിഷമിച്ചിരിക്കുക അല്ല വേണ്ടത്. ചില കാര്യങ്ങളോട് യൂസ്ഡ് ആവേണ്ടതുണ്ട്, അതിൻ്റെ ഭാഗമാകേണ്ടതുണ്ട്. സമ്മർദ്ദങ്ങളെ കുറയ്ക്കാൻ അത് തീർച്ചയായും നമ്മളെ സഹായിക്കും. ഒരു പാട്ട് കൂടെ കേട്ട് തിരിച്ചു വരാം.

ഈ അപകർഷത എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, അത് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന ഘടകമാണ്. അത് ആനന്ദം ഇല്ലാതാക്കി കളയും. കറുത്തിട്ടാണ്, പൊക്കം കുറഞ്ഞിട്ടാണ്, മെലിഞ്ഞിട്ടാണ്, തടിച്ചിട്ടാണ് തുടങ്ങിയ ചിന്തകൾ അലട്ടുന്നിടത്തോളം സമ്മർദ്ദം വിട്ടൊഴിയില്ല. ഇതാണ് ഞാൻ, ഈ കണ്ണാടിയിൽ കാണുന്ന ഇതാണ് ഞാൻ. ഈ ചിന്തയുടെ ഔന്നത്യം നമ്മളെ തല ഉയർത്തി നിൽക്കാൻ എപ്പോഴും പ്രേരിപ്പിക്കും, അപകർഷത ഇല്ലാതാക്കും, അതോർത്തുള്ള സ്ട്രെസ് സമ്മർദ്ദം ഒട്ടും ഇല്ലാതാവുകയും ചെയ്യും. നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയും, നമുക്ക് നമ്മളോട് ബഹുമാനമുണ്ടാകും, നമുക്ക് നമ്മളോട് തന്നെ മതിപ്പുണ്ടാവുകയും ചെയ്യും. അതൊരു വലിയ കാര്യമാണ്. സത്യത്തിൽ സമ്മർദ്ദം ഇല്ലാതാകാൻ ഏറ്റവും സഹായിക്കുന്നത് നമുക്ക് നമ്മളോടുള്ള മതിപ്പ് തന്നെയാണ്. ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

സ്വതന്ത്രമായി സന്തോഷിക്കാനാവുക എന്നത് ആനന്ദം തന്നെയാണ്. അത് മനുഷ്യന് മാത്രമാണ് അനുഭവിക്കാനാകുന്നത്. പക്ഷെ എന്തുകൊണ്ടോ അധികം പേരും അതനുഭവിക്കുന്നില്ല, സ്വതന്ത്രമായി സന്തോഷിക്കുന്നില്ല, അല്ലെങ്കിൽ സന്തോഷിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കൂടെയുള്ളവരാരോ വിലക്കുന്നു. നോക്കൂ, നമ്മുടെ കൂടെയുള്ള ഒരാൾ നന്നായി സന്തോഷിക്കുന്നു, അത് വിലക്കുകളില്ലാതെ അവർക്ക് സന്തോഷിക്കാനാവട്ടെ. അതിനുള്ളൊരു അവകാശം, അതിനുള്ള ഒരു അധികാരം അവർക്കുണ്ട്. അതിനാവശ്യമായ ഒരു സന്ദർഭം നമുക്കും പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അനുഭവിക്കുന്നില്ല എങ്കിൽ, അതായത് അത്തരത്തിലുള്ള സന്തോഷം അനുഭവിക്കുന്നില്ല എങ്കിൽ, അതൊരു കഷ്ടമാണ്, അത് സമ്മർദ്ദത്തെ കൂട്ടിക്കൊണ്ടുവരും. അവർക്ക് സന്തോഷിക്കണമെന്നുണ്ട്, പക്ഷേ വിലക്കുകളുണ്ട്, അത് സമ്മർദ്ദമുണ്ടാക്കും. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ മനോഹരമായൊരു കവിതയുണ്ട്, ഉഡ്സാർ ലവ്ലി ഡാർക്കൻഡ് ഡീപ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. കാനനം മോഹനം, ശാന്തം ഭീകരം, ഞാനോ പരശതാബ്ദ ബന്ധങ്ങളാൽ ബന്ധിതൻ. ഇനി എത്ര ദൂരം നടന്നാൽ എനിക്കൊന്നുറങ്ങാം, ഇനി എത്ര ദൂരം നടന്നാൽ എനിക്കൊന്നുറങ്ങാം. ഫ്രോസ്റ്റ് പറയുന്നു, ഈ ലോകം എത്ര സുന്ദരമാണ്, പക്ഷേ അതിങ്ങനെ ആസ്വദിച്ചു നിൽക്കാൻ എനിക്ക് കഴിയില്ല, കാരണം ഞാൻ പ്രതിബദ്ധതകളുടെ ചങ്ങലകളാൽ വിലക്കപ്പെട്ടവനാണ്. പലരുടെയും ജീവിതവും അങ്ങനെയാണ്, സന്തോഷിക്കണമെന്നുണ്ട്, പക്ഷേ വിലക്കുകൾ. നോക്കൂ, വിലക്കുകളില്ലാത്ത സന്തോഷം അത് സമ്മർദ്ദങ്ങൾ ഇല്ലാതാക്കും. ഒരു പാട്ടുകൂടെ കേട്ട് തിരിച്ചു വരാം.

ചിന്തിക്കാം, ചിന്തിക്കണം. പക്ഷേ ഓവർ തിങ്കിങ്, നെഗറ്റീവ് തിങ്കിങ്, ഓവർലാപ്പ് തിങ്കിങ്, ഒബ്സസീവ് തിങ്കിങ്, അയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിന്തകളുടെ ഒരു കാട് കയറൽ, അങ്ങനെ പറയുന്നതാണ് ശരി. ഇതെല്ലാം സമ്മർദ്ദമുണ്ടാക്കും, മനസമാധാനം നഷ്ടപ്പെടുത്തി കളയും. ചിന്തിക്കാമെന്നേ, കാട് കയറി ചിന്തിക്കുന്നത് എന്തിന്? അത് ആനന്ദത്തെ ഇല്ലാതാക്കി കളയും. അതെ, ജീവിതം ഒരു ഓടക്കുഴൽ നാദമാണ്, സുഖദമായ ഒരു ഓടക്കുഴൽ നാദം. അതിൽ വിസ്മയമാകണമെങ്കിൽ അതിൽ അലിഞ്ഞു ചേരണം, അതിൻ്റെ ഭാഗമാകണം. കാടുകയറി ചിന്തിച്ചതുകൊണ്ട്, നെഗറ്റീവായി ചിന്തിച്ചതുകൊണ്ട് വിഷമമല്ലാതെ മറ്റൊന്നുമുണ്ടാവില്ല, സമ്മർദ്ദമല്ലാതെ മറ്റൊന്നുമുണ്ടാവില്ല. ഒരു പാട്ടുകൂടെ കേട്ട് തിരിച്ചു വരാം.

ഈണവും താളവുമായ എൻ്റെ ജീവനിൽ ഈശ്വര നീ വിളങ്ങുന്നു. ഒരു വിദ്യാലയ ഗാനമാണ്, രസകരമായൊരു വിദ്യാലയ ഗാനം, രസകരമായ വരികൾ അല്ലേ. ഈണവും താളവുമായി ജീവനിൽ വിളങ്ങുന്ന ആ ഈശ്വരൻ എന്താണെന്നറിയുമോ? ആനന്ദമാണ്, സ്വതന്ത്രമായ സന്തോഷത്തിൻ്റെ പ്രതീകമാണത്. അത് ഈണവും താളവുമായി ജീവനിലുണ്ടാവണം. അത് അനുഭവിക്കാനാകണമെങ്കിൽ ജീവിതം താളാത്മകമാവണം, ഈണാത്മകമാവണം. അതിന് അനധികൃതമായ ചിന്തകൾ വേണ്ട തന്നെ, ആവശ്യമായ ചിന്തകൾ മതി. അത് ശരിയായ സ്വാതന്ത്ര്യവും ശരിയായ സന്തോഷവും നമുക്കുണ്ടാക്കിത്തരും. ജീവിതം സമ്മർദ്ദരഹിതമായിരിക്കും. ഈ ഭൂമിയിൽ, സുന്ദരമായ ഈ ഭൂമിയിൽ സമ്മർദ്ദരഹിതമായി ജീവിക്കാൻ കഴിയുക എന്നത് എത്ര സുന്ദരമാണ്, എത്ര മനോഹരമാണ്. അതുകൊണ്ടല്ലേ ആളുകൾ പറയുന്നത് ജീവിതം മനോഹരമാണ് എന്ന്. ജീവിതം മനോഹരമാണ്, അത് ജീവിക്കാൻ അറിയുന്നവർക്ക് എന്നുകൂടിയുണ്ട്. എന്താണ് ഈ ജീവിക്കാൻ അറിയുക? സമ്മർദ്ദമില്ലാതെ ജീവിക്കാൻ കഴിയുക, അതുതന്നെയാണ് ജീവിക്കാൻ അറിയുക എന്നത്. ഒരു പാട്ട് കൂടി കേൾക്കാം.

സുഖദമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. കഥകളും കാര്യങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും പാട്ടും കൂട്ടുമൊക്കെയായി നാളെ വീണ്ടും വരാം. അതുവരെ സുഖമായി ഉറങ്ങാം. സുഖമായി ഉറങ്ങിയാലല്ലേ ഉന്മേഷത്തോടെ ഉണരാനാകൂ. ഉന്മേഷത്തോടെ ഉണർന്നാലല്ലേ കർമ്മബന്ധിതമായി ജീവിക്കാനാകൂ. ഈ ജീവിതം കർമ്മബന്ധിതമായിരിക്കണം. നമുക്ക് ചെയ്യേണ്ടത് നന്നായി ചെയ്യാൻ കഴിയണം. അതിന് ജീവിതം മുഴുവൻ ഉന്മേഷമുണ്ടായിരിക്കണം. ഉന്മേഷമുണ്ടാകണമെങ്കിൽ ഈ രാത്രി സുഖമായി ഉറങ്ങണം. സുഖമായി ഉറങ്ങാം. ശുഭരാത്രി നേരുന്നു. സന്തോഷം, സ്നേഹം. സ്വന്തം മധുജൻ.